ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 24 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948, വൈശാഖം 19. കൊല്ലവർഷം 1201, മേടം 26. 2026 മെയ് 9, ശനിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വത്സല നിലമ്പൂർ.
1: ജലമത് നാളെ അപൂർവം, അത് ജീവജാലങ്ങൾക്ക് കിട്ടാക്കനി. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ജലം. ജീവജാലങ്ങളുടെ ശരീരദ്രവങ്ങളുടെ മുഖ്യഘടകവും ജലം തന്നെ. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ മൂന്നവസ്ഥകളിൽ ജലം ഭൂമിയിൽ കാണപ്പെടുന്നു. ഭൂതലത്തിന്റെ 71% ജലത്താൽ ആവൃതമാണ്. അതിൽ 97% ലവണരസമുള്ള സമുദ്രജലമാണ്. കുടിവെള്ളം ലവണാംശം കലരാത്ത ശുദ്ധജലമാണ്. നദികൾ, കിണറുകൾ, കായലുകൾ, കുളങ്ങൾ തുടങ്ങിയവയാണ് ശുദ്ധജലസ്രോതസ്സുകൾ. ശുദ്ധജലക്ഷാമവും ജലമലിനീകരണവുമാണ് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ടും അതിനെതിരായി നാം എന്തു ചെയ്യുന്നു? പണ്ട് സർപ്പക്കാവുകളിലെ മരങ്ങൾ മുറിക്കുമ്പോൾ മുതിർന്നവർ പറയും, കാവു ഇറ്റു തിന്നല്ലേ, ഇറ്റു വെള്ളം കിട്ടാതെ പൊരിഞ്ഞു ചാകും. കാടും കാവും പുഴയും മലയും വയലും മണ്ണും ഒക്കെ ജലപോഷണ സംരക്ഷണ സ്രോതസ്സുകൾ ആയിരുന്നു. ഇന്ന് കാവയുടെ വയലയുടെ മണ്ണും മലകളും പുഴകളും അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെന്ന് തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം സിമന്റ് കോട്ടകൾ മാത്രം. ഇന്ന് ചാണകം മെഴുകിയ മുറ്റങ്ങളോ ദീപമെരിയുന്ന തുളസിത്തറകളോ പുതിയ തലമുറയ്ക്ക് അന്യം. ടൈൽസ് ഭാഗിയ മുറ്റത്ത് വീഴുന്ന മഴവെള്ളം ഒഴുകി മതിലുകൾ

0: ക്കപ്പുറം ഓടകളിലെത്തുന്നു. മുറ്റത്തെ കിണറ് ഒരു ഉറവ പോലുമില്ലാതെ മരിക്കുകയും ചെയ്യുന്നു. ജൈവവേലികളും നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞു. ഒരു കാലത്ത് പുരയിടത്തിനു ചുറ്റും അധികം ഉയരമില്ലാത്ത ഫലവൃക്ഷങ്ങളും ചെമ്പരത്തി, വെള്ളില, ആടലോടകം, കൈത, മുരിക്ക് എന്നീ ചെടികൾ തീർത്ത ജൈവവേലികളും ഉണ്ടായിരുന്നു. മഴക്കുഴികളോടൊപ്പം ഈ ജൈവവേലികളും തിരിച്ചുവരവ് നടത്തിയേ തീരൂ. ജലത്തിന്റെ ദുരുപയോഗം കുറയ്ക്കണം, ജലം സംരക്ഷിക്കണം. തുറന്നുകിടക്കുന്ന ടാപ്പുകൾ കണ്ടാൽ അടയ്ക്കണം. പൊട്ടിക്കിടക്കുന്ന പൈപ്പ് ലൈനുകൾ റിപ്പയറിംഗ് ചെയ്യാൻ ബന്ധപ്പെട്ടവരെ വിളിച്ചറിയിക്കണം. ഒരു പൗരന്റെ കടമയാണത്. ജലസംരക്ഷണം ഒരു സംസ്കാരം ആയിത്തന്നെ ഇനിയുള്ള കാലം വളർത്തിക്കൊണ്ടുവരണം. 44 നദികളും അനേക ലക്ഷം കിണറുകളും കുളങ്ങളും തോടുകളും കൊണ്ട് സമ്പന്നമായ ഒരു നാട്ടിൽ കുടിവെള്ളത്തിനായി ജനം പരക്കം പായുകയാണ്. സമഗ്രമായ ജലമാനേജ്മെന്റിന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ. വികസനത്തിന്റെ പാതയിൽ സ്മൃതിയുടെ കോൾനിലങ്ങളും തടാകങ്ങളും വയലുകളും നികന്നപ്പോൾ കിണറുകൾ വറ്റുകയും കുടിവെള്ളം മലിനമാവുകയും ചെയ്യുന്നതുവരെ നാം മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. ജലം അമൂല്യമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് പൗരധർമ്മമാണെന്നും മറന്നുകൂടാ. ജലത്തെ സ്നേഹിച്ചവരും മഴയെ ഇഷ്ടപ്പെട്ടവരുമായിരുന്നു പഴയ തലമുറ. മണ്ണിലാണ് വെള്ളം ശേഖരിക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതുമെന്നതിനാൽ മണ്ണും മണ്ണിനെ മണ്ണാക്കി നിലനിർത്തുന്നത് ജൈവവസ്തുക്കളാകയാൽ അവയെയും സംരക്ഷിച്ചുകൊണ്ടേ ജലത്തെ രക്ഷിക്കാനാകൂ. ആഗോളതലത്തിൽ തന്നെ ജലലഭ്യതയും സുരക്ഷിതമായ കുടിവെള്ളവും ഗൌരവപ്പെട്ട വിഷയമാണ്. ലഭിക്കുന്ന വെള്ളം എങ്ങനെ സംരക്ഷിച്ചു ആവശ്യത്തിന് ഉപയോഗിക്കാം, അത് മലിനപ്പെടാതിരിക്കാൻ എന്തു ചെയ്യണം, ദുരുപയോഗവും അമിത ഉപയോഗവും എങ്ങനെ തടയാം എന്നൊക്കെ ആലോചിച്ചുറപ്പിക്കേണ്ട കാലം കഴിയാറായി. നമ്മുടെ ജീവിതശൈലികൾ, ചില ചിട്ടകൾ എന്നിവ മാറ്റിയെഴുതിയാലേ ജലസ്വാശ്രയം നടപ്പിൽ വരൂ. ജലം സർവവ്യാപിയും പ്രകൃതിയിൽ സ്ഥിരമായതുമാണ്. പക്ഷേ മാലിന്യമാകുന്നവർ കൂടി മൂല്യം നഷ്ടപ്പെടുന്ന പൊതുസ്വത്തുകൂടിയാണ്. ആത്മപരിശോധനയുടെയും വീണ്ടുവിചാരത്തിന്റെയും അവസരമൊരുക്കുകയാണ് പ്രളയവും വരൾച്ചയും. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് നിർത്തുക, അതിനെ സ്നേഹിക്കാൻ പഠിക്കുക. മണ്ണൊരുക്കുക, മനസ്സൊരുക്കുക, പ്രകൃതിയുടെ ദാനങ്ങൾ ധൂർത്തടിക്കാതിരിക്കുക. ഇതാവണം നമ്മുടെ ശീലം.
1: വത്സല നിലമ്പൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: അല്പസമയത്തിനുള്ളിൽ ആ റേഞ്ചിന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: and submitted a letter of support from S. Kamraj, the lone MLA elected from Mannagudi, to make AIADMK General Secretary Edappadi Palaniswamy as the new Chief Minister. External Affairs Minister Dr. S. Jaishankar met Guyanese Health Minister and discussed the progress of India-Guyana health ties. Dr. Jaishankar, who is on a three-nation visit to the Caribbean, met Health Minister Dr. Frank Anthony on a stopover at Georgetown in Guyana. Dr. Jaishankar was in Jamaica on the first leg of his tour, then went to Suriname and will be in Trinidad and Tobago for the final leg of his visit. US President Donald Trump has announced a three-day ceasefire between Russia and Ukraine, noting that the temporary truce coincides with Russia's Victory Day celebrations commemorating the then-Soviet Union's role in the World War II. In a post on Truth Social, Mr. Trump said the ceasefire would take place from 9th to 11th of May and would include a suspension of all kinetic activity between the two countries. Mr. Trump stated that the request for the temporary truce was made directly by him and noted that the agreement will also include a prisoner exchange involving 1,000 prisoners from each side. The standoff over the Strait of Hormuz has intensified after Iran rejected a US-backed draft resolution at the United Nations Security Council, calling it flawed and politically motivated. Tehran argued that the proposal will legitimize unlawful actions rather than help resolve the conflict. Iran said the only path towards stability is ending the war, lifting the US maritime blockade on Iranian ports and restoring normal shipping through the Strait of Hormuz. The draft resolution, backed by the United States along with Bahrain, Saudi Arabia, UAE, Kuwait and Qatar, seeks to protect the freedom of navigation in one of the world's most critical energy corridors. Washington has accused Iran of threatening commercial shipping and destabilizing maritime traffic. Israel and Lebanon will resume negotiations with 2 days of intensive talks facilitated by the U.S. on 14th of May and 15th of May. U.S. State Department said delegations from both countries will meet in order to form a comprehensive peace and security agreement that substantively addresses the core concerns of both countries. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റി അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി, ഒരു വെള്ളരിപ്പിറാവിൻ്റെ കഥ, മുല്ലനേഴി എഴുതിയത്, അലാപനം വിദ്യാട്ടി. തുടർന്ന് പ്രഭാതഗീതം, എസ് പി ബാലസുബ്രഹ്മണ്യം, അഫ്സൽ, മുരളീധരൻ നമ്പീശൻ എന്നിവർ പാടിയത്. പ്രഭാതഗീതത്തെ തുടർന്ന് ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി. തുടർന്ന് ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഇതിൽ ആദ്യമായി. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ റിതേഷ് ബി പങ്കെടുക്കുന്നു. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറോക്ക് കിഞ്ചന വർത്തമാനം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുവെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, കൃഷിദീപം, 7:55. 8:30 സസ്നേഹം, 9:00 ഓർമ്മച്ചെപ്പ്, എം എസ് ബിയുടെ സംഗീത പ്രപഞ്ചം, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് വിശ്വനാഥനെക്കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര, രചന കെ വി ശബരിമണി. 9:30 പൂക്കൂട, കൊളത്തറ കാലിക്കറ്റ് ഓർഫനേജ് ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 12:10 എവർഗ്രീൻ ഡ്യൂയറ്റ്സ്. 12:40 വാർത്താ ദീപ്തി. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. 4:45 ജനപഥം. 5:00 പരിചയമുട്ടുകളി, സി പി വേലായുധനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും പരിപാടിയിൽ നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും

0: ശാസ്ത്രീയ കാർഷിക മുറകളും. സംവാദം അവസാന ഭാഗം. 7:20 കമ്പോളവിലെ നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8 മണിക്ക് കാത്തതും കാതോർത്തതും, ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരമ്പര. എഴുത്തുകാരൻ യു കെ കുമാരൻ പങ്കെടുക്കുന്നു. തുടർന്ന് നാടകഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കായികലോകം. 9:30 ആരോഗ്യവാണി. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ രാജ്കുമാർ മജുംദാറിൻ്റെ സന്തൂർ വാദനം. 11 മണിക്ക് ലളിതഗാനം. 11:00 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റിയാണ് കേട്ടത്. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് മുല്ലനേഴിയുടെ ഒരു വെള്ളരിപ്രാവിന്റെ കഥ എന്ന കവിത കേൾക്കാം. ആലപിച്ചത് വിദ്യാ ടി.

0: ഇതുവരെ കേട്ടത് മുല്ലനേഴിയുടെ ഒരു വെള്ളരിപ്രാവിന്റെ കഥ എന്ന കവിത. ആലപിച്ചത് വിദ്യ ടി.
1: കാവ്യാഞ്ജലി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യഗാനം SB ബാലസുബ്രഹ്മണ്യം പാടിയത്, സ്വാമി വിഗ്രഹം എന്നാരംഭിക്കുന്നു.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരളീയരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് വെളിച്ചെണ്ണ. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യണമെന്ന നിർബന്ധവും നമ്മുടെ വീട്ടമ്മമാർക്കുണ്ട്. എന്നാൽ വില കുറഞ്ഞ മറ്റ് എണ്ണകളും നിറവും മണവുമില്ലാത്ത പെട്രോളിയം ഉൽപ്പന്നമായ മിനറൽ ഓയിലും വെളിച്ചെണ്ണയിൽ മായമായി ചേർക്കാറുണ്ട്. വില ഉയരുമ്പോഴാണ് മായം ചേർത്ത വെളിച്ചെണ്ണ വിപണിയിൽ വിൽക്കുന്നത്. വെളിച്ചെണ്ണയിലും മറ്റ് ഭക്ഷ്യ എണ്ണകളിലും മായം കലർത്തുന്ന പ്രവണതകൾക്കെതിരെ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. എണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും മായം കലർന്ന എണ്ണ പിടിച്ചെടുക്കുന്നതിനും വകുപ്പ് ശക്തമായ നടപടികളെടുക്കും. വിപണിയിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം നിരന്തരം പരിശോധിക്കും. മിന്നൽ പരിശോധനകൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്താനും ആലോചനയിലുണ്ട്. ഭക്ഷ്യ എണ്ണകളിലെ മായം ചേർക്കലിനെക്കുറിച്ച് പൊതുപ്രവർത്തകനും NIT ഗവേഷകനുമായ പ്രൊഫസർ വർഗീസ് മാത്യു മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇക്കാര്യത്തിൽ സത്വര നടപടിയെടുക്കാൻ തുനിഞ്ഞത്. വെളിച്ചെണ്ണയിൽ മായം ചേർക്കുന്നത് തടയാനുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നീക്കങ്ങളെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ ബേപ്പൂർ വിഭാഗം ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഷംസിയ MN പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു.
4: നമ്മള് മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരമായിട്ടുള്ള ഭക്ഷ്യെണ്ണകളിൽ ആദ്യത്തെ സ്ഥാനം വരുന്ന എണ്ണയാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തനതായിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നതും വെളിച്ചെണ്ണ കൊണ്ട് തന്നെയാണ്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു എണ്ണ കൂടിയാണ് വെളിച്ചെണ്ണ. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ്, ലോറിക് ആസിഡ് തുടങ്ങിയ നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഒരു എണ്ണ കൂടിയാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്.

അപ്പോൾ ഈ അടുത്തായിട്ട് വെളിച്ചെണ്ണയ്ക്ക് വളരെയധികം ഡിമാൻഡും അതുപോലെ തന്നെ വിലയും കൂടിയൊരു സാഹചര്യത്തിൽ, കാരണം ഇപ്പോൾ നമ്മളൊരു കടയിൽ പോവുകയാണെങ്കിൽ തന്നെ ഏറ്റവും അധികം സ്റ്റോക്ക് ഉള്ളതും വെളിച്ചെണ്ണ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ ഇടക്കായിട്ട് വെളിച്ചെണ്ണയുടെ വില കൂടിയതുകൊണ്ട് മായം കലർന്ന വെളിച്ചെണ്ണയാണോ വിപണിയിലെത്തുന്നത് എന്നുള്ള ആശങ്കയും പല രീതിക്കുള്ള വാർത്തകളും നമ്മുടെ ഇടയിൽ സുപരിചിതമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ആക്ച്വലി നമുക്ക് വെളിച്ചെണ്ണയുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ഞാൻ വാങ്ങിച്ച എണ്ണ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണയുടെ ശുദ്ധ മീൻസ് അതിൻ്റെ എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താം.

0: ഇടയിൽ സുപരിചിതമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ആക്ച്വലി നമുക്ക് വെളിച്ചെണ്ണയുടെ പ്രാഥമികമായിട്ടുള്ള ഒരു, ഞാൻ വാങ്ങിച്ച എണ്ണ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണയുടെ ശുദ്ധ മീൻസ് അതിൻ്റെ എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഒരു പ്രാഥമിക ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പളങ്ക് ഗ്ലാസ്സിൽ, പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ പകുതിയോളം വെളിച്ചെണ്ണ എടുക്കുക, എന്നിട്ട് വെളിച്ചെണ്ണയുടെ ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം അല്ലെങ്കിൽ അതിൽ കൂടുതലോ എണ്ണ ഒന്ന് ഫ്രിഡ്ജിൽ ഇരിക്കാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയുടെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെയധികം തണുപ്പേൽക്കുമ്പോൾ മൊത്തമായി വാക്സ് പോലെ മെഴുക് പോലെ മൊത്തത്തിൽ വെളിച്ചെണ്ണയാവും. അങ്ങനെ ഫുൾ വാക്സ് ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ല വെളിച്ചെണ്ണയാണ് എന്ന രീതിക്ക് തന്നെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നത്. പക്ഷേ വേറെ വല്ല എണ്ണകൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ചില ഭാഗം വാക്സ് ആയിട്ടും മറ്റ് ചില ഭാഗത്ത് എണ്ണയായിട്ടും കിടക്കുകയാണെങ്കിൽ നമുക്കതൊരു അഡൾട്രേഷൻ സംശയിക്കാവുന്നതാണ്. ഇതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ വിപണിയിൽ ഇത്തരം മായം കലർന്ന എണ്ണകൾ എത്തുന്നുണ്ടോ എന്നതിനെ പറ്റി വിശദമായിട്ട് പരിശോധനകളും അതുപോലെ തന്നെ സാമ്പിളിങ്ങുകളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. അങ്ങനെ അത്തരം കിട്ടുന്ന എണ്ണകൾ പൂർണ്ണമായും തന്നെ വിപണിയിൽ നിന്ന് റീകോൾ ചെയ്ത് അത് ഇല്ലാതാക്കുക എന്ന് ഉറപ്പുവരുത്തുകയും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ ഇത്തരം പരിശോധനകൾ നടത്തിയും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താവുന്നത് കൂടിയാണ്.
1: വെളിച്ചെണ്ണയുടെ പരിശുദ്ധി ഉറപ്പാക്കാൻ കർഷക കൂട്ടായ്മകൾ നിർമ്മിക്കുന്ന ബ്രാൻഡുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ ചെയർമാൻ ടി കെ രാജൻ ശ്രദ്ധയോട്.
2: കേരളത്തിൽ വെളിച്ചെണ്ണയുടെ 100-ലേറെ ബ്രാൻഡുകളാണ് ഇന്ന് വിപണിയിലുള്ളത്. ഈ മേഖലയിലെ വെളിച്ചെണ്ണയിൽ കൂടുതൽ ബ്രാൻഡുകളിലും മായം ചേർത്തവയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാരഫിൻ എന്ന കെമിക്കൽസ് ചേർത്തിട്ടാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. ആധുനിക ലാബറട്ടറികളിൽ പോലും ഇവയിലെ മായം കണ്ടുപിടിക്കുവാൻ പ്രയാസമുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ ഉൽപ്പന്നങ്ങളായ നാളികേര വികസന കോർപ്പറേഷന്റെ കേരജം എന്ന ബ്രാൻഡും കേരഫെഡിന്റെ ഉൽപ്പന്നമായ കേരയുമാണ് മാർക്കറ്റിൽ ഇപ്പോൾ മായം ചേർക്കാത്ത ഉൽപ്പന്നങ്ങളായി വെളിച്ചെണ്ണയിൽ വിൽക്കുന്നത്. ഇവ വിദഗ്ധ പരിശോധനക്ക് വിധേയമാക്കിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ നിലയിൽ തന്നെയാണ് അവ ലാബറട്ടറികളിലെ പരിശോധനക്ക് വിധേയമാക്കിയിട്ടാണ് വിപണിയിൽ ഇറക്കുന്നത്. വിദേശ മാർക്കറ്റുകളിലും വെളിച്ചെണ്ണ വിറ്റഴിക്കുന്നുണ്ട്. പ്രസ്തുത രാജ്യങ്ങളിലെ കർശനമായ പരിശോധനക്ക് വിധേയമാക്കിയാണ് ഇവ അവിടെ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ ശിക്ഷാ നടപടികൾ ഉള്ളതുകൊണ്ട് തന്നെ മായം ചേർത്ത വെളിച്ചെണ്ണ വിദേശ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കേരളത്തിലെ ഈ രംഗത്ത് മായം ചേർക്കുന്നവർക്ക് നേരെ കർശനമായ പരിശോധനയും ശിക്ഷാ നടപടികളും ഉണ്ടാവണം. മായം ചേർക്കുന്നത് കൊണ്ട് തന്നെ അവര് മാർക്കറ്റിൽ വില കുറച്ചാണ് വെളിച്ചെണ്ണ വിൽക്കുന്നത്. മറ്റൊരു പ്രതിഭാസം ഇപ്പോൾ കണ്ടുവരുന്നത് ഉപഭോക്താവിന്റെ മാനസിക നിലയിൽ തന്നെ ചൂഷണം ചെയ്യുന്ന ഒരു സമീപനം ഇപ്പോൾ ഉണ്ട്. 1 ലിറ്റർ വെളിച്ചെണ്ണ സാധാരണഗതിയിൽ മാർക്കറ്റിൽ വിൽക്കഴിക്കുന്ന പൗച്ച് അടിസ്ഥാനത്തിലാണ് വിൽക്കുന്നത്. എന്നാൽ അത് 900 മില്ലി ലിറ്റർ ആക്കി മാറ്റി ഉപഭോക്താവിന്റെ മാനസിക നിലയെ തന്നെ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ വില കുറച്ച് കൊടുക്കാൻ കഴിയും. ഈ രംഗത്തുള്ള മായം ചേർത്ത വെളിച്ചെണ്ണ കൂടുതലായി അവർക്ക് വിറ്റഴിക്കാൻ കഴിയുന്നുണ്ടതും എന്ന വസ്തുതയാണ്. അപ്പം മായം ചേർക്കാത്ത ബ്രാൻഡ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുകയും അവ വിപണിയിൽ വിറ്റഴിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം. സർക്കാർ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ നമ്മുടെ ഏറ്റവും നല്ല ഇനം നാളികേരത്തിൽ നിന്നാണ്. കൂടുതൽ ഓയിൽ കണ്ടന്റും ഉള്ളതും അതുപോലെ തന്നെ കൂടുതൽ തൂക്കവുമുള്ള ഈ നാളികേരമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ലോക വിപണിയിൽ തന്നെ ഏറെ പ്രശസ്തമായ ഒരു വെളിച്ചെണ്ണയാണ്. ശക്തമായ രീതിയിൽ ഈ രംഗത്തൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടായാൽ നല്ല ഇനം വെളിച്ചെണ്ണ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അത് ഗുണഭോക്താക്കൾക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു നമ്മളെ ഈ വിപണി അഭിമുഖീകരിക്കുന്ന വസ്തുത എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്.
1: ഭക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന വെളിച്ചെണ്ണ മായമില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരോഗ്യകരമായ ജീവിതത്തിന് അനിവാര്യമാണ്. ഡോക്ടർ അംബിക, ചീഫ് ഫിസിഷ്യൻ, അബായ ആയുർവേദ വെൽനസ്, വലിയകുന്ന്, മലപ്പുറം.
3: കേരളീയരുടെ ജീവിതത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മുടെ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും വെളിച്ചെണ്ണ അത്രയും അടുത്തതാണ്. പാചകത്തിനും കുട്ടികളുടെ പരിചരണത്തിനും തലമുടി സംരക്ഷണത്തിനും നാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വസ്തുവിൽ മായം കലർത്തൽ നടക്കുന്നു എന്നത്

0: വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ന് വിപണിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന പേരിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, മിനറൽ ഓയിൽ, കൃത്രിമമായിട്ടുള്ള സുഗന്ധ വസ്തുക്കൾ, പഴയ എണ്ണകൾ ഒക്കെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. നല്ല നിറം ഉണ്ടാവാം, വെളിച്ചെണ്ണയുടെ മണം പോലെയും തോന്നാം, എന്നാൽ ഉള്ളിൽ ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവാം. മായം കലർന്ന എണ്ണകളിൽ അൺഹെൽത്തി ഫാറ്റ്സ് കൂടുതലായിരിക്കും. ഇത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനായിട്ട് കാരണമാവുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നു, ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനുമുള്ള അപകട സാധ്യതകൾ ഉണ്ടാക്കിയേക്കാം. ഇന്ന് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം കൂടി വരുന്നതിനുള്ള ഒരു പ്രധാന കാരണം തെറ്റായ ഭക്ഷണ രീതി തന്നെയാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഭക്ഷണത്തിലെ ഫാറ്റ് ക്വാളിറ്റി വളരെ പ്രധാനമാണ്. മായം കലർന്ന എണ്ണകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ബുദ്ധിമുട്ടായി വരും. ആയുർവേദത്തിൽ വെളിച്ചെണ്ണയെ നാളികേര തൈലം എന്ന പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇത് ശരീരത്തിന് ശീതഗുണം നൽകുന്നതും പിത്തശമനം ചെയ്യുന്നതും ചർമ്മം പോഷണം നൽകുന്നതുമായിട്ടുള്ള ഒരു ദ്രവ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട പല ആയുർവേദ ഔഷധങ്ങളിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ശുദ്ധി ഒരു ഭക്ഷ്യ സുരക്ഷാ വിഷയം മാത്രമല്ല, അത് ചികിത്സയുടെ ഫലപ്രാപ്തിയെയും പൊതുജന ആരോഗ്യത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന എണ്ണ നമ്മുടെ ശരീരത്തിലേക്ക് ദിവസേന പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒരു ചെറിയ കാര്യമല്ല. ഇന്ന് ഒരു ചെറിയ അവഗണന ചിലപ്പോൾ നാളെ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. അതൊരു ഹാർട്ട് പ്രോബ്ലം ആവാം, ഒരു ഫാറ്റി ലിവർ ഡയഗ്നോസിസ് ആവാം. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുക എന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമ്മുടെ ആരോഗ്യത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ്. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. എല്ലാവർക്കും ആരോഗ്യപൂർണമായ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.
1: മായം ചേർത്ത വെളിച്ചെണ്ണയും മറ്റ് ഭക്ഷ്യ എണ്ണകളും ഇന്ന് വിപണിയിൽ വ്യാപകമായി തീർന്നിട്ടുണ്ട്. പാം ഓയിൽ, പാരഫിൻ മെഴുക്, ലിക്വിഡ് പാരഫിൻ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വെളിച്ചെണ്ണയിൽ ചേർത്ത് ഉപയോഗിക്കുന്നതിലൂടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ഉദര രോഗങ്ങൾക്കും കാരണമാകുന്നു. കരൾ, വൃക്ക രോഗങ്ങൾക്കും ക്യാൻസറിനും ഇടയാക്കുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ മായം കലർന്ന എണ്ണകൾ പിടിച്ചെടുക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്വീകരിച്ച നടപടികൾക്ക് കഴിയും. ശുദ്ധമായ വെളിച്ചെണ്ണയാണോ വാങ്ങുന്നതെന്ന് ഉപഭോക്താക്കളും ഉറപ്പുവരുത്തേണ്ടതാണ്. ഗുണനിലവാരമുള്ള എണ്ണകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചു വാങ്ങുന്നത് നന്നാവും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ജാഗ്രത നമ്മുടെ അടുക്കളകൾ ആരോഗ്യപൂർണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ചുറ്റുവട്ടം.
6: ഈസ്റ്റിൽ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ കേരള ചിത്രകലാ പരിഷത്ത് കോഴിക്കോടൻ നിറച്ചാർത്ത്. ചിത്രകലാ ക്യാമ്പ് രാവിലെ 9 മുതൽ. ജില്ലാ മൃഗാശുപത്രിയിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം രാവിലെ 9. തിരുത്തിയാട് ദേവി സഹായം റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയിൽ ചങ്ങാതിക്കൂട്ടം കുട്ടികളുടെ നാടകക്കളരി രാവിലെ 10 മുതൽ.
5: ചുറ്റുവട്ടം.
6: ട്രെയിൻ സമയം രാവിലെ 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ടിയിരുന്ന മുംബൈ ലോകമാന്യ തിലക് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 2 വൈകി ഓടുന്നു. കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റു യാത്രാ വണ്ടികളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 wicketsന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ BD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ എന്നിവർ MLA മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. BD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗം സുവേന്ദു അധികാരിയെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. യോഗത്തിന് ശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ RN രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപ്പൂരിലും സ്വന്തം മണ്ഡലമായ

0: നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു.
1: പുതുച്ചേരിയിൽ എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം എംഎൽഎമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. നേരത്തെ എൻഡിഎ സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററിക്കടകം നേതാവ് വിജയിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ ടി വി കെയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് ടി വി കെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ രണ്ടാം തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: മുസ്ലിം ലീഗ് തമിഴക വെട്ടിക്കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും ടി വി കെയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയിനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് ടി വി കെയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടി ടി വി ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ എ എം എൽ എ എസ് കാമരാജ് അണ്ണാ ഡി എം കെ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്തുണച്ച് കത്ത് നൽകി. നേരത്തെ എ എം എം കെ തമിഴക വെട്ടിക്കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഡി എം കെ പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നത് മൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ടു.
1: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറ്റ് കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. എൻ ഐ എ കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവെക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ മെയ് 9 വിജയാഘോഷ ദിനത്തോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലിൽ അയച്ചു. കെ എസ് ആർ ടി സിയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്നീ രേഖപ്പെടുത്തുന്ന സൗകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ആദായ നികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. യു ഡി എഫിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഐ എസ് എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷ ജയിച്ചത്. ഇന്ന് എഫ് സി ഗോവ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ എഫ് സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി.

0: ചൈനയിലെ സുഷുവിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെമനിനെ മറുപടിയില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
0: വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത എംഎൽഎ കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 പേരെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ കെ പിയുടെ റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്നിവയാണ് ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താഃ. സുവേന്ദു അധികാരി അദ്യ പശ്ചിമബംഗാള രാജ്യസ്യ പ്രഥമസ്യ ഭാജപേതി ദലസ്യ മുഖ്യമന്ത്രിരൂപേണ ശപഥഗ്രഹണം കരിഷ്യതി. കൊൽക്കത്തനഗരസ്യ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇത്യത്ര ശപഥഗ്രഹണസമാരോഹ ആയോജ്യത്തെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗൃഹമന്ത്രി അമിത്ഷാഹ, ഭാജപാധ്യക്ഷ നിതിൻനവീന, കേന്ദ്രീയമന്ത്രിണ, NDA ശാസിതാനാം രാജ്യാനാം മുഖ്യമന്ത്രിണഃ ച ശപഥഗ്രഹണസമാരോഹേ ഭാഗം ഗ്രഹീഷ്യന്തി ഇത്യപേക്ഷാസ്തി. പൂർവം ഹ്യഃ ശ്രീ അധികാരിവര്യഃ രാജ്യ ഭാജപാ വിധായികാദലസ്യ നേതാ നിർവാചിതഃ അഭവത്. കൊൽക്കത്തനഗരെ ഗൃഹമന്ത്രിണഃ അമിതഷാഹസ്യ ഉപസ്ഥിതൌ വിധായകദലസ്യ സഭാ അഭവത്. സഭായാഃ അധ്യക്ഷഃ ശ്രീഷാഹഃ അവദത് യത് സർവേ പ്രസ്താവാഃ സുവേന്ദു അധികാരിണഃ പക്ഷേ ഏവ പ്രാപ്താനി. ഭാജപാ വിധായികാദലസ്യ നേതൃത്വേ നിർവാചനാനന്തരം ശ്രീ അധികാരി പശ്ചിമബംഗസ്യ രാജ്യപാലേന RN രവിനാ സഹ മിലിത്വാ രാജ്യേ പ്രഥമം ഭാജപാ നേതൃത്വസ്യ സർവകാരസ്യ നിർമ്മാണായ പ്രതിജ്ഞാം പ്രദത്തവാൻ. വിധാനസഭാ നിർവാചനെ ഭാജപേതി ദലം ഐതിഹാസികം വിജയം പ്രാപ്നോത്. TMCതി ദലസ്യ 15 വർഷാണാം ശാസനം ച സമാപിതം. പുതുച്ചേരി രാജ്യെ രാഷ്ട്രീയ ജനതാന്ത്രിക ഗഠബന്ധനസ്യ മുഖ്യമന്ത്രിപദസ്യ പ്രത്യാശീ N രംഗസ്വാമി ഇത്യേഷഃ ഉപരാജ്യപാലേന കെ കൈലാസനാഥന വര്യേണ സഹ മിലിത്വാ അഗ്രിമസർവകാരസ്യ നിർമ്മാണായ പ്രസ്താവഃ പ്രദത്തവാൻ. ശ്രീ രംഗസ്വാമി ബഹുസംഖ്യായാം വിധായകാനാം സമർത്ഥനപത്രാണി ഉപരാജ്യപാലായ സമർപ്പിതവാൻ. രക്ഷാനുസന്ധാന വികാസ സംഘടനേന DRDO ഇത്യനേന ഭാരതീയ വായുസേനയാ ച ഗുരുവാസരെ ഒഡിഷാ തടസ്യ സമീപേ ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ.

0: ആദ്യമായി
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് തന്റെ ആദ്യ ഗാനത്തെ കുറിച്ച് സംസാരിക്കുന്നു ഗായകനായ വി ടി മുരളി.
2: തേൻതുള്ളി എന്നൊരു സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, ഒരു സിനിമാ പാട്ട് എന്നുള്ള രീതിയിൽ പാടുന്നത്. അതിനു മുമ്പ് എനിക്ക് റെക്കോർഡിംഗ് അനുഭവം എന്ന് പറയുന്നത് ആകാശവാണിയിലെ മൈക്കിന് മുമ്പിലിന്റെ അനുഭവം മാത്രമേ ഉള്ളൂ. മറ്റ് തരത്തിൽ എന്തെങ്കിലും തരത്തിൽ കോറസുകളോ അല്ലെങ്കിൽ പങ്കെടുക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആകാശവാണിയിലെ പല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, അന്ന് കേരളത്തിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഇല്ല. ഇന്നിപ്പോൾ മുക്കിന് മുക്കിന് സ്റ്റുഡിയോകളുണ്ട്, ഓരോ വീട്ടിൻ്റെയും മുകളിൽ സ്റ്റുഡിയോകളുണ്ട്. ആ രീതിയിലൊന്നും അന്ന് സ്റ്റുഡിയോകളും ഇല്ല. മദ്രാസാണ് എൻ്റെ സെൻറ്റർ, മലയാള സിനിമയുടെ സെൻറ്റർ തന്നെ മദ്രാസാണ്. എൻ്റെ അച്ഛൻ വി ടി കുമാരൻ മാഷ് എന്ന് പറയും, വടക്കേ മലബാറിലെ ആളുകൾക്ക് അറിയുന്ന, പഴയകാലത്ത് ആളുകൾക്ക് അറിയുന്ന ഒരാളാണ്, കവിയായിരുന്നു. അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ട് വലത് സൈഡ് മുഴുവൻ തളർന്നു പോയിട്ട് മെഡിക്കൽ കോളേജിൽ 2-3 മാസമായി കിടക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഈ അവസരം വരുന്നത്. കാരണം അച്ഛൻ ഇനി തിരിച്ചു വരില്ല എന്ന അവസ്ഥയായിരുന്നു അക്കാലത്ത്. അതായത് മെഡിക്കൽ സയൻസ് ഇന്നത്തെ പോലെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ അച്ഛൻ്റെ വളരെ അടുപ്പമുള്ള ആളുകൾ, വളരെ സുഹൃത്തുക്കളെന്നോ ശിഷ്യന്മാരെന്നോ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ആളുകളായിരുന്നു പള്ളിക്കര ബി പി മുഹമ്മദും വി ടി അബ്ദുറഹിമാനും എസ് വി അബ്ദുള്ളയും ഒക്കെ. മാഹിക്കാരനായ ഒരു പ്രൊഡ്യൂസർ പി വി ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളാണ് തേൻതുള്ളി പ്രൊഡ്യൂസ് ചെയ്തത്. തേൻതുള്ളി സംവിധാനം ചെയ്തത് കെ പി കുമാരനാണ്, വലിയ പ്രഗത്ഭനായ സംവിധായകനാണ്. അവരെല്ലാം അച്ഛനെ വീണ അവസ്ഥയിൽ നിന്ന് കണ്ടിട്ടാണ് മദ്രാസിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുത്തു, മാഷോടൊരു കടപ്പാട് എന്നുള്ള രീതിയിൽ മുരളിക്കൊരു ചാൻസ് കൊടുക്കാം എന്നുള്ളതാണ് അവർ ആലോചിച്ചത്. ആദ്യം അവരുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മദ്രാസിലെത്തിയിട്ട് അവർ വിളിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്ക് റൺകോൾ ബുക്ക് ചെയ്തിട്ടാണ്, അന്ന് ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റ് STD കോളുകളോ ഒന്നുമില്ല. മെഡിക്കൽ കോളേജിലേക്ക് വിളിക്കുന്നു, അവിടുന്ന് ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ കിടക്കുന്ന മുറിയിൽ പറയുന്നു, എന്താ പറയുന്നത്, നാളെ രാവിലെ, അതായത് അന്ന് വിളിച്ച അന്ന് വൈകുന്നേരത്തെ മെയിലിന് ഞാൻ പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തണം. ഞാൻ അച്ഛൻ്റെ അടുത്ത് വിട്ടു നിൽക്കാൻ

പറ്റുന്ന ഒരു സമയമാണോ എന്നുള്ളത് ഡോക്ടറോട് കൂടി ചോദിച്ചുകൊണ്ടാണ് ഡോക്ടർ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ മദ്രാസോ ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാഘവ മാഷാണ് സംഗീത സംവിധായകൻ എന്ന് നേരത്തെ അറിയാം എനിക്ക്, കാരണം അദ്ദേഹം ഇവിടെ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വടകര വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അതിലും ആ സമയത്തൊക്കെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. രാഘവ മാഷ് എന്ത് പറയും എന്നുള്ളതാണ് എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. രാഘവ മാഷ്ക്കും എന്നെ നേരത്തെ അറിയാം, കോഴിക്കോട് ആകാശവാണിയിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്, ഒക്കെ അറിയാം. അങ്ങനെ നേരെ രാഘവ മാഷിൻ്റെ വീട്ടിലേക്കാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. അദ്ദേഹമ്മയുടെ ഒരു വീടിൻ്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ എന്നെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു, പിറ്റേ ദിവസം റെക്കോർഡിങ് എന്ന് പറഞ്ഞു. 1978 ഇത്ര വലിയ പ്രായമൊന്നുമില്ല, വേറെ അനുഭവങ്ങളില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ പരിഭ്രമം എന്നെ കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ പോലും നമുക്കൊരു സിനിമയിലേക്ക് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പരിഭ്രമമായി. ഈ പ്രായത്തിൽ പോലും പരിഭ്രമമുണ്ട്. ഒരു വേദിയിൽ പാടുന്ന പോലെയല്ല ഒരു റെക്കോർഡിങ് പാടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രഗത്ഭനായിട്ടുള്ള രാഘവ മാഷ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ വലിയൊരാളല്ലേ, വലിയ ഗുരുവായിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പാട്ട് പഠിച്ച് പാടുക എന്ന് പറയുന്നത് ചില സമയത്ത് എനിക്ക് തോന്നും വേണ്ടിയിരുന്നില്ല, അതിന് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. മാഷാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളുമാണ്. ഒരു ചെറിയ ഒരു കാര്യം പോലും വളരെ സമയമെടുത്ത് നമുക്ക് പറഞ്ഞിരുന്ന ഒരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. ഞാൻ സ്റ്റുഡിയോയിൽ പോയി, അത് AVMRR തിയേറ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ സോങ് പി സുശീലയുടെയാണ്, മോഹം ഇതളിട്ട പൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അങ്ങനെ പോപ്പുലർ ആയിട്ടില്ലെങ്കിലും വളരെ പ്രഗത്ഭമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെടുകയും പാടപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു ഒരു പാട്ടാണത്. പി ടി അബ്ദുറഹ്മാന്റെ രചനയും അത്യുഗ്രമാണ്. മോഹം ഇതളിട്ട പൂവ് ദാഹാർത്ഥമാമൊരു നാവ്, പൂവിതളിൽ നിന്നിട്ട് നാവിലെലിയാനാഞ്ഞ തേൻതുള്ളി എന്നിൽ കിനാവ് എന്ന് പറഞ്ഞിട്ട്.

ഇങ്ങനെയായിരുന്നു ആ പാട്ട്. പിന്നീടാണ് ഓത്തുപള്ളി എന്നുള്ള പാട്ട് എടുക്കുന്നത്. ഓത്തുപള്ളിയാണോ അല്ലെങ്കിൽ കാലത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു പാട്ട്, ഒരു കവിത ഉണ്ട്, പി ടി അബ്ദുറഹിമാൻ തന്നെ എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിതയാണോ ആദ്യം എടുത്തത് എനിക്ക് ഓർമ്മയില്ല. അതും ഒരു വേറെ രീതിയുടെ അനുഭവമായിരുന്നു. കാലത്തെ ജയിക്കുക എന്നുള്ളൊരു പാട്ട്, കാലത്തെ ജയിക്കുവാൻ കാളിയനു ഗ്രഹിക്കേ കാവ്യ സൗഭഗം പൂത്ത കാളിദാസൻ എന്നാണ് ആ പാട്ട്. ഈ സുശീലയൊക്കെ കാണുമ്പോൾ അത് തന്നെ ഒരു വലിയൊരു മഹാത്ഭുതമായിട്ടാണ്, എനിക്കിതെല്ലാം സാധിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം സുശീലയെ പോലെ സൗത്ത് ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിൽ കംപ്ലീറ്റ് നിറഞ്ഞു തന്ന അതിപ്രഗത്ഭരായ സംഗീത സംവിധായകരെ പാട്ടുകൾ മുഴുവൻ പാടിയിട്ടുള്ള ഒരാളെ ഞാൻ നേരിൽ കാണുകയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് എൻ്റെ ബാല്യ കൗമാര ആ സമയത്തൊക്കെ നമുക്ക് ഒരു പെൺ ശബ്ദം ഉണ്ടാവുമല്ലോ പുരുഷന്മാർക്ക്, കുട്ടികളാകുമ്പോൾ സ്ത്രീ ശബ്ദമായിരിക്കും ഉണ്ടാകുക. ആ സമയത്ത് പാടിയിരുന്ന പാട്ടുകളെല്ലാം എസ് ജാനകിയുടെയും സുശീലയുടെയാണ്. അപ്പോൾ അവരെ ഞാൻ നേരിട്ട് കാണുകയാണ്, ഞാനിങ്ങനെ കണ്ണെടുക്കാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സുശീലാമ്മ സുശീലാമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബഹുമാനിക്കുന്നു, ആദരിക്കും. അവർ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെയെല്ലാം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കേട്ടതിനെ ഞാൻ കാണുകയാണ് എന്നുള്ളൊരു തോന്നലാണ്. അവരുടെ പാട്ട് അതിലൂടെ മുഴങ്ങിക്കേട്ടപ്പോൾ, അവർ പാടുന്നത് കണ്ടപ്പോൾ ഒക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അതെനിക്ക് പറയാനോ എഴുതാനോ ഒന്നും പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. ഞാൻ എങ്ങനെ എഴുതും അതിനെക്കുറിച്ച്, ഞാൻ അന്ന് അനുഭവിച്ച വൈകാരികമായ ഒരവസ്ഥയെക്കുറിച്ച് എങ്ങനെ ഞാൻ എഴുതും എനിക്കറിയില്ല. പിന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് രണ്ട് പ്രാവശ്യമൊക്കെ എടുത്ത് കാണാം, കാരണം ഒരുപാട് ടേക്കുകളിലൊന്നും പോയില്ല. മാഷ് തലേസ് തന്നെ പാട്ട് പറഞ്ഞു തന്നിരുന്നതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ അധികം വന്നില്ല. പിന്നെ ഓർക്കസ്ട്രക്കാർ അന്നെല്ലാം ഒരുമിച്ചെടുക്കുന്ന രീതിയാണല്ലോ, ഇന്നത്തെ പോലെ ട്രാക്ക് ഏർപ്പാടുകളൊന്നും ഇല്ലല്ലോ. ഓർക്കസ്ട്രയിൽ എന്തെങ്കിലും ചെറിയ പശക്ക് പറ്റുമ്പോൾ രണ്ടാമത് പാടേണ്ടി വരും, എടുക്കേണ്ടി വരും. അങ്ങനെയല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റൊന്നും വന്നില്ല. പിന്നെ അവിടെ മൊത്തത്തിൽ നല്ല പാട്ട് എന്നുള്ള ഇത് വരികയും ചെയ്തു. പൊട്ടുപള്ളി എന്നുള്ള പാട്ട് 2028 വന്നു കഴിഞ്ഞാൽ 50 വർഷമായി, അര നൂറ്റാണ്ടായി എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടി ശക്തി വർദ്ധിക്കുക. ഈ അരനൂറ്റാണ്ട് കാലം പല തലമുറകളിലൂടെയും ആ പാട്ട് കടന്നുപോയി. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ദിവസം പോലും ആ പാട്ടിനെ കുറിച്ച് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫോണിൽ കേൾപ്പിച്ചു തരും, ഫോണിൽ അവർ പാടുന്ന കേൾപ്പിച്ചു തരും, അല്ലെങ്കിൽ ഫോണിൽ ഞാൻ അങ്ങോട്ട് പാടിക്കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ആ പാട്ടിൻ്റെ ഒരു ജാതകം അങ്ങനെയായത് അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പാട്ട് അങ്ങനെ നിലനിന്നിട്ട് പോലും, വരുഞ്ഞ നാടക എന്ന സിനിമയിലെ മാതളത്തെ എന്ന പാട്ടും നിലനിന്നു, പൊന്നരളിപ്പൂ എന്ന കത്തിയിലെ പാട്ടും നിലനിന്നു. പക്ഷേ ഞാൻ മദ്രാസിൽ സ്ഥിരമായി നിൽക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ നാട്ടിലേക്ക് തന്നെ പോയിരുന്നു. പിന്നെ പക്ഷേ ഞാൻ പഠിക്കാനായി പോയി മദ്രാസിലെ ഗവൺമെൻറ് മ്യൂസിക് കോളേജിലെ വിദ്വാൻ എന്ന് പറഞ്ഞൊരു കോഴ്സിന് ഞാൻ ചേർന്നു. സിനിമാ സംഗീത മോഹവുമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ അതും എനിക്ക് സക്സസ് ആയില്ല. കാരണം എല്ലാ ദിവസവും ഓരോ സംഗീത സംവിധായകന്മാരെ കാണലും അവരുടെ പിന്നാലെ പോലും അവർക്ക് പാട്ട് പാടി കേൾപ്പിക്കലും അതൊന്നും സാധിച്ചില്ല. അതെൻ്റെ ഒരു ദോഷമായിരിക്കാം, ഗുണമായിരിക്കാം, അതറിയില്ല.

0: അങ്ങനെ കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ സിനിമ പാട്ട് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതെൻ്റെ ജീവിതവുമായി എൻ്റെ അച്ഛൻ്റെ ജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നും ആ ഓട്ടുപള്ളി എന്നുള്ളൊരു പാട്ടാണ് എൻ്റെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. വിഷ്വൽ മീഡിയകൾ ഉണ്ടായിരുന്ന കാലത്തല്ലാത്തതുകൊണ്ട് ആ ഓഡിയോയിൽ കൂടി തന്നെ ആളുകൾ ഓർമ്മിച്ച് വരണ്ടേ. ആ സിനിമയുടെ ഒരു ക്ലിപ്പിംഗ് എന്തെങ്കിലും വീഡിയോ ക്ലിപ്പിംഗ് അങ്ങനെ ഒന്നും അവശേഷിക്കുന്നില്ല. ആ ഫിലിമിൽ തന്നെ അതിന് നെഗറ്റീവ് പോലും പോയിപ്പോയിരിക്കുന്നു. അപ്പോൾ എന്നെ ഓർമ്മിക്കാൻ ഈ കേൾവിയിലൂടെ മാത്രമേ ഓർമ്മിക്കാൻ കഴിയുന്നുള്ളൂ എന്നൊരവസ്ഥ ഇപ്പോഴുണ്ട്. കേൾവി കൊണ്ട് തന്നെ അത് ഒരു കാലത്തെ അതിജീവിച്ചു എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ്. ഒരു തുണ്ട് ഫിലിം പോലും കാണിച്ചു കൊടുക്കാനില്ലാതെ അത് ഒരു പരിധിയിരുന്നു. കാരണം ഈ പാട്ടിൻ്റെ 25-ാം വർഷം തൊട്ടൊരു പരിപാടി വടകരയിൽ വലിയ ഗംഭീരമായി നടത്തിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ അവർ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ടിൻ്റെതോ അല്ലെങ്കിൽ ആ സിനിമയുടെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടുമോയെന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പോലും നഷ്ടപ്പെട്ടു പോയിരുന്നു. നഷ്ടപ്പെട്ടു വെച്ചാൽ ഒടിഞ്ഞു പോയിരുന്നത്. എന്നിട്ടും ഒരു പാട്ടിലൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 78-ൽ അച്ഛൻ വീഴുന്നത്. 78 തന്നെയാണ് ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. മാസങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ 86-നടക്ക് ഞാൻ ഈ കുറേ സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട്. ചിലതെല്ലാം പുറത്ത് വരാതെ ആയിപ്പോയിട്ടുണ്ട്. രാഘവ മാഷ് തന്നെ ഒരു പാട്ട് ഞാൻ പാടുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നും പുറത്ത് വന്നില്ല. 2 ഫിലിമിൻ പാടിയിട്ടുണ്ടായിരുന്നു രാഘവ മാഷ്, അതൊന്നും പുറത്ത് വന്നില്ല. ഒന്നൊരു കൈതപ്രന്താമ്പന്തം വീരിൻ്റെ ഒരു തോറ്റം പാട്ട് പോലുള്ള ഒരു പാട്ട് കിഴകിഴക്കി എന്നിട്ടൊരു പാട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഏതായാലും എൻ്റെ എല്ലാ പുരോഗതിയും എൻ്റെ സംഗീത ജീവിതവും ഒക്കെ അച്ഛനുമായും രാഘവ മാഷുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ തന്റെ ആദ്യ ഗാനത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗായകനായ വി ടി മുരളി.
2: ആദ്യമായി

0: ആരോഗ്യം അമൂല്യം. ഫംഗ്ഷണൽ ഡിസ്പെപ്സിയ അഥവാ അജീർണം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനിൻ മെഡിസിൻ വിഭാഗം പ്രൊഫസറും മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ ഹൃദേശ് ബി.
1: നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് സ്ഥിരമായുള്ള ഗ്യാസ് ട്രബിൾ, വയർസ്തംഭനം, വേദന, നെഞ്ചരിച്ചിൽ, പുളിച്ചുതകട്ടൽ, എപ്പോഴും വയർനിറഞ്ഞ അവസ്ഥ എന്നിവ. ആശുപത്രിയിൽ കാണിച്ചു എല്ലാ പരിശോധനകളും നടത്തി, പക്ഷേ ഒരു കുഴപ്പവുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നും പറയും. ഇത് യഥാർത്ഥത്തിൽ ഫംഗ്ഷണൽ ഡിസ്പെപ്സിയ എന്ന രോഗാവസ്ഥയാണ്. വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫംഗ്ഷണൽ ഡിസ്പെപ്സിയ അഥവാ അജീർണം. ലോകത്ത് ഏകദേശം 20% ആളുകൾക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതായത് 100-20 പേർക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ട്. ഫംഗ്ഷണൽ ഡിസ്പെപ്സിയ 2 തരമുണ്ട്. ഒന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, മറ്റൊന്ന് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധമില്ലാത്തത്. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ വരുന്ന ഇനത്തെ പോസ്റ്റ് പ്രാൻഡിയൽ ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു. ഇതിൽ ഭക്ഷണം കഴിച്ച ശേഷം വയർ അമിതമായി വീർക്കുക, വയർ സ്തംഭനം തോന്നുക, കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയർ നിറഞ്ഞതായി തോന്നുക എന്നീ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഇനത്തെ എപ്പിഗാസ്ട്രിക് പെയിൻ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. ഇതിൽ വയറിൻ്റെ മുകൾ ഭാഗത്തുള്ള വേദന, വയർ എരിച്ചിൽ, വയർ കാളൽ എന്നീ ലക്ഷണങ്ങളും കാണാം. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ അറിവായിട്ടില്ല. എന്നിരുന്നാലും ആമാശയത്തിൻ്റെ ചലനത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ദഹനപ്രക്രിയയെ സാരമായി ബാധിക്കാം. ചിലപ്പോൾ ആമാശയം വളരെ പതുക്കെ ചലിക്കുകയും ദഹനത്തിന് കൂടുതൽ സമയമെടുക്കുകയും ചിലരിൽ വളരെ പെട്ടെന്ന് തന്നെ ആമാശയത്തിലെത്തിയ ഭക്ഷണത്തെ പുറത്തേക്ക് തള്ളുന്ന അവസ്ഥയും ഉണ്ടാകും. കൂടാതെ ആമാശയത്തിൻ്റെ നാഡികളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഇതിൻ്റെ സംവേദനക്ഷമതയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഈ രോഗലക്ഷണങ്ങൾക്ക് കാരണമാകാറുണ്ട്. ചില ആളുകളിൽ കുടലിൽ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള നീർക്കെട്ടും കൂടാതെ മാനസിക സമ്മർദ്ദവും അമിത ഉത്കണ്ഠയും ഇതിന് കാരണമാകാറുണ്ട്. ഒരു വിദഗ്ധനായ ഡോക്ടർ ലക്ഷണങ്ങൾ പഠിച്ച് അത്യാവശ്യമായ ചില പരിശോധനകളും നടത്തിയ ശേഷം ദഹനവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ഫംഗ്ഷണൽ ഡിസ്പെപ്സിയ എന്ന രോഗനിർണയത്തിലേക്ക് എത്തുകയുള്ളൂ. സാധാരണയായി ഇത്തരത്തിൽ അസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾ എൻഡോസ്കോപ്പി പരിശോധന നടത്തുന്നത് നല്ലതാണ്. അതുവഴി പെപ്റ്റിക്കൾസർ ഡിസീസ്, റിഫ്ലക്സ് ഈസോഫജൈറ്റിസ്, എച്ച് പൈലോർ ഇൻഫെക്ഷൻ എന്നിവ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. റോംഫോർ ക്രൈറ്റീരിയ പ്രകാരം ഫംഗ്ഷണൽ ഡിസ്പെപ്സിയ സ്ഥിരീകരിക്കണം എങ്കിൽ കഴിഞ്ഞ 6 മാസമായി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ഭക്ഷണം കഴിച്ച ശേഷം വയർസ്തംഭനം, കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയർ നിറഞ്ഞതായി തോന്നുക, വയറിന് മുകൾ ഭാഗത്തായി അസ്വസ്ഥത ഉണ്ടാക്കുന്ന വേദന, വയറെ

0: എച്ചിൽ എന്നിവയിൽ ഒന്നോ അതിൽ കൂടുതൽ ലക്ഷണങ്ങൾ ആഴ്ചയിൽ പല ദിവസമെങ്കിലും തുടർച്ചയായി 3 മാസം ഉണ്ടാവുകയും നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് രോഗങ്ങളൊന്നും ഇല്ല എന്ന് പരിശോധന വഴി ഉറപ്പുവരുത്തുകയും വേണം. ഇത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിശോധനകൾ വഴി കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഫംഗ്ഷണൽ ഡിസ്പെപ്സിയ എന്ന അസുഖം ആണെന്ന് പറയാം. ഫംഗ്ഷണൽ ഡിസ്പെപ്സിയയ്ക്കുള്ള പ്രധാന ചികിത്സ ജീവിതശൈലി മാറ്റങ്ങളിലൂടെയാണ്. ഇവർക്കുള്ള ഭക്ഷണക്രമം ഇനി പറയുന്നവയാണ്: വറുത്തതും പൊരിച്ചതുമായ ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക, കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക, ഒരുമിച്ച് കൂടുതൽ ആഹാരം വയറുനിറച്ച് കഴിക്കുന്നതിന് പകരം കുറച്ച് ഭക്ഷണം വീതം പല തവണകളായി കഴിക്കുക, ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുകയോ കുനിഞ്ഞു നിൽക്കുകയോ ചെയ്യാതിരിക്കുക, ഭക്ഷണത്തിന് ശേഷം കുറച്ച് നടക്കുന്നത് ദഹനത്തിന് സഹായിക്കും. പുകവലി ഒഴിവാക്കുക, കാരണം പുകവലി ദഹനവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു. കൂടാതെ മദ്യപാനവും ഉപേക്ഷിക്കുക. മദ്യം ദഹന പ്രക്രിയ തടസ്സപ്പെടുത്തുകയും അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. മാനസിക സംഘർഷവും അമിത ഉത്കണ്ഠയും കുറക്കുന്നതിന് യോഗ, മെഡിറ്റേഷൻ മുതലായവ പരിശീലിക്കുക. ഹോമിയോപ്പതിയിൽ അസിഡിറ്റി കുറക്കുന്നതിനും രോഗം പൂർണ്ണമായും ഭേദപ്പെടുത്തുന്നതിനും ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. രോഗിയുടെ ലക്ഷണങ്ങൾ, രോഗകാരണങ്ങൾ, മാനസിക ശാരീരിക പ്രത്യേകതകൾ എന്നിവ പരിഗണിച്ചാണ് മരുന്ന് നിർണ്ണയിക്കുന്നത്. ഫംഗ്ഷണൽ ഡിസ്പെപ്സിയ ഒരു ഗുരുതര രോഗമല്ല. ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും ചികിത്സയിലൂടെയും ഈ അവസ്ഥയെ നിയന്ത്രിക്കാനും ദഹനപ്രശ്നങ്ങളില്ലാത്ത സാധാരണ ജീവിതം നയിക്കാനും സാധിക്കും.
1: ഫംഗ്ഷണൽ ഡിസ്പെപ്സിയ അഥവാ അജീർണം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഓർഗനിൻ മെഡിസിൻ വിഭാഗം പ്രൊഫസറും മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ റിതേഷ് ബി.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തിരങ്കാവ്.
2: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ചാനൽ എക്സിന്റെ ആൻ ഈവനിംഗ് വിത്ത് ദ ലക്കി എന്ന സൂപ്പർ ഹിറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രാധിക. വെൽക്കം ടു അവർ പ്രസ്റ്റീജിയസ് ഷോ. 2026 നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം കൂടിയാണിതെന്ന് അറിയാലോ? ചിലർക്കെങ്കിലും തോന്നാം ഭാഗ്യം കടാക്ഷിച്ചവരെ കുറിച്ചുള്ള ഈ പ്രോഗ്രാം കൊണ്ട് എന്താണ് കാര്യമെന്ന്, ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ, ലോട്ടറി നറുക്കെടുപ്പിൽ ഫസ്റ്റ് കിട്ടിയ ഒരാളെ ഈ ഷോയിൽ വിളിച്ചാൽ അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? അദ്ദേഹത്തിന്റെ ലക്ക് ആ പ്രൈസോടെ തീർന്നല്ലോ, വേറൊരാൾക്ക് അത് പാസ് ചെയ്യാനും പറ്റില്ല. പക്ഷെ ചാനൽ എക്സ് വേറൊരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. ചില സമയത്ത് ഭാഗ്യം വരുമ്പോ നമ്മൾ അതിനെ തള്ളിക്കളയാറുണ്ട്. പ്രോപ്പർ ഡിസിഷൻസ് അറ്റ് പ്രോപ്പർ ടൈം എന്നാണ് ലക്ക് എന്ന വാക്കിന് ഞങ്ങൾ കൊടുത്ത ഡെഫിനിഷൻ. വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ആ ഭാഗ്യം നിങ്ങൾക്കൊരിക്കലും കിട്ടുകയില്ല. വീട്ടിൽ വന്നു കയറിയ മഹാലക്ഷ്മിക്ക് നേരെ വാതിൽ കൊട്ടി അടയ്ക്കരുതെന്നല്ലേ? അത് എങ്ങനെയൊക്കെയാണെന്ന് മിസ്റ്റർ ആന്റണി ചേട്ടൻ പറഞ്ഞു തരും. വെൽക്കം സർ ടു ദ ലക്കി ഷോ. ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നത് ആർ ജെ മനു. മനു, വെൽക്കം. ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്.
4: പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ചാനൽ എക്സ്ട്രീം ആന്റണി ചേട്ടനെ കാണുന്നത് മുംബൈയിലെ ഗോരഗാവിൽ വെച്ചാണ്. അവിടുത്തെ ഐശ്വര്യ അപ്പാർട്ട്മെന്റ്സിലാണ് ആന്റണി ചേട്ടന്റെ താമസം. പറയൂ സർ. സർ, ലക്കിയായ കഥ പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ.
5: സുഹൃത്തുക്കളെ, ഒരുപാട് കഷ്ടപ്പെട്ടാലേ ഭാഗ്യം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. ഞാൻ ഒരു സാധാരണക്കാരനാ, വലിയ പഠിപ്പൊന്നുമില്ല. നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് വന്നപ്പോ മുംബൈയിലേക്ക് 1990 വന്നതാ. അന്ന് ഇത് ബോംബെ ആയിരുന്നു. എന്റെ ഫ്രണ്ട് ഉസ്മാങ്കോയാണ് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത്. അയാൾക്ക് ഇവിടെ വലിയ ഫാൻസി ഷോപ്പും ജ്വല്ലറിയും ഒക്കെ ഉണ്ടായിരുന്നു.
4: ഇവിടെ 10 ഉസ്മാൻകോയുടെ ഷോപ്പിൽ ജോലി ചെയ്തു, ഒറ്റ മുറിയിൽ താമസം. കിട്ടിയ പണം ഒരു രൂപ പോലും നശിപ്പിക്കാതെ ഒടുവിൽ ആലീസ് എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ശരിയല്ലേ സർ? In 1999 July 1.
5: നീ ആള് കൊള്ളാലോ, കൃത്യം കൃത്യം കൊല്ലങ്ങളൊക്കെ ഓർമ്മണ്ടല്ലേ.
4: സർ, ഞങ്ങളുടെ പണി അതല്ലേ സർ.
5: സത്യം പറഞ്ഞ ആലീസ് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാ എന്റെ ജീവിതത്തിന് ഒരു മാറ്റമൊക്കെ ഉണ്ടായത്.
4: ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദേർ ഈസ് എ വുമൺ എന്നല്ലേ സർ?
5: അതൊക്കെ ശരിയാണ്. പിന്നെ ഉസ്മാങ്കോയ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാളൊരു ബാങ്ക് ലോണൊക്കെ സംഘടിപ്പിച്ചു തന്നു. അങ്ങനെയാണ് ഐശ്വര്യ അപ്പാർട്ട്മെന്റിൽ 1 ബെഡ്റൂം ആണ് കേട്ടാ, ഒരു ഫ്ലാറ്റ്.

0: ഈ ആന്റണി വാങ്ങിയത്.
1: അത് 2002 June 15th.
0: എക്സാക്ട്ലി. അതിനുശേഷം ജീവിതം ഒരുവിധം തട്ടുമുട്ടൊക്കെയിട്ട് മുന്നോട്ട് പോയി. അപ്പോഴാണ് കർത്താവ് വിക്രം റാത്തോഡ് എന്ന മാർവാടിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത്.
1: ആ സമയത്ത് ആന്റണി ചേട്ടനായിരുന്നു ഐശ്വര്യ അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി.
0: ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ടടുത്തായി എക്സ്പ്രസ് ഹൈവേ വന്നതോടെ സ്ഥലത്തിന്റെ വില ഒരുപാട് കൂടി.
1: 60 ഫ്ളാറ്റുകൾ ഉള്ള നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് പൊളിച്ച് 300 ഫ്ളാറ്റുകൾ ഉള്ള ഒരു ബിഗ് പ്രൊജക്ട് ആക്കാനുള്ള പ്രപ്പോസലുമായിട്ടാണ് റാത്തോഡ് വന്നത്. ശരിയല്ലേ സാർ?
0: ശരിയാണ്, 100%. ഞങ്ങളുടെ ഫ്ളാറ്റ് 3 നിലയുള്ളതായിരുന്നു. ലിഫ്റ്റ് പോലും ഇല്ല. ഞാനും ആലീസും എത്ര തവണ സാധനങ്ങളും കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് അതിന്റെ മുകളിൽ കയറി ഇറങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ? പക്ഷേ ഈ പ്രപ്പോസൽ ജനറൽ ബോഡിയിൽ വന്നപ്പോ എല്ലാവരും എതിർത്തു.
1: എന്തിനാണ് സർ?
0: കോമൺ സ്പേസ് പോകുന്നു, പൂൾ ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞിട്ട്.
1: ഓരോ ഫ്ളാറ്റ് ഉടമകൾക്കും 2 ഫ്ളാറ്റുകൾ എന്ന പ്രപ്പോസലുമായി ആന്റണി ചേട്ടൻ വന്നതോടെ എതിർപ്പുകൾ ഒതുങ്ങി.
0: ശരിയാണ്, 2 കൊല്ലമായിരുന്നു പുതിയ ഫ്ളാറ്റ് നിർമ്മിക്കാൻ റാത്തോഡിന്റെ ഭഗീരഥ കൺസ്ട്രക്ഷൻസ് ചോദിച്ച സമയം. അത്രയും കാലം ഫ്ളാറ്റുകാർക്ക് AC ഹോട്ടലിൽ താമസിക്കാനും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്യാൻ എനിക്ക് സാധിച്ചു.
1: കഴിഞ്ഞില്ല, 29 ഫ്ളാറ്റുകാർ പ്രതിഫലമായി ആന്റണി ചേട്ടന് 4 ഫ്ളാറ്റുകളാണ് കൊടുപ്പിച്ചത്. ഒരു നല്ല കൈയടി കൊടുക്കൂ. അങ്ങനെ ഒറ്റമുറിക്കാരനായ ആന്റണി ചേട്ടൻ ലക്ഷാധിപതിയായി. ഇപ്പോൾ 3 ഫ്ളാറ്റിന്റെ വാടക കൊണ്ട് സുഖമായി കഴിയുന്നു. പല പല ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്നു.
0: മനു, പ്ലീസ് ചാരിറ്റിയെ കുറിച്ചൊന്നും പറയരുത്. ഇടതുകൈ കൊടുക്കണത് വലുതുകൈ അറിയരുത് എന്നല്ലേ?
1: അത് ശരിയാണ് സർ. ഇപ്പോ 30 ഫ്ളാറ്റുകാരും വലിയ സന്തോഷത്തിനാ. അവർക്കൊക്കെ എക്സ്ട്രാ ഫ്ളാറ്റ് 1 രൂപയുടെ ചെലവില്ലാതെ കിട്ടിയില്ലേ. സോ പ്ലീസ് ഗിവ് ഹിം എ ബിഗ് അപ്ലോസ്.
0: അത്രക്കൊന്നും വേണ്ട.
1: കഴിഞ്ഞില്ല, വിക്രം രാത്തോടുമായി ആന്റണി ചേട്ടൻ പുതിയ ബിസിനസ് സംരംഭത്തിൽ സഹകരിക്കാൻ തുടങ്ങി. പഴയ ഫ്ളാറ്റുകൾ പൊളിക്കുക, അതിന്റെ സ്ഥാനത്ത് 10 ഉം 20 ഉം നിലകളുള്ള വലിയ പ്രൊജക്ടുകൾ ഉണ്ടാക്കുക. ഇതിലൂടെ മഹാരാഷ്ട്രയിലെ കോടീശ്വരന്മാരിൽ ഒരാളായി തീർന്നിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ.
0: ഇതൊക്കെ വിളിച്ചു പറഞ്ഞ ഇത് കേൾക്കണോരൊക്കെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങില്ലേ, പിന്നെ നമ്മുടെ കാര്യം കട്ടപ്പോകയാണ്.
1: ഓ സോറി സർ, ഞാനിത് ഓർത്തില്ല, ഇത് ലൈവ് ഷോ ആണെന്ന്. സ്റ്റോപ്പ് ക്യാമറ, ലൈറ്റ്സ് ഓഫ്.
2: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ,
3: ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്
4: രാധിക.
2: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
9: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 8547-630-1319. അസാപ്പിൻ്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. ഫോൺ 9495-999-669. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. കുടിശ്ശിക കൂടാതെ കൃത്യമായി അംശാദായം അടയ്ക്കുന്ന അംഗങ്ങളുടെ മക്കൾക്കാണ് കെലിയുടെ ആഭിമുഖ്യത്തിൽ പരിശീലനം പങ്കെടുക്കാൻ

0: അർഹത. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15. താല്പര്യമുള്ള അംഗങ്ങൾ ഈ മാസം 14 അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൻ്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഫോൺ 04842422275. IHRD സംസ്ഥാനത്തുടനീളമുള്ള അപ്ലൈഡ് സയൻസസ് കോളേജുകളിൽ 4 ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ 117 വിഷയങ്ങളിൽ നൈപുണ്യ വികസനത്തിലൂന്നിയുള്ള ഇന്റേൺഷിപ്പാണ് ലഭ്യമാകുക.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
5: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. TVKക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്.
6: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് TVK അധ്യക്ഷൻ C ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം

0: ഉന്നയിച്ചിരുന്നു. എന്നാൽ ടി വി കെക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ടി വി കെ നേതാക്കൾ രണ്ടു തവണ പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള ഐ യു എം എൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ വി സി കെയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് വി സി കെ എം എൽ എ വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ എ ഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക എം എൽ എയുടെ പിന്തുണ പ്രഖ്യാപിച്ച് എ എം എം കെ നേതാവ് ടി ടി വി ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ ടി വി കെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നും തന്റെ ഒപ്പ് ദുരുപയോഗം ചെയ്തതായും ദിനകരൻ ആരോപിച്ചു. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും സി പി ഐ എമ്മും സി പി ഐയും ടി വി കെക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സി ഐ സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: യു എൻ സുരക്ഷാ കൌൺസിലിൽ യു എസ് പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. യു എൻ പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ യു എസ് സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ യു എൻ അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ യു എസ് ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, യു എ ഇ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. 2ാം ലോകമഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ ഉൾപ്പെടുമെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഏകദേശം 350 മില്യൺ ഡോളറിൽ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
3: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
1: നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ

രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-2 സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 പരാജയപ്പെടുത്തി. 143 വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വെച്ച് ഇന്ത്യ

0: ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വെച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. സംഭവം നിർഭാഗ്യകരമാണെന്ന് കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ നയ ചർച്ചകളുടെ 10ാം പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദും ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബെർണാർഡ് ഫിലിപ്പും നേതൃത്വം നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ചർച്ചയിലൂടെ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISL സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: പ്രശസ്തമായ ഒരു മറുനാടൻ ഈണത്തെ ആധാരമാക്കി സോറഭായ് പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: നിങ്ങൾ കേട്ടത് പ്രശസ്തമായ ഒരു മറുനാടൻ ഈണത്തെ ആധാരമാക്കി സോറാഭായ് പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: രണ്ടു നാൾ ഉണ്ണിച്ചക്കൻ അപ്രത്യക്ഷനായിരുന്നു. അയാളുടെ രീതികൾ സി ഐ ബെഞ്ചമിന് തീരെ രസിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കേസിൽ തുടങ്ങി അതെവിടെയും എത്തിക്കാതെ മറ്റൊന്നിലേക്ക് കടന്നിരിക്കുകയാണ് അയാൾ. പിന്നോട്ട് നടത്തം നിർത്തി മുന്നിൽ കാണുന്നത് കണ്ടുപിടിക്കുമെന്ന് അന്ത്യശാസനം പോലെ പറയുകയും ചെയ്തു. അച്ചമ്പിയുടെ മകൻ സേവറും ഭാര്യ കാർമലിയും താമസിക്കുന്ന വാഗമണിലെ വീട് രാത്രി മഴയേറ്റ് തണുത്ത് മരവിച്ചിരുന്നു. ഓട്ടെറുമ്പിൽ നിന്ന് വെള്ളം തുള്ളികുത്തുന്നത് നോക്കി ചവിട്ടുപടിയിൽ നിൽക്കുമ്പോൾ ആ വീട് കരയുകയാണെന്ന് തന്നെ ഉണ്ണിച്ചക്കന് തോന്നി. നിലവിളി തീരാത്ത മുഖവുമായി മുന്നിൽ നിന്ന് കാർമലി പറഞ്ഞു: സേവിച്ചേട്ടൻ ഇവിടില്ല, എങ്ങോട്ട് പോയതാണെന്ന് എനിക്കറിയില്ല. വലിയൊരു ലെതർ ബാഗും കൊണ്ടാണ് പോയത്. പോയിട്ടിപ്പോ 8-9 ദിവസമായി. ആ ബാഗിൽ എന്താണുണ്ടായിരുന്നത്? ഖാലിയായിരുന്നു. എന്തിനാണതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല. മോൻ മരിച്ചതിനു ശേഷം സേവിച്ചേട്ടനാകെ മാറിയിരുന്നു. മകൻ മരിച്ചിട്ടില്ല എന്നദ്ദേഹം വിശ്വസിച്ചിരുന്നില്ലേ? രഹസ്യം കണ്ടുപിടിച്ച ഒരാളെ എന്ന പോലെ പേടിയോടെ കാർമലി ഉണ്ണിച്ചക്കനെ നോക്കി. ഇനി അവൾ സഹകരിക്കാൻ പോകുന്നില്ലെന്ന് ഉണ്ണിച്ചക്കനും ബോധ്യമായി. രാത്രി ബസ് യാത്രക്കിടയിൽ ഒരു തുള്ളി പോലും ഉറങ്ങാതെയിരിക്കെ ഉണ്ണിച്ചക്കനൊരു മായക്കാഴ്ചയുണ്ടായി. വലിയൊരാഴക്കിടങ്ങിലേക്ക് വീണുകൊണ്ടിരുന്ന നീഗ്രോയും തള്ളിയിട്ട വെള്ളക്കാരനും അടുത്ത നൊടിയിൽ അച്ചമ്പിയും കുഞ്ഞുമാക്കോതയുമായി. പിറ്റേന്ന് രാവിലെ ബെഞ്ചമിന്റെ മുന്നിലേക്ക് ഉണ്ണിച്ചക്കൻ വന്നു. അയാൾ ക്ഷീണിതനും വിവശനുമായിരുന്നു. സാറേ, ഇന്ന് തന്നെ അച്ചമ്പിയുടെ വീട്ടിലെ കാപ്പിരിത്തറ കുത്തിത്തുറന്ന് പരിശോധന നടത്തണം. അതെന്തിനാ? എനിക്ക് വേണ്ടി സാറിത് ചെയ്യണം. കുറച്ച് പഴകിയതാണെങ്കിലും ഒരു കേസ് തെളിയാൻ പോവുകയാണ്. എങ്ങനെയായാലും അതിൻ്റെ സൽപ്പേര് സാറിന് തന്നെ കിട്ടും. എന്നെ കണ്ണടച്ചൊന്ന് വിശ്വസിക്കണം. ബെഞ്ചമിൻ ചിരിച്ചു. സാറേ, ഇതിലൊരു യുക്തിയും പറഞ്ഞ് സ്ഥാപിക്കാനില്ല. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഡ്രീം ലോജിക് എന്നോ മറ്റോ പറയേണ്ടി വരും. ബെഞ്ചമിൻ പിന്നെയും ചിരിച്ചു. സ്വപ്നങ്ങളിലും മായക്കാഴ്ചകളിലും വിശ്വസിക്കാത്തവരെ ഇതൊന്നും പറഞ്ഞ് ബോധിപ്പിക്കാനാകില്ലെന്ന് ഉണ്ണിച്ചക്കന് തീർച്ചയായിരുന്നു. തന്റെ ആവശ്യം നടക്കാൻ പോകുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ നേരെ മുറിയിൽ പോയി കിടന്നു. കിടന്നപാടെ ഉറങ്ങുകയും ചെയ്തു. വാതിലിൽ ആരോ ആഞ്ഞു മുട്ടുന്നത് കേട്ട് അയാൾ ഉണർന്നപ്പോൾ മുറിയിൽ കുറ്റാക്കൂറ്റിരുട്ടാണ്. ബെഞ്ചമിൻ പറഞ്ഞുവിട്ട പി സി ജോയി കട്ടിക്കാരനാണ്. ഉടനടി കൂട്ടിക്കൊണ്ടു ചെല്ലാനാണ് ഉത്തരവ്. അച്ചമ്പിയുടെ വീടിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ണിച്ചക്കന് വിശ്വസിക്കാനായില്ല. കാപ്പിരിത്തറ കുത്തിപ്പൊളിച്ച് മണ്ണുമാന്തി കിണറുപോലെ തുറന്നിട്ടിരിക്കുന്നു. 3 ഗ്യാസ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഉണ്ണിച്ചക്കൻ വ്യക്തമായും കണ്ടു. കൃത്യമായി എല്ലുകൾ കൂട്ടിവെച്ച് മനുഷ്യരൂപം കൈവരിച്ച ഒരു അസ്ഥികൂടം. പക്ഷേ അതിന് തലയില്ലായിരുന്നു. ഇടതുകാലിന് മുടന്തിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. വികാരഭരിതനായ ഉണ്ണിച്ചക്കൻ അസ്ഥികൂടത്തിന്റെ അരികിൽ മുട്ടുകുത്തി നിന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പുസ്തകത്തിലെന്ന പോലെ രാപ്പകലുകൾ പിന്നിലേക്ക് മറിഞ്ഞു. ഭാരമേറിയ തുകൽബാഗുമായി നടന്നുവരുന്ന മനുഷ്യനെയും അയാളെ പിന്തുടരുന്നയാളെയും രാത്രി അതിന്റെ നിഗൂഢതകളെല്ലാം പുറത്തെടുത്ത് കറുപ്പിക്കുകയും അമൂർത്ത രൂപങ്ങളാക്കി മാറ്റുകയും ചെയ്തു. വെളിച്ചമാകുമ്പോൾ ഗുദാമുകൾക്കരികിലെ ലോഡ്ജിന് മുന്നിലൂടെ അവരിലൊരാളുടെ മരണത്തിന് കാരണമായി കടന്നുപോകേണ്ട പാണ്ടിലോറി രാത്രിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് യാത്രയാരംഭിച്ചു.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം: ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: പട്ടിന്റെ പകിട്ട് പാട്ടിന് പാടിപ്പകർന്ന് നൽകിയ ഗായകൻ തലത് മെഹമൂദിന്റെ ഓർമ്മദിനത്തിൽ ഇതാ അദ്ദേഹത്തിന്റെ കരിയറിൽ നാഴികക്കല്ലായി മാറിയ ഒരു ഗാനം.

ചിത്രം സുജാത, വർഷം 1959. ബിമൽ റോയ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നായകനായ സുനിൽ ദത്ത് അവതരിപ്പിച്ച കഥാപാത്രം ഫോണിലൂടെ ഈ ഗാനം നായിക കഥാപാത്രത്തിനെ പാടിക്കേൾപ്പിക്കുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗാനരചന മജ്രൂഹ് സുൽത്താൻപുരി, സംഗീതം

രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഗംഭീരനാട്ട എന്ന രാഗം ശങ്കരാഭരണ രാഗത്തിന്റെ ജന്യമായിട്ടാണ് കരുതപ്പെടുന്നത്. വളരെ പോപ്പുലറായിട്ടുള്ള നാട്ട എന്ന രാഗവുമായിട്ട് അല്പം സാമ്യമുണ്ട്. എന്നാൽ നാട്ടയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഷഡ്ശ്രുതി ഋഷഭ പ്രയോഗം ഗംഭീരനാട്ടയിലില്ല. ഈ രാഗം അടിസ്ഥാനമായിട്ട് ശ്രീ എം ജെ

0: പല്ലവി പൂർണ്ണമായും ഈ ഗംഭീര നാട്ടയിലാണ്. എന്നാൽ ചരണത്തിന്റെ അവസാന രണ്ട് വരികളിൽ അദ്ദേഹം മറ്റു ചില സ്വരങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്.
1: അച്ഛനെങ്ങോ പോയി, അമ്മയെല്ലാമായി, കണ്ണന പോലും കഥയായി
0: എന്ന് പറയുന്ന ഭാഗത്ത്
1: പതനിത
0: ചതുർസൂയി ദൈവതം വരുന്നുണ്ട്, കൈശിക നിഷാദവും വരുന്നുണ്ട്, അതുപോലെ
1: ചാരത്തു ദൂരത്തു നീ
0: എന്ന് വരുന്നിടത്ത് വീണ്ടും കൈശിക നിഷാദം വരുന്നുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഗംഭീരനാട്ടയാണെന്ന് പറയാനാവില്ലെങ്കിലും ഗംഭീരനാട്ടയുടെ ഭാവങ്ങളിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്.

0: കൃഷിദീപം.
1: കാലാവസ്ഥാ വ്യതിയാനവും കടുത്ത ജലക്ഷാമവും കാർഷിക മേഖലയെ രൂക്ഷമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ വിളകളെ വരൾച്ചയിൽ നിന്നും സംരക്ഷിക്കാൻ മണ്ണിലെ ഈർപ്പ സംരക്ഷണം അനിവാര്യമാണ്. ജൈവവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് എന്നിവ മണ്ണിൽ ഉപയോഗിച്ച് മണ്ണിന്റെ ജലധാരണശേഷി

ശേഷി വർദ്ധിപ്പിക്കണം. പുതയിടൽ, ഉണങ്ങിയ ഇലകൾ, പുല്ല്, വിള അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് ഷീറ്റ് മുതലായവ ഉപയോഗിച്ച് മണ്ണ് മൂടുന്നതും നല്ലതാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് മുതലായവ ഉപയോഗിച്ച് മണ്ണ് മൂടുന്നത് മണ്ണിൽ നിന്നും ജലനഷ്ടം തടയാനും മണ്ണിന്റെ താപനില കുറയ്ക്കാനും സഹായിക്കുന്നു. അനാവശ്യമായി ഇടയ്ക്കിടെ മണ്ണ് ഇളക്കി കൊടുക്കുന്നത് ഒഴിവാക്കണം. വർഷകാലത്ത് ലഭിക്കുന്ന മഴവെള്ളം ചെറിയ കുളങ്ങൾ, മഴക്കുഴികൾ, മേൽക്കൂര, മഴവെള്ള സംഭരണി എന്നിവ വഴി ശേഖരിക്കണം. തെങ്ങുകൾക്കിടയിൽ ചാലെടുക്കുന്നതും ചകിരിത്തൊണ്ടുകൊണ്ട് രണ്ടു നിര മലർത്തിവെച്ചും മുകളിൽ ഒരു നിര കമിഴ്ത്തിവെച്ച് മണ്ണിട്ട് മൂടുന്നതും മഴവെള്ളം തോട്ടത്തിൽ സംഭരിക്കാനും മണ്ണിൽ ഈർപ്പം നിലനിൽക്കാനും സഹായിക്കുന്നു. നല്ല വായുസഞ്ചാരമുള്ളതും ഫലഭൂയിഷ്ടിയുള്ളതും 1.5 മീറ്ററെങ്കിലും ആഴമുള്ളതുമായ എക്കൽ പ്രദേശമാണ് കൊക്കോ കൃഷിക്ക് അനുയോജ്യം. ആഴം കുറഞ്ഞ മണ്ണിൽ വളരുന്ന ചെടികൾക്ക് പെട്ടെന്ന് കാറ്റുപിടിച്ചേക്കാം. വേനൽക്കാലത്ത് പെട്ടെന്ന് ഉണക്കും ബാധിച്ചേക്കാം. അതുകൊണ്ടുതന്നെ പാറക്കെട്ട് പ്രദേശങ്ങളും മണൽത്തിട്ടകളും ഉപ്പുവെള്ളം കയറുന്നിടവും ഒഴിവാക്കണം. പൂർണ്ണ വളർച്ചയെത്തിയ കൊക്കോയ്ക്ക് 100 ഗ്രാം നൈട്രജൻ, 40 ഗ്രാം ഫോസ്ഫറസ്, 140 ഗ്രാം പൊട്ടാഷ് എന്നീ പോഷകമൂലകങ്ങൾ ആവശ്യമാണ്. ഇവ ലഭിക്കുന്നതിനായി 216 ഗ്രാം യൂറിയ, 285 ഗ്രാം രാജ്ഫോസ്, 235 ഗ്രാം പൊട്ടാഷ് എന്നിവ വേണ്ടിവരും. ചെറുതൈകൾക്ക് 1-ാം വർഷം 3-ൽ 1 ഭാഗവും 2-ാം വർഷം 3-ൽ 2 ഭാഗവും 3-ാം വർഷം മുഴുവൻ വളവും നൽകാം. ചെടികൾക്ക് ചുറ്റുമുള്ള പുത വകഞ്ഞു മാറ്റിയ ശേഷം കട തൊടാതെ വളമിട്ട് മൂടണം. കൊക്കോ ചെടിയുടെ വേരുകൾ അധികവും മേൽമണ്ണിലായതുകൊണ്ട് വേരുകൾക്ക് കേട് സംഭവിക്കാതെ വേണം വളമിടിയിൽ. കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ ആണ്ടിൽ 4 അല്ലെങ്കിൽ 6 മാസം വരെ മഴ തീരെ ലഭിക്കാത്ത സാഹചര്യത്തിൽ കൊക്കോയ്ക്ക് നന കൂടിയേ തീരൂ. തുലാവർഷം കഴിയുന്നതോടെ നവംബർ ഡിസംബർ മാസങ്ങളിൽ നന തുടങ്ങണം. മഴയെ മാത്രം ആശ്രയിച്ചുള്ള തോട്ടങ്ങളിൽ മഴക്കുഴി നിർമ്മാണം പോലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ കാലേക്കൂട്ടി ആസൂത്രണം ചെയ്യണം.

0: കൃഷിദീപം.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം താഴ്വാരം.

ഒരുമിച്ചെട്ട് തകിലൊടു കുഴലെട് തണ്ടെട് തടയെട് തിരുപുടൽ അഴകൊട് തിരുവുടൽ അഴകൊടു പടയണി.

0: സസ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
1: സഹ്യനേക്കാൾ തലപ്പൊക്കവും നിളയേക്കാൾ ആർദ്രതയുമുള്ളൊരാൾ. കാൽപ്പനിക ഭാവനകളെ തന്റെ കവിതകളിൽ സന്നിവേശിപ്പിച്ച് അനുവാചകർക്ക് ആസ്വാദനത്തിന്റെ നവ്യാനുഭൂതി പകർന്നു നൽകിയ കവി പി കുഞ്ഞിരാമൻ നായർ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കളിയച്ചൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ താമരത്തോണി തുടങ്ങി 35-ലേറെ കവിതാ സമാഹാരങ്ങളും കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ തുടങ്ങിയ ആത്മകഥകളും എഴുതി പി കുഞ്ഞിരാമൻ നായർ.

0: പ്രകൃതിയുടെ സൗന്ദര്യവും ഗ്രാമീണതയുടെ നൈർമല്യവും പ്രണയത്തിന്റെ തീവ്രതയും നിറഞ്ഞുനിന്ന കവിതകൾ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ച പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു കൊച്ചുമകൾ ജയശ്രീ വടയക്കളം.
1: സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പി കുഞ്ഞിരാമൻ നായർ കാൽപ്പനിക ഭാവങ്ങളെ ഉണർത്തിയ ഒട്ടേറെ കവിതകൾ സമ്മാനിച്ച നിത്യസഞ്ചാരിയായ ഒരു മഹാകവിയാണ്. താങ്കളെ സംബന്ധിച്ച് മുത്തശ്ശനെക്കുറിച്ചുള്ള ഓർമ്മകൾ, കൂടെ ജീവിച്ച ഓർമ്മകൾ, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അറിവുകൾ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ്?
2: പി കുഞ്ഞിരാമൻ നായരുടെ മൂത്ത മകളായ ലീല ടീച്ചറുടെ മകൾ ആണ് ഞാൻ. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് അമ്മമ്മ പറഞ്ഞ അറിവും പിന്നെ അമ്മയിൽ നിന്ന് കിട്ടിയതും പിന്നെ എനിക്ക് സ്വന്തമായിട്ട് മുത്തശ്ശന്റെ കൂടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളും. മുത്തശ്ശൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു, കാഞ്ഞങ്ങാട് വെള്ളിക്കൊത്ത വീട്ടിൽ. ഞാനും അനിയന്മാരും ഒക്കെ കുട്ടികളായിരുന്നു. 10-17 വയസ്സ് വരെ ഇടക്ക് വന്നും പോയും എനിക്കറിയാം മുത്തശ്ശനെ.
1: ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ഒരു കവി എന്ന രീതിയിൽ വളരെ പ്രസിദ്ധനായിരുന്നല്ലോ അല്ലേ?
2: പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മുത്തശ്ശനും അമ്മമ്മയും കല്യാണം കഴിഞ്ഞ് പിന്നെ ഒന്നിച്ചുണ്ടായിരുന്നത് പാലക്കാടും കണ്ണൂരുള്ള കൂടാളി പിന്നെ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ട് വീട്ടിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു കുറെ കാലം.
1: അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം കാഞ്ഞങ്ങാടായിരുന്നു അല്ലേ?
2: കാഞ്ഞങ്ങാട്.
1: പഠനമൊക്കെ അവിടെ തന്നെയായിരുന്നു.
2: പട്ടാമ്പി സംസ്കൃത കോളേജില് ആയിരുന്നല്ലോ അവര് പഠിച്ചിരുന്നത് മുത്തശ്ശനും അമ്മമ്മയും. അവര് പ്രണയത്തിലായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞ് പിന്നെ പാലക്കാട് ആയിരുന്നു താമസം. പാലക്കാട് കുഞ്ഞമ്മാവനും ഉണ്ടായിരുന്നു, അമ്മമ്മയുടെ കുഞ്ഞമ്മാവനും കൂടെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയെ ലീല പ്രസവിച്ചത് അവിടുത്തെ ഹോസ്പിറ്റലായിരുന്നു
1: പാലക്കാട്.
2: പാലക്കാട് അപ്പൊ പ്രസവം എടുക്കാറായപ്പോ പൊന്മലയിലെ അമ്മയുടെ തറവാട്ടിൽ ചെന്നിട്ട് മുത്തശ്ശൻ അമ്മമ്മയും അമ്മമ്മയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രസവ വേദന തുടങ്ങിയപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മുത്തശ്ശനായിരുന്നു. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ആദ്യത്തെ കുഞ്ഞിനെ കവി കണ്ടിട്ടേ ഇല്ലെന്ന്. മുത്തശ്ശൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തിരുത്താൻ കൂടി വേണ്ടിയാണ് ഇത് പറഞ്ഞത്.

0: കൂടാളിയിൽ താമസിക്കുന്ന സമയത്ത് ആണല്ലോ ഇവർക്ക് കൂടുതൽ അറിയുന്നത് മുത്തശ്ശന്റെ അടുത്തൊക്കെ.
1: അതെ,
0: മുത്തശ്ശന്റെ കാലത്ത് ഒരു ജീരകവും മല്ലിയും വറുത്ത് പിടിച്ച ഒരു കാപ്പി 4 മണിക്ക്. അത് കഴിഞ്ഞാ പിന്നെ രാവിലെ ഊണാണ് പതിവ്. ഊണ് കഴിച്ചിട്ട് സ്കൂളിൽ പോവുക. ഞായറാഴ്ച മാത്രം കാപ്പിയും പലഹാരം ഉണ്ടാവും. എപ്പോ ഊണ് വേണമെങ്കിലും ഒരു 3-4 കറികൾ ഉണ്ടാവും. അതോ തൊടിയിൽ നിന്ന് കിട്ടുന്ന തന്നെ എടുത്തിട്ട കറികൾ ഉണ്ടാക്കുക. അവര് വാടകക്കാർ താമസിച്ചിരുന്നത് കൂടാളിയില്. വീട്ടുടമയ്ക്ക് വലിയ ഇഷ്ട കവിമാഷിൻ ലക്ഷ്മി എടുത്തി. അപ്പൊ പറമ്പിലെ എല്ലാ സാധനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ആ മുത്തച്ഛനോടുള്ള സ്നേഹമാണ്. അമ്മമ്മി അങ്ങനെ, അവർക്ക് അമ്മയെ പോലെ തന്നെ സ്നേഹമാണ്. അത് എല്ലാവരും പറയും. അവിടെ കൂടാളിയിലുള്ളവര് പ്ലേറ്റ് ഊണ് കഴിക്കില്ല മുത്തച്ഛൻ, ഇല നിർബന്ധം. അവന് അവിടെ ഇഷ്ടംപോലെ വാഴയുണ്ട്, അതുകൊണ്ട് പിന്നെ അതൊന്നും വിഷയമല്ല. ഊണ് കഴിഞ്ഞാല് മധുരം വേണം. നെയ്പ്പായസാണ് സാധാരണ പതിവ്. അതില്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരെങ്കിലും വേണം. ഷുഗർ വന്നപ്പോ നിർത്തിയതാശീലം അത്ര വരെ ഉണ്ടായിരുന്നത്.
1: ഭക്ഷണത്തിനോട് വലിയ താല്പര്യമാണ്.
0: അത് ഞാൻ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താ താല്പര്യം.

0: കറികൾ ഉണ്ടാക്കുക. അവര് വാടകക്കാർ താമസിച്ചിരുന്നത് കൂടാളിയില്. വീട്ടുടമയ്ക്ക് വലിയ ഇഷ്ട കവിമാഷിനി ലക്ഷ്മി എടുത്തി. അപ്പൊ പറമ്പിലെ എല്ലാ സാധനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ആ മുത്തച്ഛനോടുള്ള സ്നേഹാണ്. അമ്മമ്മി അങ്ങനെ, അവർക്ക് അമ്മയെ പോലെ തന്നെ സ്നേഹമാണ്. അത് എല്ലാവരും പറയും. അവിടെ കൂടാളിയിലുള്ളവര് പ്ലേറ്റ് ഊണ് കഴിക്കില്ല മുത്തച്ഛൻ, ഇല നിർബന്ധം. അവന് അവിടെ ഇഷ്ടംപോലെ വാഴയുണ്ട്, അതുകൊണ്ട് പിന്നെ അതൊന്നും വിഷയമല്ല. ഊണ് കഴിഞ്ഞാലും മധുരം വേണം. നെയ്പായസാണ് സാധാരണ പതിവ്. അതില്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരയെങ്കിലും വേണം. ഷുഗർ വന്നപ്പോ നിത്യദാശീലം, അത്ര വരെ ഉണ്ടായിരുന്നത്.
1: ഭക്ഷണത്തിനോട് വലിയ താല്പര്യമാണ്.
0: അത് ഞാൻ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താ താല്പര്യം. ഇതുപോലെ തന്നെയാണ് കുളി കേട്ടോ. കാരണം ഓല വിട്ട് മറിച്ച് ഒരു കുളിമുറി പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. തോർത്തും ഒക്കെ ഉണ്ടാവും അവിടെ. എന്നാലും തലയും ദേഹവും തോർത്താതെ ഈറനോടെ അങ്ങ് തന്നെ കേറി പോകും മച്ചിലേക്ക്. ഈ ഊണും കുളിയും ഒക്കെ എഴുത്തൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് കേട്ടോ. എഴുതാനിരുന്നാ പിന്നെ കുളിയില്ല, ഊണില്ല, ഉറക്കവും ഇല്ല. ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം ഇത് തുടരും. അവിടുന്ന് ശബ്ദം കേൾക്കും. അമ്മ അത്ര വലിയ കുട്ടിയല്ലല്ലോ, അപ്പൊ പേടിയാവും. മോളിന്ന് ഒച്ച കേൾക്കും എന്ന് പറയും. എന്താ വെച്ചാല് മച്ചിൽ അങ്ങും ഇങ്ങും നടന്നോണ്ട് ഹരേ കൃഷ്ണ നാരായണ ഇതൊക്കെ ഒച്ചത്തിൽ ജപിക്കുന്നത് കേക്കാം മുത്തശ്ശൻ. എന്നിട്ട് എഴുത്തുമുറിയുടെ വാതിലില് ശക്തിയായിട്ട് തലയിടിക്കും. എഴുതാനുള്ള സാധനം കിട്ടുന്നില്ല,
1: അതുകൊണ്ടുള്ള
0: ആ അസ്വസ്ഥതകളാണ്. ദീർഘനിശ്വാസം ഇതൊക്കെ താഴേക്ക് കേൾക്കാന്ന് മച്ചില മുറിഞ്ഞു. അമ്മക്ക് പേടിയാവും ഈ ഒച്ചയൊക്കെ കേൾക്കുമ്പോ. ഈ ഇതെന്താന്ന് അറിയാണ്ട് അമ്മ ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു അത്ര അമ്മക്ക്. അപ്പൊ പറഞ്ഞു, മോളെ അത് എഴുത്ത് വരാനുള്ളതാണ്, അത് വാഗ്ദേവത പ്രസാദിച്ചാലല്ലേ അത് അച്ഛന് വരുള്ളൂ. ശാന്തമായിട്ട് അമ്മമ്മ പറഞ്ഞു കൊടുക്കും. അമ്മമ്മ വളരെ കാമൻ ക്വയറ്റാണ്. അപ്പൊ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാ, അത് കിട്ടുമ്പോ ശരിയാവും. അപ്പൊ അമ്മ സമാധാനിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് മുറിയിലെ ഒച്ചയും ബഹളമൊക്കെ കുറയും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എഴുത്ത് വന്നിട്ടുണ്ട്, കവിത കിട്ടിയിട്ടുണ്ട് എന്ന്. പിന്നെ എല്ലാം പഴയ പോലെ, പഴയ അച്ഛനായി എന്ന് പറയും അമ്മ.

പി കുഞ്ഞിരാമൻ നായർ എന്ന കവിയോടും അദ്ദേഹത്തിന്റെ കവിതകളോടുമുള്ള പ്രണയത്തിൽ നിന്നും ആറ്റൂർ രവിവർമ്മ രചിച്ച വിഖ്യാതമായ കവിതയാണ് മേഘരൂപൻ. കളിയച്ഛൻ എന്ന കവിതയെ അടിസ്ഥാനമാക്കി അതേ പേരിലും കവിയുടെ ജീവിതത്തെ ആധാരമാക്കി ഇവൻ മേഘരൂപൻ എന്ന പേരിലും മലയാളത്തിൽ ചലച്ചിത്രങ്ങളുണ്ടായി. പി എന്ന കവിയെ ഒരു ജനത നെഞ്ചിലേറ്റിയതിന് സാക്ഷ്യങ്ങളായി ഇവ നിലകൊള്ളുന്നു.

0: അദ്ദേഹത്തിന്റെ മൂത്ത മകൾ, താങ്കളുടെ അമ്മ ലീല അമ്മാൾ, അവര് അച്ഛനെ കുറിച്ച് ഓർമ്മിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അപ്പൊ അതില് ഒരു ഓർമ്മ പറയുന്നുണ്ട്, അച്ഛനും മകളും, അതായത് ലീല അമ്മാളും പി കുഞ്ഞിരാമൻ നായരും ഒരേ സ്കൂളിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്ന്.
1: അതെ അതെ.
0: അതേ കുറിച്ച് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്താണ്?
1: കൂടാളി ഹൈസ്കൂൾ മലയാളം മനുഷ്യയായി ജോലി ചെയ്തിരുന്ന കാലത്താണ് മുത്തച്ഛനും അമ്മമ്മയും മക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നത്. 10-11 വർഷത്തോളം ഉണ്ടായിരുന്നു അവരവിടെ. അമ്മ ഇടക്കിടക്കെ പറയും, അടുക്കും ചിട്ടയുള്ള കൂടാളി ജീവിതം അച്ഛൻ ഏറെ ആസ്വദിച്ചിരുന്നു എന്ന്. മുത്തച്ഛൻ ജോലി ചെയ്തിരുന്ന കണ്ണൂരിലെ കൂടാളി ഹൈസ്കൂളിലെ UP വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലാണ് അമ്മ ചേർന്നത്. അച്ഛനും മകളും രാവിലെ ഒന്നിച്ചിറങ്ങും, പാടം വരുമ്പത്തോടെ ലേശം നടക്കാനുണ്ട്. നടത്തത്തിനിടയിൽ പശുക്കളെയോ കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികളെയോ ഒക്കെ കണ്ടാൽ മുത്തച്ഛൻ അവിടെ തന്നെ നിന്നുപോകും. അമ്മ മുത്തച്ഛനെയും കടന്ന് നടത്തം തുടരും. കാരണം സ്കൂളിൽ എത്താൻ നേരം വൈകിയാൽ മുത്തച്ഛന് കിട്ടുന്ന പരിഗണനയൊന്നും അമ്മയ്ക്ക് കിട്ടൂല. ഒരിക്കൽ മുത്തച്ഛൻ അമ്മമ്മയോട് പറയുന്നത് അമ്മ കേട്ടു, എന്താ വെച്ചാലേ ഇവളുടെ ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട് ലക്ഷ്മി എന്ന്. ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ നിമിഷം അതെന്ന് പറയും അമ്മ എപ്പോഴും. കൂടാളി സ്കൂളിൽ ക്രാഫ്റ്റ് മാഷ് ദീർഘ അവധി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു തവണ. അപ്പൊ അമ്മ അവിടെ ഉണ്ട്. ആ പിരീഡ് കൈകാര്യം ചെയ്യേണ്ടത് ഡ്യൂട്ടി അമ്മയ്ക്ക് കിട്ടി. അമ്മ പറയുന്നത് അത് അച്ഛൻ അറിയാമായിരുന്നു എന്ന്. അമ്മ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ ടെൻഷനോടെ വീട്ടിലെത്തി അമ്മമ്മയോട് വിവരം പറഞ്ഞു. അമ്മമ്മ മുത്തച്ഛനോടും പറഞ്ഞു. അപ്പോ ആ അതൊക്കെ അവൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അത്ര മുത്തച്ഛൻ പറഞ്ഞത്. അപ്പൊ ഈ കോൺഫിഡൻസ് തീരെ ഇല്ലാതിരുന്ന മകൾ ഇതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ എന്താ വേണ്ടത്. ഇപ്പോഴും കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന കവറൊക്കെ ഉപയോഗിച്ച് പൂക്കൾ ഉണ്ടാക്കാൻ നല്ല ഉത്സാഹം അമ്മയ്ക്ക്. 94 വയസ്സായി, ഒരു കണ്ണിന് കാഴ്ചയില്ല, എന്നാലും അമ്മയ്ക്ക് അത് വലിയ ഇഷ്ടമായി. ഇപ്പോഴും
0: അച്ഛന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ പണ്ടല്ലേ.
1: അതെ അതെ, അതൊരു വല്ലാത്തൊരു ആത്മവിശ്വാസം,
0: അംഗീകാരം കൂടിയാണല്ലോ. തൊഴിൽ എന്ന രീതിയിൽ അദ്ദേഹം പ്രധാനമായിട്ടും അധ്യാപകൻ തന്നെ ആയിരുന്നു അല്ലേ?
1: അതെ അതെ.
0: അതേസമയം തന്നെ അദ്ദേഹം അധ്യാപകനായ ജോലിക്ക് പുറമെ ഒരു പ്രസ് ആരംഭിച്ചിരുന്നില്ലേ?
1: അത് കണ്ണൂർ നവജീവൻ എന്നൊരു പ്രസ്സാ.
0: അതെ,
1: ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ലേഖനങ്ങളും ഇതൊക്കെ പ്രസിദ്ധി, അത് അങ്ങനെയാ ഞാൻ മനസ്സിലാക്കിയത്. അത് പൂട്ടിച്ചു.
0: അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിൽ താമസിച്ച ഒരു കാലത്ത് മുത്തച്ഛന്റെ വരവും നിങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്?
1: കഞ്ഞങ്ങാട് വീട്ടിലേക്കാണ് വരാറ്. അമ്മമ്മയുടെ കട്ടിലിന്റെ തൊട്ടടുത്തിരുന്ന് കൈകൾ തടവിക്കൊണ്ടാ സംസാരിക്കുക അമ്മമ്മയോട്. ഞങ്ങള് കുട്ടികള് അമ്മമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോ ഞാനും അനിയന്മാരും ആദ്യമൊക്കെ ദൂരെ മാറി നിൽക്കും. പക്ഷെ അപ്പോഴൊക്കെ മുത്തച്ഛൻ ഞങ്ങളെ അടുത്ത് വിളിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മമ്മയുമായി സംസാരം തുടരും. ആ ചേർത്ത് പിടിക്കലിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. കാരണം ആ ചേർത്ത് പിടിക്കൽ നിറയെ വാത്സല്യമായിരുന്നു.

0: വല്ലപ്പോഴും കിട്ടുന്ന കൽക്കണ്ടോ കപ്പലണ്ടിയും മിഠായിയും ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയമായിരുന്നു അത്. കുഞ്ഞുനാൾ മുതൽ ഞാനത് ഇഷ്ടപ്പെടുന്നതാ. പിന്നെ പിന്നെ എനിക്ക് തോന്നിയത് സ്വന്തം മക്കളോട് പ്രകടിപ്പിക്കാനാവാതെ പോയ സ്നേഹം. പ്രകടിപ്പിക്കാനാവാതെ പോയതെന്ന് ഞാൻ സ്ട്രെസ് ചെയ്യുന്ന എന്തിനാ വെച്ചാലും മക്കളോട് സ്നേഹം ഇല്ലായികയല്ല, അത് പ്രകടിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. അത് ഞങ്ങൾക്ക് പകർന്നു തന്നതാവുന്ന പിന്നീട് എനിക്ക് തോന്നിയത്. അങ്ങനെ ചേർത്ത് പിടിക്കലോ, മക്കളെ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. പണ്ടത്തെ അച്ഛന്മാരൊന്നും അങ്ങനെ ചെയ്യാറുമില്ല, സംസാരിക്കാറ് പോലുമില്ലല്ലോ അച്ഛനും
1: ഇല്ല
0: മക്കളും.
1: ഇല്ല, അതെ
0: അതുകൊണ്ടല്ല ആ സ്നേഹം കൂടി ഞങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
1: അതെ. കുട്ടികളോട് അല്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് വളരെ സ്നേഹവും ലാളനയുള്ള ആളാണ് എന്നാണ്.
0: അതെ അതെ അതെ, വളരെ ഇഷ്ടമാണ് കാഞ്ഞങ്ങാട്. എന്റെ അമ്മ എന്നെ ഗർഭിണിയായ സമയത്ത്, ആ സമയത്ത് മുതലാണ് കൂടാളിയിൽ നിന്ന് വന്നത് അമ്മ മുത്തച്ഛന്റെ അടുത്ത് നിന്ന്. അമ്മ ഗർഭിണിയായ സമയത്ത് എന്റെ അച്ഛനും അമ്മയും മുത്തച്ഛനോട് പെർമിഷൻ ചോദിക്കാൻ പോയി അമ്മമ്മയെ കൂട്ടിക്കോട്ടെ എന്ന്. അപ്പൊ പറഞ്ഞു, ആ പിന്നെന്താ ഇപ്പോഴല്ലേ അമ്മയുടെ ആവശ്യം, അമ്മമ്മേനെ അയച്ചു. എന്നിട്ട് ഏകദേശം പ്രസവിച്ചു എന്നുള്ള കണക്ക് കൂട്ടലുണ്ടല്ലോ. അങ്ങനെയാണ് ഒരു ദിവസം അച്ഛനെ എഴുത്ത് കിട്ടി, എനിക്കിവിടെ ഭക്ഷണം ഒന്നും ശരിയാവുന്നില്ല, ശ്രീധര, എന്റെ അച്ഛന്റെ പേര് ശ്രീധരൻ, ഞാൻ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആള് പിറ്റേന്ന് എത്തി. അതിനൊരു മറുപടി കേൾക്കാനുള്ള സാഹചര്യം പോലും ഇല്ല. മുത്തശ്ശൻ കയറി വരുമ്പോ അമ്മമ്മ എന്നെ എടുത്ത് ഇങ്ങനെ എടുത്ത് പടി കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ട ഉടനെ എന്റെ മടിയിൽ വെച്ച് വരുമെന്നു അങ്ങനെ എന്തോ പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശൻ എന്റെ രണ്ട് കുഞ്ഞിക്കാലുകളിൽ എടുത്ത് മുത്തശ്ശന്റെ തലയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞത്രേ, അയ്യോ ലക്ഷ്മി നിന്നെ ഇപ്പൊ ആവശ്യം ഈ കുഞ്ഞിനാന്ന്, ഞാൻ പിന്നൊരിക്ക വരാന്ന് പറഞ്ഞ് ഊണൊക്കെ കഴിച്ച് പതുക്കെ
1: മടങ്ങിപ്പോയി
0: പോയി. അത് അമ്മ ഇപ്പോഴും പറയും ആ സങ്കടം എനിക്ക് ഇപ്പോഴും തീർന്നില്ല എന്ന്. പിന്നെ അയക്കാൻ പറ്റിയില്ല അമ്മമ്മേ മുത്തശ്ശന്റെ അടുത്തേക്ക്.

0: അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മ പുസ്തകത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം, അമ്മമ്മയും ഇതുപോലെ എഴുത്തിലും സാഹിത്യത്തിലൊക്കെ വളരെ താല്പര്യമുള്ള ആളായിരുന്നു എന്നാണ്. അതേക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? അമ്മമ്മ എഴുതുമായിരുന്നോ, വായിച്ചിട്ടുണ്ടോ?
1: അമ്മമ്മ എഴുതുന്നു ഒന്നും എന്നോട് പറയാറില്ല. ആ പുസ്തകത്തിൽ കണ്ടത് ഞാൻ ചോദിക്കും, മുത്തച്ഛൻ എഴുതിയിരുന്നല്ലോ എവിടെയോ,
0: അതെ,
1: കവിയുടെ കാൽപ്പാടുകളാണെന്ന് തോന്നുന്നു അല്ലേ,
0: അതെ അതെ,
1: പുതിയ ഭാഷ, പുതിയ രൂപം, പുതിയ ഭാവം, സാഹിത്യ ലോകം ഉറ്റുനോക്കി, ആ വാങ്മയം പരിമളച്ചെപ്പ് തുറന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനത് വാങ്ങിച്ചു കൊടുത്ത അമ്മമ്മയോട് ചോദിച്ചതാ, അമ്മമ്മ ഇതാ ഇങ്ങനെ എഴുതിയിട്ടില്ലേ മുത്തച്ഛൻ, അമ്മമ്മ എഴുതും, ചിരിക്കുക മാത്രം ചെയ്യും. അതൊക്കെ പണ്ടല്ലേ, അതൊരു നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയും അമ്മ. എനിക്ക് തോന്നുന്നത് കവിയുടെ കാവ്യ സൗന്ദര്യക്ക് ഭംഗം വരാതിരിക്കാൻ അരങ്ങിൽ നിന്നും മണിയറയിലേക്ക് സ്വയം ഒതുങ്ങിക്കൂടിയതാവണം എന്റെ അമ്മമ്മ. കാരണം കുട്ടികളും ഇതൊക്കെ ഉണ്ടാകുമ്പോ എന്തായാലും രണ്ടുപേരും ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പക്ഷേ പിന്നെയും ഒരുപാട് വായിക്കുമായിരുന്നു. ചുള്ളിക്കാടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ബാലേന്ദ്ര ചുള്ളിക്കാടിനെ. മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. മുത്തശ്ശന്റെ അമ്മ കുറച്ചു നാള് വെള്ളിക്കോത്ത വീട്ടിലുണ്ടായിരുന്നു, എനിക്കൊന്നൊരു 3-4 മാസം അവിടെ താമസിച്ചിരുന്നു. അപ്പൊ അത് അമ്മമ്മയോട് പറഞ്ഞതാ, ലക്ഷ്മി എനിക്ക് അവിടെ വന്ന് നിക്കണം, താമസിക്കണം എന്ന് പറഞ്ഞ്. ആ സമയത്ത് മുത്തശ്ശൻ നാട്ടിൽ വരുമ്പോ മുത്തശ്ശനും താമസിക്കും, അമ്മയുണ്ടല്ലോ അവിടെ. മുത്തശ്ശൻ വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷ. ഇപ്പൊ മുത്തശ്ശൻ സ്വയം പറഞ്ഞ

0: ഒരു മുടിയനായ പുത്രനായിട്ടല്ലേ സ്വയം അങ്ങ് അവരോധിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ മുത്തശ്ശന്റെ ആ ഒരു ഇത്. പക്ഷെ
1: പൊതുസമൂഹം
0: അവിടെ
1: അങ്ങനെയാണ്
0: മുത്തശ്ശൻ
1: മനസ്സിലാക്കുന്നത്.
0: വരുന്നു. ആ മുത്തശ്ശൻ വരുന്നുണ്ടെന്ന് കേട്ടാ ഭയങ്കര സന്തോഷ. മുത്തശ്ശനെ വിളിക്കുന്നത് കുഞ്ഞീന, ആ മുത്തശ്ശന്റെ അമ്മ, വലിയ മുത്തശ്ശി വിളിക്കുന്നത് കുഞ്ഞീന. ശനിയാഴ്ച ആയിരിക്കും മിക്കവാറും വരിക, ശനി ഞായറും ഉണ്ടാവും. ഒരുപാട് ആൾക്കാര് വരും
1: വീട്ടില്.
0: ആ കുഞ്ഞിരാമത്തൻ വന്നിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ കുഞ്ഞിരാമൻ വന്നു എന്ന് കേട്ടുവല്ലോ പറഞ്ഞിങ്ങനെ ഒരുപാട് ആൾക്കാർ, ബന്ധുക്കളായാലും ബന്ധുക്കളല്ലാത്തവരും ഒക്കെ വരും. പക്ഷെ ആരും കുഞ്ഞിരാമനെ കാണാറില്ല, മുത്തശ്ശനെ ആരും കാണാറില്ല. കാരണം മുത്തശ്ശൻ മച്ചിലെ മുറിയിൽ ഇരിക്കുന്നുണ്ടാവും.
1: അവിടെ
0: പക്ഷെ
1: എഴുത്തൊക്കെയായിട്ട് കൂടുകയാണോ
0: കുഞ്ഞിരാമൻ
1: ചെയ്യുന്നത്?
0: ഇല്ലില്ല, ആ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ എഴുതാറേ ഇല്ല. കാരണം അവിടെ ഒരുപാട് ഇങ്ങനെ വ്യവഹാരമൊക്കെ നടക്കുന്ന ഒരു കേസുകളും തീർപ്പ് കൽപ്പിക്കലൊക്കെ ഉണ്ടല്ലോ പണ്ട്, ഒരു നാട്ടുപ്രമാണിമാര് അങ്ങനെയുള്ള ഒരു കുടുംബ. അപ്പൊ ആൾക്കാർ വരും, ഓരോ കേസുകളും അതും ഇതൊക്കെ ആയി വരുമ്പോ അതിന്റെ ആ ഒരു ശാന്തത ഉണ്ടാവില്ലല്ലോ അവിടെ. അവിടുന്ന് ഒന്നും എഴുതാറില്ല, മോള് വെറുതെ കണ്ണടച്ചു കിടക്കും എന്ന് പറയും അമ്മ. അമ്മ പോയി നോക്കും, അമ്മ ഇങ്ങനെ 24 മണിക്കൂറും അച്ഛനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും. അത്ര ശ്രദ്ധിച്ച് എനിക്ക് തോന്നുന്നു മറ്റേ ഒരു മക്കളും ഇത്രയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത്ര ശ്രദ്ധിക്കും. അങ്ങനെ അത് ഓർമ്മയെന്ന് അങ്ങനെ എടുത്തു പറയുകയും ചെയ്യും.
1: അദ്ദേഹത്തെ കുറിച്ച് പൊതുവെ മലയാളികൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഒരു സഞ്ചാരി അല്ലെങ്കിൽ അരാജക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്, ഒരുപാട് എഴുത്തുമായിട്ട് കേരളം മുഴുവൻ സഞ്ചരിച്ച ഒരു കവി. പക്ഷേ ഇപ്പോൾ അമ്മ എഴുതിയ ആ ഒരു ഓർമ്മ പുസ്തകത്തിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം കുടുംബത്തോടൊപ്പം ചെലവഴിച്ച സമയവും മക്കളുടെയും കുടുംബത്തിന്റെയൊക്കെ കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന സംഗതികളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പൊതുസമൂഹത്തിന്റെ ഈ ഒരു ധാരണയെ കുടുംബം സത്യത്തിൽ അതിനെ തിരുത്തുന്നതായിട്ടാണ് തോന്നിയത്. കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണോ കുടുംബം അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്?
0: തീർച്ചയായിട്ടും വേറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ജന്മം തന്നെയാണ് മുത്തശ്ശന്റെ. ആത്മകഥാംശമുള്ള ഗദ്യങ്ങളിൽ കുടുംബ ജീവിതത്തെ പറ്റി കവി പറയാതെ പോയതൊരു കാരണം ആവാം ചിലപ്പോ. അമ്മമ്മയോട് ഞാനതെ പറ്റി ചോദിച്ചപ്പോ സങ്കടമോ ദേഷ്യമോ ഒക്കെ തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ കിട്ടിയ മറുപടി, തനിച്ചാക്കി പോവേ, ദേഷ്യം തോന്നിയേ എന്തിനാ മോളെ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാനും എന്റെ മനസ്സിൽ എന്നും അദ്ദേഹവും ഉണ്ടല്ലോ എന്നാ പറഞ്ഞത്. ഈ ഒരു മറുപടി കിട്ടിയ ശേഷം എനിക്ക് ഈ കാര്യം ഓർത്തു വേവലാതിപ്പെടേണ്ടി വന്നിട്ടില്ല. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ആ പ്രായത്തിൽ മുത്തശ്ശനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോ ഉണ്ടല്ലോ ആ മുഖം വിടരുന്നതും കണ്ണുകള് പ്രകാശമാനമാവുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിക്കും.
1: അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ എവിടെയായിരുന്നു അദ്ദേഹം ചെലവഴിച്ചിരുന്നത്? മരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു വാർത്തയൊക്കെ അറിയുന്നത് എങ്ങനെയാണ്?
0: അവസാന നാളെന്ന് വെച്ചാല് അത് CP സത്രത്തിലായിരുന്നല്ലോ മരണം. എനിക്കൊന്ന് 17-18 വയസ്സാണെന്ന് തോന്നുന്നു റേഡിയോയിൽ കൂടി അറിഞ്ഞത് കേട്ടോ മരിച്ചു എന്നുള്ളത്. അമ്മമ്മ ഒരക്ഷരം മിണ്ടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാനാണെങ്കിൽ അടുത്തിങ്ങനെ ചേർന്നിരിക്കുന്ന, കാരണം ഇതെന്തായാലും സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നോട് പറഞ്ഞു അവസാനം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ആ യാത്ര പറഞ്ഞു മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് വന്ന് യാത്ര പറഞ്ഞു പോയപ്പോ ഞാൻ ഓർത്തു ചെലപ്പോ അത് ആ മുഖം തന്നെ മനസ്സിൽ ഇരിക്കുമല്ലോ. അപ്പൊ അത് കണ്ടാ പിന്നെ അതായിരിക്കില്ലേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക,
1: അതായിരിക്കും അവസാനം മനസ്സിൽ വെച്ചത് അല്ലേ?
0: അതെ അതെ, ആ മനസ്സിൽ എപ്പോഴാ തലയാട്ടിക്കൊണ്ട് ചിരിച്ച ആ മുഖം മനസ്സിൽ വെക്കാൻ വേണ്ടി തന്നെയാണ് അമ്മമ്മ പോവാണ്ടിരുന്നതെന്ന് തോന്നുന്നു എനിക്ക്.
2: 1978 മെയ് 27 തിരുവനന്തപുരത്തെ CP സത്രത്തിലെ 11-ാം നമ്പർ മുറിയിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം പി കുഞ്ഞിരാമൻ നായർ അന്തരിച്ചു. കവിതയിലും ജീവിതത്തിലും താൻ തിരഞ്ഞെടുത്ത വഴികളിലൂടെ സധൈര്യം സഞ്ചരിച്ച അദ്ദേഹം പ്രകൃതിയെയും മനുഷ്യനെയും അതിരറ്റ് സ്നേഹിച്ചു. കാളിദാസന് ശേഷം പിറന്ന കവിയെന്ന് സുകുമാർ അഴീക്കോടും വാക്കുകളുടെ മഹാബലിയെന്ന് KGS വിശേഷിപ്പിച്ച ഭാവനാ മാഹാത്മ്യത്തെ പി എന്ന ഒറ്റയക്ഷരം കൊണ്ടാണ് മലയാളികൾ ഹൃദയത്തിൽ സ്വീകരിച്ചത്. സസ്നേഹത്തിൽ കവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് കൊച്ചുമകൾ ജയശ്രീ വടയക്കളം.
3: സസ്നേഹം മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
4: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ

0: ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
2: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
3: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: പുനഃപ്രക്ഷേപണം മെയ് 13 തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00.
4: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മേള എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന മുല്ലനേഴി, സംഗീതം MB ശ്രീനിവാസൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട്.

ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം. 13-ാം ഭാഗം. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

തമിഴിലെ ഒരേ വാനം ഒരേ ഭൂമിയുടെ മലയാളത്തിലെ പുനർനിർമ്മിതിയാണ് വടക്കേ അമേരിക്കയിൽ ചിത്രീകരിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രമായ ഏഴാം കടലിനക്കരെ. 1979 ഓഗസ്റ്റ് 31 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ രചിച്ച MSV ഗാനങ്ങളെല്ലാം ദൃശ്യഭംഗിക്കൊപ്പം നവ്യ ശ്രവ്യാനുഭൂതിയും പ്രേക്ഷകർക്കു നൽകി.

0: പി ഭാസ്കരൻ രചിച്ച ഗാനങ്ങൾക്ക് MSV സംഗീതം നൽകിയ മാണി കോയ കുറുപ്പും 13 May 2023 പുറത്തിറങ്ങി.
1: ബിച്ചു തിരുമലയുടെ ഗാനങ്ങളുള്ള പതിവ്രത.

0: എന്നീ ചിത്രങ്ങളിലും എം എസ് വിയുടെ സംഗീത സാന്നിധ്യം നാം അറിഞ്ഞു.
1: 21 തമിഴ് പടങ്ങൾ എം എസ് വിശ്വനാഥന്റെ ഗാനങ്ങളുമായി 1980 പുറത്തുവന്നു.

തമിഴിലെ മികച്ച തിരക്കഥയ്ക്കും ചിത്രത്തിനുമുള്ള ദേശീയ അവാർഡ് നേടിയ ചിത്രമാണ് കെ ബാലചന്ദർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ 26 പുറത്തിറങ്ങിയ തണ്ണീർ തണ്ണീർ.

അതുല്യ നടൻ ജയൻ അവസാനമായി അഭിനയിച്ച് ഫെബ്രുവരി 13 പുറത്തിറങ്ങിയ കോളിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച ഗാനങ്ങൾക്ക് ആ വർഷം MSV ഈണം നൽകി.

MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം 13-ാം ഭാഗം സമാപിക്കുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം C കൃഷ്ണകുമാർ, P നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. MSV യുടെ സംഗീത പ്രപഞ്ചം തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം മെയ് 12-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
2: കാരാഗ്രഹം ഇവിടെ നിന്നോ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
3: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: പുനഃപ്രക്ഷേപണം മെയ് 13-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും

0: കുട്ടികളുടെ പരിപാടി.
1: നമസ്കാരം ഏവർക്കും, പൂക്കുടയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് ഓർഫനേജ് എൽപി സ്കൂളിലെ കുട്ടികളായ ഞങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പൂക്കുടയിൽ ഗാനങ്ങളും പിന്നെ ഒരു കൊച്ചു പ്രസംഗവും അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കഥയുമുണ്ട് കേട്ടോ. ആദ്യമായി ഒരു കൊച്ചു അഭിനയ ഗാനമായാലോ അവതരിപ്പിക്കുന്നത് അഞ്ചല മുംതാസ്.
2: ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് തേൻവാവിന്റെ പാട്ടാണ് പാടുന്നത്.

അടുത്തതായി ദേശഭക്തിഗാനം അവതരിപ്പിക്കുന്നവർ ഐഷ മെഹറിൻ, ഫാത്തിമ മെഹറിൻ, ഹബീബ ബത്തൂൽ, ആമിന ഹസ്ര, ഐഷ മഹ്സ.

0: എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുന്നത്. പണ്ട് പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിൻ്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തൻ്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിൻ്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരമായിരുന്നു അത്. അവൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വൃദ്ധനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നത്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവൻ്റെയും അടുത്തും എത്തി. എത്തിയ പാടെ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയാനല്ലേ ഇവിടെ വന്നത്? അവൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം താൻ വന്നതിൻ്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. ഗുരു അവനോട് പറഞ്ഞു, പക്ഷേ തനിക്ക് അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് നന്നായി ചുറ്റി കണ്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് വരൂ. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. എന്നിട്ട്, ഇതാ ഈ സ്പൂണും ഇതിലെ 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. ഇത് നീ നടക്കുമ്പോൾ താഴെ തുളുമ്പാതെ സൂക്ഷിക്കണം. അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികളും വരാന്തകളും കയറിയിറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ മുമ്പിലെത്തി. ഗുരു അവനോട് ചോദിച്ചു, നീ എല്ലാം കണ്ടു അല്ലേ? അല്ല, നീ എന്താ തിരശ്ശീല കണ്ടില്ലേ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്ത് കൊണ്ടുവന്നതാണ്. അല്ല, നീ എന്താ ഉദ്യാനം കണ്ടില്ലേ? അത് ഈ മട്ടിലാക്കി തീർക്കാൻ 10 വർഷമെങ്കിലും എടുത്തു. അല്ല, നീ എന്താ ഗ്രന്ഥപ്പുര കണ്ടില്ലേ? അതിനുള്ളിലെ ഓരോ തുകൽ താളുകളും എത്ര മനോഹരവും മൃദുലവുമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. കാരണം താൻ ഇതൊന്നും കണ്ടില്ലല്ലോ. തൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ 2 തുള്ളി എണ്ണയിലായിരുന്നില്ലേ? ഗുരു അവനോട് പറഞ്ഞു. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് ഗുരുവിൻ്റെ മുമ്പിൽ കുറ്റസമ്മതം നടത്തി. ആട്ടെ, നീ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? എന്നാൽ നീ ഒന്നും കൂടി നന്നായി വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ വീണ്ടും കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവൻ്റെ കയ്യിൽ ആ സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവനെല്ലാം വിസ്തരിച്ച് കണ്ടു. ചുമരുകളിലെ കലാരൂപങ്ങൾ, പിന്നെ ഗുരു പറഞ്ഞ ആ തിരശീല, പിന്നെ ഉദ്യാനം, പിന്നെ ഗ്രന്ഥപ്പുര, ഇതെല്ലാം കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ മുമ്പിലെത്തി. എന്നിട്ട് താൻ കണ്ട കാഴ്ചകളൊക്കെ ഗുരുവിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിൻ്റെ ചോദ്യം വന്നു, അല്ല, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും എവിടെ? അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്പൂണിൽ 2 തുള്ളി എണ്ണയില്ല. ഗുരു അവനോട് പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ നിന്റെ കയ്യിലുണ്ടായിരുന്ന ആ കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും ഒരിക്കലും കൈവിടരുത്. ആ എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും നീതിയും ധർമ്മവുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഇനി ഒരു കൊച്ചു പ്രസംഗവുമായി വരുന്നു ജുനാ ഫാത്തിമ. വിഷയം ശുചിത്വ കേരളം, എന്റെ ഉത്തരവാദിത്തം. പ്രിയപ്പെട്ടവരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. പച്ചപ്പും പുഴകളും കായലുകളും കടൽ തീരങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ നാട്. എന്നാൽ ഇന്ന് എവിടെ നോക്കിയാലും മാലിന്യ കൂമ്പാരങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മലിനമായ ജലാശയങ്ങൾ എന്നിവയൊക്കെ കാണാം. ഈ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? മറ്റാരുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ നാടിന്റെ ശുചിത്വത്തെ കുറിച്ചും അതിൽ ഓരോ പൗരനുമുള്ള ഉത്തരവാദിത്തത്തെ കുറിച്ചും സംസാരിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശുചിത്വ കേരളം, എന്റെ ഉത്തരവാദിത്തം എന്നത് ഒരു മുദ്രാവാക്യം മാത്രമല്ല, അതൊരു ജീവിത രീതിയും സംസ്കാരവുമാണ്. മാലിന്യം വലിച്ച

ും പൊതുസ്ഥലങ്ങൾ വൃത്തിഹീനമാക്കുന്നതും നമ്മളാണ്. പ്രകൃതി രമണീയവും ഫലപുഷ്ട സമ്പന്നവുമായ മണ്ണും നമ്മിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം ശ്രീ പി കെ ബാലചന്ദ്രൻ സാറിന്റെ രണ്ടു വരികൾ ഓർത്തു പോകുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക്

വ്യക്തിശുചിത്വത്തിൽ ശ്രദ്ധാലുക്കളായ നമ്മളിൽ പലർക്കും നാടിന്റെ ശുചിത്വത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല മാലിന്യം വലിച്ചെറിയുന്നതും പൊതുസ്ഥലങ്ങൾ വൃത്തിഹീനമാക്കുന്നതും നമ്മളാണ്. നാടിനെ ശുചിത്വമുള്ളതാക്കാൻ ഓരോ വ്യക്തിയുടെയും സഹകരണവും പ്രതിബദ്ധതയും ആവശ്യമാണ്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ചിന്താഗതി ഓരോ മലയാളിക്കും ഉണ്ടാകണം. ശുചിത്വ കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം ഒന്ന് നോക്കാം. മാലിന്യ സംസ്കരണം വീട്ടിൽ നിന്ന് തുടങ്ങുക. കമ്പോസ്റ്റോ ബയോഗ്യാസ് പ്ലാന്റോ സ്ഥാപിക്കുക. അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ഹരിത കർമ്മസേനയ്ക്ക് കൈമാറാം. പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ് തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് നൽകുക. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാം. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാം. മാലിന്യം വലിച്ചെറിഞ്ഞ് ജലാശയങ്ങളെ ഇല്ലാതാക്കാതിരിക്കുക. ശുചിത്വത്തെ കുറിച്ച് അവബോധം വളർത്തുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ശുചിത്വത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊടുക്കുക. ഓർക്കുക, ശുചിത്വമുള്ള ഒരു നാടാണ് ആരോഗ്യവും സൗന്ദര്യവുമുള്ള നാട്. അതിന് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം. ഓരോരുത്തരും തൻ്റെ വീട്ടിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ശുചിത്വം ആരംഭിക്കുമ്പോൾ നമ്മുടെ കേരളം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറുന്നു. ശുചിത്വ കേരളം എൻ്റെ ഉത്തരവാദിത്വം എന്ന് നമുക്ക് ഉറച്ച മനസ്സോടെ പറയാം. എൻ്റെ നാടിനെ വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റെതാണ്. അവസാനമായി മനോഹരമായ ലളിതഗാനവുമായി അഫാന.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കെ എസ് ചിത്ര പാടിയ ഗാനമാണ് ആദ്യം ചിത്രം വളയം. ഗാനരചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കിടേഷ്.

എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഗാനം ചിത്രം ആഘോഷം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സാംജി ആറാട്ടുപുഴ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും നിയുക്ത MLA മാരും മുതിർന്ന നേതാക്കളുമായ രമേശ് ചെന്നിത്തലയും VD സതീശനും അവകാശവാദം ഉന്നയിച്ചതോടെ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുന്നു. മൂന്ന് നേതാക്കളുമായും ചർച്ച നടത്തി ഇതിലൊരാളെ വൈകാതെ കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും കോൺഗ്രസ് പ്രവർത്തകർ VD സതീശന് വേണ്ടി പരസ്യ പ്രകടനങ്ങൾ നടത്തി. നൂറുകണക്കിന് ആളുകളാണ് VD സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും അനുകൂലമായി പ്രതികരിക്കുന്നവരും കുറവല്ല. ചർച്ചകൾക്കും അന്തിമ തീരുമാനത്തിനുമായി സണ്ണി ജോസഫ് അടക്കം 4 നേതാക്കളും ഡൽഹിയിലുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ MLA മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. UDFന് അധികാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മുഖ്യമന്ത്രി പദവിക്ക് വാദമുന്നയിക്കാൻ VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡ് ഒരാളെ മുഖ്യമന്ത്രിയായി അന്തിമമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ പിന്നെ ഒരു അപശബ്ദവും ഉയരില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. യോഗത്തിന് ശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ RN രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ BJPക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖലിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തമിഴക വെട്രികഴകം നേതാവ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് അംഗസംഖ്യ തികയാത്തതിനാൽ ഗവൺമെന്റ് രൂപീകരണ നടപടികൾ വൈകുകയാണ്. TVKയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് TVK ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ ആസ്ഥാനത്തായി. ഇന്നലെ 2ാം തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. മുസ്ലിം ലീഗ് തമിഴക വെട്രികഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും TVKയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയിനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് TVKയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മാ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ AKMLA S. കാമരാജ്, അണ്ണാ DMK സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ പിന്തുണക്കത്ത് നൽകി. നേരത്തെ AMMK തമിഴക വെട്രികഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ DMK പ്രസിഡന്റ് MK സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നത് മൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് അഭ്യർത്ഥിച്ചു. പുതുച്ചേരിയിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി N. രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ് നാഥനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLA മാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. സഖ്യകക്ഷി നേതാക്കളും രംഗസ്വാമിയോടൊപ്പം ഗവർണറെ കണ്ടു. നേരത്തെ NDA സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. അസമിൽ പുതിയ ഗവൺമെന്റ് ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് BJP

നാളെ യോഗം ചേരും. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ 165 ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതമെന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണിയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ മെയ് 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. പുതിയ ചുമതലയ്ക്കൊപ്പം സൈനികകാര്യവകുപ്പിന്റെ സെക്രട്ടറി പദവിയും ലഫ്റ്റനന്റ് ജനറൽ രാജ സുബ്രഹ്മണി നിർവഹിക്കും. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സ്തുത്യർഹ സൈനിക സേവന പാരമ്പര്യമുണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജ സുബ്രഹ്മണിക്ക്. 2025 സെപ്റ്റംബർ മുതൽ നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിൽ സെക്രട്ടേറിയറ്റിൽ മിലിറ്ററി അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഇതിനു മുമ്പ് കരസേന വൈസ് ചീഫ് സെൻട്രൽ കമാൻഡ് GOC-IN-C എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിലെ നിർണായക സൈനിക നീക്കങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നാണ് രാജ സുബ്രഹ്മണി സൈനിക ജീവിതം ആരംഭിച്ചത്. 1985 ഡിസംബറിൽ ഗർവാൾ റൈഫിൾസിൽ അദ്ദേഹം കമ്മീഷൻ ചെയ്തു. രാജ്യത്തിന് നൽകിയ മികച്ച സേവനങ്ങൾക്ക് പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നീ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത നാവികസേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ ഒഴിവിലേക്കാണ് നിയമനം. KSRTCയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൗകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. മാതാ അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സ്വതന്ത്ര നാവിക ഗതാഗതം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന കരട് പ്രമേയത്തെ ബഹ്റൈൻ, സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളും പിന്തുണച്ചിരുന്നു. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവെക്കും. 2nd World War റഷ്യയുടെ May 9 വിജയാഘോഷ ദിനത്തിനോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. ഇസ്രയേലും ലബനനും US മധ്യസ്ഥതയിൽ ഈ മാസം 14-ന് 15-ന് സമാധാന ചർച്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികൾ ചർച്ചയാകുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ജയശങ്കർ പറഞ്ഞു. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കെന്ന 1 ആഴ്ചത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കെന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിലും അതിഥിയാകും. ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ, ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. മറ്റു കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മണിക്കാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്ത്യ AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോവിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലബനനെ മറുപടിയില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. വയലാർ രാമവർമ്മ സാംസ്കാരിക

0: വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിനെ സമർപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 25:20. 438.6 മീറ്ററിലുള്ള പ്രഭാത പ്രക്ഷേപണം കഴിഞ്ഞു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം 12 കേൾക്കാം. നമസ്കാരം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ഗ്രീൻ ഡ്യുവറ്റ്സ്.
1: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി പ്രാദേശിക വാർത്തകൾക്കു ശേഷം തുടർന്ന് കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിലെ നേതാക്കളുമായി ചർച്ച വൈകിട്ട്. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും നിയുക്ത MLA മാരും മുതിർന്ന നേതാക്കളുമായ രമേശ് ചെന്നിത്തലയും VD സതീശനും അവകാശവാദം ഉന്നയിച്ചതോടെ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുന്നു. മൂന്ന് നേതാക്കളുമായും ചർച്ച നടത്തി ഇതിലൊരാളെ വൈകാതെ കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമെന്നാണ് കരുതുന്നത്. വൈകിട്ട് 4 മണിയോടെയാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവരുമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വെവ്വേറെ ചർച്ച നടത്തുകയെന്ന് വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും കോൺഗ്രസ് പ്രവർത്തകർ VD സതീശന് വേണ്ടി പരസ്യപ്രകടനങ്ങൾ നടത്തി. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും അനുകൂലമായി പ്രതികരിക്കുന്നവരും കുറവല്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ MLA മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. UDFന് അധികാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് രാജ്മോഹൻ

ഉണ്ണിത്താൻ എം പി പറഞ്ഞു. മുഖ്യമന്ത്രി പദവിക്ക് വാദമുന്നയിക്കാൻ വി ഡി സതീശനും കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡ് ഒരാളെ മുഖ്യമന്ത്രിയായി അന്തിമമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ പിന്നെ ഒരു അപശബ്ദവും ഉയരില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ അപക്വമാണെന്ന് നിയുക്ത എംഎൽഎ ചാണ്ടിയുമ്മൻ പറഞ്ഞു. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾക്ക് കഴിയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾക്കായി എല്ലാവരും കാത്തിരിക്കണമെന്നും പാർട്ടിക്ക് ഒരു നടപടിക്രമമുണ്ടെന്നും അത് പാലിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗമാണ് സുവേന്ദു അധികാരിയെ നേതാവായി തെരഞ്ഞെടുത്തത്. സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർവ മേദിനിപൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് അമിത്ഷാ പറഞ്ഞു. പുതുച്ചേരിയിൽ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം എംഎൽഎമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. സഖ്യകക്ഷി നേതാക്കളും രംഗസ്വാമിയോടൊപ്പം ഗവർണറെ കണ്ടു. നേരത്തെ എൻ ഡി എ സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തമിഴ്ക വെട്ടിക്കഴകം നേതാവ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് അംഗസംഖ്യ തികയാത്തതിനാൽ ഗവൺമെന്റ് രൂപീകരണ നടപടികൾ വൈകുകയാണ്. ടി വി കെയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് ടി വി കെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ രണ്ടാം തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. അസമിൽ പുതിയ ഗവൺമെന്റ് ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് ബി ജെ പി നാളെ യോഗം ചേരും. രവീന്ദ്രനാഥ് ടാഗോറിന്റെ 165-ാം ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ 30 മെയ്ന് സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. പുതിയ ചുമതലയ്ക്കൊപ്പം സൈനികകാര്യവകുപ്പിന്റെ സെക്രട്ടറി പദവിയും ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണ്യ നിർവഹിക്കും. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സുത്യർഹ സൈനിക സേവന പാരമ്പര്യമുണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണ്യയ്ക്ക്. 2025 സെപ്റ്റംബർ മുതൽ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടേറിയറ്റിൽ മിലിറ്ററി അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഇതിനു മുൻപ് കരസേന വൈസ് ചീഫ്, സെൻട്രൽ കമാൻഡ് ജി ഒ സി ഇൻ സി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിലെ നിർണായക സൈനിക നീക്കങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നാണ് രാജസുബ്രഹ്മണ്യ സൈനിക ജീവിതം ആരംഭിച്ചത്. 1985 ഡിസംബറിൽ ഗർവാൾ റൈഫിൾസിൽ അദ്ദേഹം കമ്മീഷൻ ചെയ്തു. രാജ്യത്തിന് നൽകിയ മികച്ച സേവനങ്ങൾക്ക് പരമ വിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നീ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത സൈനിക സേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ഈ മാസം 31-ന് വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ ഒഴിവിലേക്കാണ് നിയമനം. രാജ്യത്തെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സാധാരണക്കാർക്കും താങ്ങാനാവുന്ന നിരക്കിൽ ഇൻഷുറൻസ് പെൻഷൻ നിരക്കുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇതുവരെ പി എം ജെ ജെ ബി വൈയിൽ 27 കോടിയിലധികം പേരും പി എം എസ് ബി വൈയിൽ
57 കോടിയിലധികം പേരും അടൽ പെൻഷൻ യോജനയിൽ 9 കോടി പേരും

0: അറിയിച്ചു. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ ഒഴിവിലേക്കാണ് നിയമനം. രാജ്യത്തെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 പൂർത്തിയാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സാധാരണക്കാർക്കും താങ്ങാനാവുന്ന നിരക്കിൽ ഇൻഷുറൻസ് പെൻഷൻ നിരക്കുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇതുവരെ PMJJBYയിൽ 27 കോടിയിലധികം പേരും PMSBYയിൽ 57 കോടിയിലധികം പേരും അടൽ പെൻഷൻ യോജനയിൽ 9 കോടി പേരും എൻറോൾ ചെയ്തതായി ധനമന്ത്രി അറിയിച്ചു. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 മരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട്ട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ M കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത MLA കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പരിമിതമായ യാത്രക്കാരുമായാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള 2 KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്.
0: സ്വർണവില കുറഞ്ഞു. പവന് 240 കുറഞ്ഞ് 111,720 രൂപയായി. ഗ്രാമിന് 13,965 ഇന്ന് വ്യാപാരം നടക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിലെ നേതാക്കളുമായി ചർച്ച വൈകിട്ട്. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കോഴിക്കോട്. വാർത്താദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. മഴക്കാലമെത്തുമ്പോൾ മറക്കരുതാത്ത ചിലത്.
3: അങ്ങനെ ഒരു വേനൽക്കാലവും കഴിഞ്ഞു പോകാറായി. പൊള്ളിക്കുന്ന വേനൽച്ചൂടിന്റെ പകലുകൾക്കും ഉഷ്ണം നിറഞ്ഞ രാപ്പാതികൾക്കും വിട പറയാൻ കാലമെത്തി. ആകാശം മഴമേഘങ്ങളെക്കൊണ്ട് നിറഞ്ഞ പകലുകൾക്ക് പിന്നാലെ വേനൽ മഴയുമെത്തി. വരാനിരിക്കുന്ന മഴക്കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇനിയേറിയാൽ 8-10 ദിവസം മലയാളത്തിന്റെ ഇടവപ്പാതി നിറതുള്ളികളുമായി കുളിരു നിറയ്ക്കാനെത്തും. എൽനിനോയുടെ മഴമറയുണ്ടെങ്കിലും കാലവർഷം ചതിക്കില്ലെന്നാണ് കാലാവസ്ഥാ പ്രവചനം. വരണ്ടു തീരാറായ നീർച്ചാലുകളിലും ഇത്തിരി നനവിന്റെ ശേഷിപ്പുകളിലും പ്രതീക്ഷയുടെ കുഞ്ഞോളങ്ങളുമായി മഴത്തുള്ളികൾ ഇനി പെയ്തു വീഴും.
2: നിന്ന് വർഷസംക്രമണത്തിലേക്ക് പ്രകൃതി നീങ്ങുകയാണെങ്കിലും കാത്തിരുന്ന മഴക്കാലത്തെ നെഞ്ചോട് ചേർക്കാൻ ഒരുങ്ങാതെ നിൽക്കുന്നു നാടും നഗരവും.

0: ഏറ്റവും കരിയിലയും പാഴ്വസ്തുക്കളും ജീർണിക്കാൻ കൂട്ടാക്കാത്ത പ്ലാസ്റ്റിക് കുപ്പികളുമായി നിറഞ്ഞു മൂടിക്കിടക്കുകയാണ് അഴുക്കുചാലുകളെല്ലാം തന്നെ. പൊട്ടിവീണ സ്ലാബുകളും കല്ലുകളും നിറഞ്ഞ ചാലുകളിലൂടെയാണ് വരാനിരിക്കുന്ന മഴക്കാലം ഒഴുകി ഒഴിഞ്ഞു പോകേണ്ടത്. കുത്തൊഴുക്കിൽ ഒരു പക്ഷേ മണ്ണും ചെളിയും ഒലിച്ചു പോയേക്കാം. പക്ഷേ പ്ലാസ്റ്റിക് കുപ്പികളും കൂടുകളും വലിച്ചെറിഞ്ഞ അജൈവ മാലിന്യങ്ങളും അവിടെ തന്നെയുണ്ടാകും, നീരൊഴുക്കിനെയും നിർഗമനത്തെയും തടഞ്ഞ്.
1: മഴക്കാലം ഏറെ അടുത്തെത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഴക്കാല പൂർവ്വ ശുചീകരണം എന്നുള്ളത്.
2: ശുചിത്വ മിഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ET രാഗേഷ്.
1: ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, ചപ്പുചവറുകളായാലും മാലിന്യങ്ങളായാലും കൂമ്പാരമായി കിടക്കുന്ന ചില പ്രദേശങ്ങളിൽ മഴ പെയ്ത് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് അഴുകി പിന്നീട് മറ്റ് സൂക്ഷ്മജീവികളും ഒക്കെ പെറ്റുപെരുകിക്കൊണ്ട് വലിയ രീതിയിലുള്ള സാംക്രമിക രോഗങ്ങൾക്കെല്ലാം കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതിനകത്ത് ഈ ഒരു പ്രവണത തടയുന്നതിൽ നമ്മളുടെ ജനകീയ സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുകളായാലും നഗരസഭകളായാലും അതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളുടെ യുവജന ക്ലബ്ബുകളും സംഘടനകളും റെസിഡൻസ് അസോസിയേഷനുകളും എല്ലാം ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
3: മഴ പെയ്ത് ഭൂമിയൊന്ന് തണുത്താൽ തോട്ടം മേഖലയിൽ റബ്ബർ ടാപ്പിംഗിന്റെ ദിവസങ്ങളാകും. പാലൊഴുക്കിന്റെ അവസാന തുള്ളിയും ചിരട്ടയിൽ നിറയ്ക്കാൻ റബ്ബർ വില കുറഞ്ഞിട്ടും കർഷകർ മറന്നിട്ടുണ്ടാവില്ല. ആ ചിരട്ടയിൽ നിറയുന്ന ജൈവാംശം കലർന്ന വെള്ളമാണ് കൂത്താടികളുടെ പ്രജനന കേന്ദ്രങ്ങൾ. അനോഫിലിസിന്റെയും ക്യൂലെക്സിന്റെയും ഈഡിസിന്റെയും തലമുറകൾ കൂത്താടി വളരുന്നത് പ്രധാനമായും തോട്ടങ്ങളിലെ ഇത്തരം ചിരട്ടക്കുളങ്ങളിലാണ്. ഇനി വെള്ളമില്ലെങ്കിലും പുൽത്തുമ്പിൽ പറ്റി നിൽക്കുന്ന നനവ് മാത്രം മതി ന്യൂജൻ കൊതുകുകൾക്ക് ബാല്യകാലം കടന്നുകിട്ടാൻ.
4: മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. കൊതുകുകൾ മുട്ടയിട്ട് വളരുന്ന സമയവും കൂടിയാണ്.
2: കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലതിക VR.
4: കൊതുകുകളിലൂടെ പകരുന്ന ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി എന്നീ രോഗങ്ങളും ഈ സമയത്ത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. കൊതുകുകൾ വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഇതിന് വേണ്ടത്. വീടുകൾ, ഫ്ളാറ്റുകൾ, സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ, നിർമ്മാണ സ്ഥലങ്ങൾ, ചേരി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. ഇതിനായി കോഴിക്കോട് ജില്ലയിൽ ഉറവിടം തേടി സീറോ സോഴ്സ് സീറോ ഡെങ്കി ഒരു പ്രത്യേക ക്യാമ്പയിനായി നടപ്പിലാക്കിയിട്ടുണ്ട്.
0: കേരളത്തെ നെടുനീളത്തിൽ ബന്ധിപ്പിക്കുന്ന ആറുവരിപ്പാതയാണ് ഈ വർഷത്തെ ഹൈലൈറ്റ്. അവിടെയും ഇവിടെയുമൊക്കെ കുറെ ദൂരം ഒഴിച്ചാൽ പാത 80% പൂർത്തിയായി കഴിഞ്ഞു. ഉയരപാതകൾ തുടങ്ങുന്നിടത്തും ഇറങ്ങിത്തീരുന്നിടത്തും ഒളിഞ്ഞിരിക്കുന്നത് മുന്നറിയിപ്പില്ലാത്ത അപകടക്കെണികളാണ്, വെള്ളക്കെട്ടുകൾ.
3: റോഡ് നിർമ്മാണം പൂർത്തിയായ പല ഭാഗത്തും വഴിവിളക്കുകൾ സ്ഥാപിക്കാത്തതുകൊണ്ട് രാത്രി യാത്രക്കാർക്ക് റോഡിലെ അപകട സാധ്യത കണ്ടറിയാനും കഴിയാതെ പോകുന്നു. അനുവദനീയ വേഗപരിധിയായ 80 കിലോമീറ്ററിൽ പോകുന്ന ചെറുവാഹനങ്ങൾ ഓർക്കാപ്പുറത്തെങ്ങാനും വെള്ളക്കെട്ടിൽ വീണാൽ ഉണ്ടാകാവുന്ന അപകടം ഉദ്ദേശിക്കുന്നതിലും വിപുലമായിരിക്കും. പലയിടത്തും സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ വേർതിരിച്ച ഡൈവേർഷനുകളിൽ വെള്ളക്കെട്ട് നിറഞ്ഞ അനുഭവങ്ങൾ ആദ്യ മഴയിലേ ഉണ്ടായി. വേനൽ മഴയിൽ ഇങ്ങനെയെങ്കിൽ വർഷകാലത്ത് താഴ്ത്തി നിർമ്മിച്ചിരിക്കുന്ന സർവീസ് റോഡുകൾ തോടും ചെറിയ പുഴയും ഒക്കെയായി മാറും.
5: മഴക്കാലം വാഹന ഉപയോഗം സംബന്ധിച്ചും റോഡ് ഉപയോക്താക്കളെ സംബന്ധിച്ചും വളരെ ഗൗരവതരമായ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന അവസരമാണ്.
2: കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTO മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ രാഗേഷ് എൻ.
5: അതിവർഷ സമയങ്ങളിൽ റോഡുകളിൽ പെട്ടെന്ന് വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ വെള്ളക്കെട്ടുകൾ വഴി ഡ്രൈവ് ചെയ്യരുത്. റോഡുകളുടെ അറ്റകുറ്റപ്പണികളും നിർമ്മാണ പ്രവൃത്തികളും നടത്തുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുക. റോഡിൽ ഉണ്ടായേക്കാവുന്ന വെള്ളക്കെട്ടുകളും കുഴികളും കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് വളരെ വലിയ ഭീഷണിയാണ്. പരമാവധി ഇതിൽ നിന്നും അകന്ന് സുരക്ഷിതങ്ങളായ ഫുട്പാത്തുകൾ ഉപയോഗത്തിന് തിരഞ്ഞെടുക്കുക. മഴ കാരണം ഡ്രൈവർമാരുടെ കാഴ്ച പരിമിതപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് റോഡിൽ കൂടി കാൽനട യാത്ര സുരക്ഷിതമല്ലാത്തതിനാൽ അത്തരം അവസരങ്ങൾ ഒഴിവാക്കുക. മഴക്കാലത്തിന്റെ തുടക്ക സമയങ്ങളിൽ റോഡ് പ്രതലം കൂടുതൽ വഴുക്കലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
0: കുണ്ടും കുഴികളും നിറഞ്ഞ ദേശീയ പാതകളും വളവും പുളവും കണ്ടുശീലിച്ച ശരാശരി മലയാളിക്ക് കിലോമീറ്ററുകൾ നീളുന്ന വീതിയേറിയ പാതകൾ ആവേശ കാഴ്ചയായി മാറുമെങ്കിലും അവിടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അപകടങ്ങളെപ്പറ്റി മുന്നറിവ് ലഭിച്ചേ പറ്റൂ. മിനുസമേറിയ പ്രതലത്തിൽ തേഞ്ഞുതീരാറായ ടയറുമായി കുതിച്ചുപായുമ്പോൾ വേഗത്തിന്റെ ഹരം അപകടത്തിന്റെ അരങ്ങായി മാറും. ഓർക്കാപ്പുറത്ത് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ വാഹനത്തിന്റെ നിയന്ത്രണം കൈവിട്ടുപോകും.
5: വാഹനങ്ങളെ സംബന്ധിച്ച് മഴക്കാലം കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള പരിപാലനങ്ങൾ ആവശ്യമാണ്.
2: രാഗേഷ് എൻ തുടരുന്നു.
5: പ്രത്യേകിച്ച് ടയറുകൾ, തേഞ്ഞു തീർന്ന ടയറുകൾ ഉപയോഗിച്ച് ഒരു കാരണവശാലും മഴക്കാലങ്ങളിൽ റോഡിൽ ഇറങ്ങരുത്. വിൻസ്ക്രീൻ വൈപ്പറുകൾ പ്രവർത്തനക്ഷമവും വൈപ്പിംഗ് കൃത്യവുമാണെന്ന് ഉറപ്പുവരുത്തുക. പാർക്ക് ലൈറ്റുകൾ, ബ്രേക്ക് ലൈറ്റുകൾ, ഡയറക്ഷൻ ഇൻഡിക്കേറ്ററുകൾ ഉൾപ്പെടെ എല്ലാ ലൈറ്റുകളും ഫോണും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ബസ്

0: ബസുകളിലെ വിൻഡോകളും റൂഫും ചോർച്ച തടയുക എന്നിവയും പ്രധാനപ്പെട്ടതാണ്. മഴ സമയങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പരമാവധി ഒഴിവാകുക. ഒരു കാരണവശാലും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കുട ഉപയോഗിക്കരുത്.
1: വൈദ്യുതി ലൈനുകളിലേക്ക് വീഴാൻ പാകത്തിൽ നിൽക്കുന്ന മരക്കൊമ്പുകളും ചില്ലകളും മഴക്കാലം മുന്നിൽ കണ്ട് വെട്ടിനീക്കുന്നതിൽ ഒരു പരിധിവരെ KSEB വിജയിച്ചിട്ടുണ്ടെങ്കിലും അപകടങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല. വൈദ്യുതി ലൈനിന്റെ പരിധിക്കപ്പുറം നിൽക്കുന്ന വൻമരങ്ങളും തെങ്ങും കമുകും പോലും മഴക്കാലത്ത് ഭീഷണിയായി മാറും. കാറ്റിന്റെയും മഴയുടെയും കാലത്ത് ഒടിഞ്ഞോ മറിഞ്ഞോ വീഴുന്ന ഇത്തരം മരങ്ങൾ കാലേക്കൂട്ടി തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാറില്ല. കണ്ടാൽ തന്നെയും അവയെല്ലാം വെട്ടിമാറ്റാൻ ബഹുഭൂരിപക്ഷവും തയ്യാറാകാനും സാധ്യതയില്ല.
2: മഴക്കാലം സാംക്രമിക രോഗങ്ങളുടെ വിളയെടുപ്പ് കാലം കൂടിയാണ്. ശുദ്ധജല സ്രോതസ്സുകൾ മലിനപ്പെടാനും കുടിവെള്ള പൈപ്പുകളിൽ അഴുക്കുവെള്ളം കയറാനും മഴയൊന്ന് കനത്താൽ മതി. അഴുക്കുചാലുകൾക്കൊപ്പം കുടിവെള്ള പൈപ്പുകളും കടന്നുപോകുന്ന പ്രത്യേകത ഇന്ത്യ ഒഴികെ മറ്റധികം രാജ്യങ്ങളിൽ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. മലിനജലത്തിലൂടെ പടരുന്ന മഞ്ഞപ്പിത്തവും വയറിളക്ക രോഗങ്ങളും മഴക്കാലത്ത് പല മടങ്ങ് വർദ്ധിക്കും. പൊട്ടിയ പൈപ്പുകൾ മാറ്റിയിടാനും സുരക്ഷിത കുടിവെള്ളം ലഭ്യമാക്കാനും വേനലിൽ പോലും മറന്നുപോകുന്ന അതോറിറ്റികൾ വർഷകാലമായാൽ പിന്നെ എന്ത് ചെയ്യും എന്ന ചോദ്യം പോലും അപ്രസക്തമാണ്.
3: മഴക്കാലത്ത് കാണുന്ന മറ്റു രോഗങ്ങൾ വൈറൽ പനി, H1N1, വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നിവയാണ്.
1: ഡോക്ടർ ലതിക വിയാർ തുടരുന്നു.
3: ഇതിനായി പൊതുയിടങ്ങളിലും വീടുകളിലും ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. എലിവിസർജ്യം കലർന്ന വെള്ളത്തിലൂടെയും രോഗം ബാധിച്ച വളർത്തുമൃഗങ്ങളുടെ വിസർജ്യം കലർന്ന വെള്ളത്തിലൂടെയും എലിപ്പനി പകരാം. അതിനായി വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പണിയെടുക്കുന്നവർ എലിപ്പനിക്കെതിരെ മുൻകരുതൽ ചികിത്സ എടുക്കേണ്ടതാണ്. തിളപ്പിച്ചാറിയതോ ക്ലോറിനേറ്റ് ചെയ്തതോ ആയ വെള്ളം മാത്രം കുടിക്കുക. ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ പാചകം ചെയ്ത ആഹാരം കഴിക്കാതിരിക്കുക.
1: മഴക്കാലത്തെ കിണർ ക്ലോറിനേഷനും ചെളി നിറയുന്നിടത്തെ ബ്ലീച്ചിംഗ് പൗഡർ പ്രയോഗവും പലപ്പോഴും കടലാസുകളിൽ മാത്രം ഒതുങ്ങുന്ന പതിവു വ്യായാമമാണ്. കൊതുകു നശീകരണത്തിന്റെ കഥയും ഇങ്ങനെയൊക്കെ തന്നെ. മൂടിയില്ലാത്ത ഓവുചാലുകളും ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന മലിനജലവും കൊതുകുകളുടെ വിളനിലമായി മാറുമ്പോൾ കടികൊള്ളുകയല്ലാതെ മറ്റ് പരിഹാര മാർഗങ്ങളൊന്നും സാധാരണക്കാർക്ക് മുന്നിലില്ല.
2: ഇങ്ങനെയൊക്കെയാണെങ്കിലും വരുന്ന മൂന്നോ നാലോ മാസത്തെ മഴവെള്ളത്തെ സംഭരിച്ചു നിർത്താനോ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ അനുവദിക്കാനോ പദ്ധതികളൊന്നും ഇതുവരെ ആവിഷ്കരിച്ചിട്ടില്ല. വീഴുന്ന ഓരോ തുള്ളിയും മണിക്കൂറുകൾക്കകം ഒഴുകി കടലിലെത്തുന്ന പതിവ് സാഹചര്യം ഒഴിവാക്കുന്നതിനെപ്പറ്റി ചിന്തകൾ പോലും ആസൂത്രണ തലത്തിൽ ഉദയം കൊണ്ടിട്ടില്ല. വെയിലിന്റെയും മഴയുടെയും ധാരാളിത്തം നേരിടുന്ന ഒരു നാട്ടിൽ അവ ഫലപ്രദമായി നിയന്ത്രിക്കാനും പിന്നത്തേക്ക് സംഭരിച്ചു വയ്ക്കാനും സാങ്കേതിക വിദ്യകൾ വികസിച്ചു വന്നിട്ടില്ല. ഓരോ ഗ്രാമത്തിലും ഓരോ കുളങ്ങൾ നിർമ്മിക്കുന്ന അമൃത് സരോവർ പദ്ധതിക്കും കേരളത്തിൽ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിന്റെയും നയപരമായ ചേരിതിരിവിന്റെയും നോക്കുകുത്തുകളായി പല പദ്ധതികളും നടപ്പാകാതെ പോകുന്നു. മഴക്കാലത്തിന്റെ ധാരാളിത്തം തൊട്ടരികിൽ എത്തുമ്പോഴെങ്കിലും ഇക്കാര്യങ്ങൾ ഓർമ്മിക്കാൻ ഇത്തിരി നേരം മാറ്റിവെക്കാനായെങ്കിൽ.
1: ഇന്നത്തെ വാർത്താ ദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന അനിൽ ചന്ദ്രൻ, അവതരണം രചന കെ ആസാദ്, അനിൽ ചന്ദ്രൻ. തയ്യാറാക്കിയത് YP ഹബീബ് റഹ്മാൻ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടി

0: മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
0: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ AICC നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം TVK പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. നിയുക്ത MLA പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CII സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന 2 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. MV ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും PM സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ 30th വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ

0: കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷേ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യമേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
2: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിലധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും MPമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രയേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഗാനോത്സവം.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങൂ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 0495236617 236617. മറ്റൊരു നമ്പർ 9444444800. ആദ്യ ഗാനം നരിവേട്ട എന്ന ചിത്രത്തിൽ സിദ് ശ്രീരാമും സിത്താര കൃഷ്ണകുമാറും പാടിയത്.

0: ഗാനോത്സവം.
1: പത്മവ്യൂഹം ഈ ചിത്രത്തിൽ ജയചന്ദ്രനും ലീലയും പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. മടവൂരിൽ നിന്നും കൃഷ്ണൻകുട്ടി നായർ.

ഗാനോത്സവത്തിലെ അടുത്ത ഗാനം പാലക്കാട് ചാലിശ്ശേരിയിൽ നിന്നും നാരായണൻ ആവശ്യപ്പെട്ടതാണ്. പട്ടം പോലെ എന്ന ചിത്രത്തിൽ ഹരിചരണും മൃദുല വാര്യരും പാടിയത്.

0: Affairs said that the dialogue brought together senior officials, policymakers, scholars and experts from Indian Ocean Rim Association states and dialogue partners to deliberate on key regional developments and emerging challenges in the Indian Ocean region. The Ministry of External Affairs organized the dialogue in collaboration with the Indian Council of World Affairs and the Indian Ocean Rim Association Secretariat. The Somnath Amrit Parv 2026 is being celebrated to mark the 75th anniversary of the reconstruction of Somnath Temple. The five-day celebration highlights the historic significance of the temple and celebrates its enduring legacy. To commemorate this event, Prime Minister Modi is visiting the Somnath Temple on Monday.
1: The celebration honors the enduring legacy of the Somnath Temple. It marks 1,000 years since the first recorded attack on the Somnath Temple in 1026. Somnath Temple holds a sacred place as the first among the 12 Adi Jyotirlingas of Lord Shiva. Somnath Temple has been repeatedly ravaged and plundered by invaders over centuries. Every time, devotees and rulers have rebuilt it and restored its lost glory. Somnath Temple, therefore, stands as a testimony to India's unshattered faith that has risen victorious over repeated assault over centuries. The festivities will culminate on 11th of this month with a grand Kumbhabhishek at the temple spire using water from 11 sacred shrines. Akshit Vaidyan, Akashwani News, Delhi.
0: On to sports. In IPL cricket, Rajasthan Royals will face Gujarat Titans in Jaipur. The match will start at 7:30 p.m. Earlier, Kolkata Knight Riders defeated Delhi Capitals by 8 wickets at Delhi last night. Chasing the victory target of 143 runs, Kolkata Knight Riders made 147 for the loss of 2 wickets in 14.2 overs. Finn Allen delivered a jaw-dropping batting masterclass to power Kolkata Knight Riders to a commanding 8-wicket victory over Delhi Capitals. Two new suspected cases of hantavirus were reported yesterday, one in Spain and the other on the remote South Atlantic island of Tristan da Cunha, as experts raced to contain an outbreak that began on a luxury cruise ship. And now, before we end the bulletin, the headlines once again. Shubhendu Adhikari becomes the first BJP Chief Minister of West Bengal, takes oath along with 5 cabinet ministers. Political stalemate continues for government formation in Tamil Nadu as TVK yet to reach the majority mark. National Legal Services Authority organizes National Lok Adalat across the country to provide amicable settlement of disputes. External Affairs Minister Dr. S. Jayashankar meets Prime Minister of Trinidad and Tobago to strengthen bilateral cooperation. And in IPL cricket, Rajasthan Royals to face Gujarat Titans in Jaipur this evening. For details of these stories and more, log on to our website www.newsoneir.gov.in and News on EIR app. And with that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 15-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺ രാജ് കിളിമാനൂർ. സംവിധാനം പി എ ബിജു.
3: വസ്ത്രം മാറിയാൽ മനസ്സിലെ രക്തക്കറ മറയ്ക്കാനാവുമോ? ഇരട്ടക്കൊലപാതകം ചെയ്തതിന്റെ വിഭ്രാന്തിയിലിടറുകയാണ് റസ്കോൾ നിക്കോവ്. നിക്കോവ് കുറ്റക്കാരനാണെന്നറിയാതെ സഹായിക്കാനെത്തുന്നു സുഹൃത്ത് റസുംഹീൻ. വിലപേശി വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളുമായാണ് റസുംഹീൻ വരുന്നത്. പണക്കാർ ഉപയോഗിച്ചു വിൽക്കുന്ന പഴയ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് പുതുവസ്ത്രങ്ങളായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ റഷ്യയിൽ. ഷർട്ടും പാൻസും മാറിയാൽ നിക്കോവിൻ്റെ അസുഖം മാറുമെന്ന് സുഹൃത്ത് റസുംഹീൻ വിശ്വസിച്ചു. നിക്കോവിനെ ചികിത്സിക്കാൻ ഡോക്ടർ സോസിമോവിനെയും കൂട്ടി റസുംഹീൻ വന്നപ്പോഴൊക്കെ നിക്കോവ് ഉറക്കത്തിലായിരുന്നു. പുതിയ അതിഥി ഡോക്ടർ സോസിമോവ് ഇന്ന്

0: രംഗപ്രവേശം ചെയ്യുകയാണ്. ഞെട്ടിക്കുന്ന പുതിയ വാർത്തകൾ നിക്കോവിനെ കാത്തിരിക്കുന്നുവോ?
1: നിക്കോ, എടാ ഞാൻ എത്തി. നോക്ക്, ഡോക്ടർ സോസിമോവും ഉണ്ട്.
2: സ്നേഹിത, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ രണ്ടു പ്രാവശ്യം വന്നിരുന്നു.
1: എടാ, ഞാനും ഉണ്ടായിരുന്നു. നീ അതിനെ അറിഞ്ഞിട്ട് വേണ്ടേ?
2: ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊന്ന് പരിശോധിക്കട്ടെ.
1: ഇവൻ ഇപ്പോഴും ഉന്മേഷവനല്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവന്റെ ഉടുപ്പെല്ലാം മാറ്റി. ഇവന്റെ ഒരു കരച്ചിലിന്റെ വക്കത്തായിരുന്നു.
2: അത് സ്വാഭാവികം. വേഗത്തിലുള്ള ഈ നാടിമിടിപ്പ് ശക്തിയായ ക്ഷീണത്തിന്റെ ലക്ഷണമാണ്. എന്താ, നിങ്ങൾക്ക് ഇപ്പോഴും തലവേദനയുണ്ടോ? നാക്കൊന്ന് നീട്ടു. കുഴപ്പമില്ല. സുഖം തോന്നുന്നുണ്ടോ?
3: എനിക്കിപ്പോൾ സുഖമാണ് ഡോക്ടർ, നല്ല സുഖം തോന്നുന്നു.
2: വളരെ നല്ലത്. ശരിയാണ്, നിങ്ങളുടെ അസുഖം പാതി കുറഞ്ഞു. എല്ലാം ശരിയാവും. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ?
1: ഡോക്ടർ, എന്തൊക്കെ കഴിക്കാം? ഇവനൊന്നും കഴിക്കുന്നില്ല.
2: എന്തും കൊടുക്കാം. സൂപ്പ്, ചായ, ആവശ്യമുള്ളതെല്ലാം കൊടുക്കാം. കൂണ് വെള്ളരിക്ക ഇതൊന്നും കൊടുക്കണ്ട. ഈ അവസ്ഥയിൽ ഇറച്ചിയും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്.
1: അപ്പോ വേറെ മരുന്നൊന്നും വേണ്ടേ?
2: വേണ്ട. ഞാൻ നാളെ വീണ്ടും വന്ന് ഇയാളെ നോക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വീണ്ടും വരാം.
1: നാളെ രാവിലെ അവന് ഞാൻ നടക്കാനായി പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളത് കറങ്ങിയിട്ട് വരും.
2: അത് നല്ലതാ. ഒരേ കിടപ്പ് വേണ്ട.
1: ഇന്ന് രാത്രി പാർട്ടിയുണ്ട്, എന്റെ പുതിയ വീട്ടിലെ ഗൃഹപ്രവേശനം. ഡോക്ടർ നിശ്ചയമായി എത്തണം, മറന്നിട്ടില്ലല്ലോ.
2: ഇല്ല. ആരൊക്കെ കാണും?
1: പ്രധാനികളെല്ലാരും ഉണ്ട്.
2: ഹാ, നിങ്ങളുടെ പോലീസ് സുഹൃത്തുക്കളെല്ലാം കാണുമല്ലോ.
1: ഇല്ല, ഒരാൾ ഒഴിച്ച് മറ്റാരുമില്ല.
2: എനിക്ക് മനസ്സിലായി. സമറ്റോ?
1: അതെ, സമറ്റോ.
2: നിങ്ങൾ തമ്മിൽ എന്താണ് ഇത്ര ബന്ധം?
1: പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരാൾ അപൂർവമാണ് സർ.
3: മനുഷ്യനായാൽ ഒരാദർശത്തിന് വേണ്ടിയാവണം ജീവിക്കേണ്ടത്.
2: ഹാ നിക്കോ, നിങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണോ? നിങ്ങളൊരു പ്രത്യേകതരം മനുഷ്യൻ തന്നെ. ആദർശങ്ങൾ, നിങ്ങൾ ആദർശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കൂ. അവ യാന്ത്രികമായ സ്പ്രിങ്ങുകൾ പോലെ ആയിരുന്നിട്ടും നിങ്ങൾ സ്വന്തം ഇഷ്ടാനുസരണം ഒന്ന് തിരിയാൻ പോലും ശ്രമിക്കുന്നില്ല. മനുഷ്യൻ നല്ലവനാണോ എന്ന് മാത്രമാണ് എന്റെ അന്വേഷണം. സമറ്റോവ് രസികനായ ഒരു മനുഷ്യനാണ് അല്ലേ റസുമഹീൻ?
1: നല്ല മനുഷ്യൻ തന്നെ, സംശയം എന്താ?
2: അയാൾ കൈക്കൂലിപ്പാവിയാണെന്നൊരു സംസാരമുണ്ട്.
1: ഏയ്, ഞാനത് കണക്കാക്കുന്നില്ല. എനിക്കിഷ്ടമാണ് അയാളെ. പാപം, ചിലപ്പോൾ സമറ്റോ ഒരു കുട്ടിയെ പോലെയാണ്. എനിക്ക് അയാളുടെ തലമുടി പിടിച്ച് വലിക്കാം. നിങ്ങൾ അയാളെ ചേർത്ത് നിർത്തണം. തിരിച്ചോടിക്കുകയല്ല വേണ്ടത്. വെറുപ്പിച്ചുകൊണ്ട് ഒരാൾ നിങ്ങൾക്ക് ശരിയായ വഴിയിലേക്ക് നയിക്കാനാവില്ല.
2: നിങ്ങൾ പുരോഗമനവാദികളായ മന്ദബുദ്ധികൾ. നിങ്ങൾക്ക് ഒരു കാര്യവും അറിയില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ ബഹുമാനമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനമില്ല. പുറം ലോകത്ത് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല.
1: എന്താണ്, എന്താണ് സംഭവിച്ചത്?
2: പാവം, ആ പെയിന്റർ കുടുങ്ങി. അവനെ രക്ഷിക്കണം.
1: എന്ത് പെയിന്റർ?
2: ആ പലിശക്കാരി വൃദ്ധയുടെ കൊലപാതകമേ. ആ പെയിന്റർ അതിൽ പെട്ടു, ആകെ കുഴഞ്ഞു കിടക്കുകയാണ്.
1: ഞാൻ ആ കൊലപാതകത്തെ പറ്റി കേട്ടിരുന്നു. എനിക്കിതറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പത്രത്തിലും വായിച്ചു. ഡെനിക്കോ, നീ ഇതറിഞ്ഞില്ലേ?
3: പത്രം കണ്ടില്ല.
1: അപ്പൊ നീ അറിഞ്ഞില്ലേ? നീ പണയം വെക്കാൻ പോകുന്നിടത്ത് ആ തള്ളയെ ആരോ കൊന്നു. ലിസവെറ്റയെയും ആരോ കൊല ചെയ്തു.
3: ലിസവെറ്റ, പഴയ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിറ്റിരുന്ന ലിസവെറ്റ.
2: എന്നാൽ ആ പെയിന്റർക്ക് എന്തു പറ്റി?
1: അവർ അയാളെ സംശയിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കും.
2: അതിനെന്ത് തെളിവാണുള്ളത്?
1: അവർക്ക് തെളിവുകൾ വേണ്ട.
2: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. അതല്ലേ ഇവിടുത്തെ പോലീസ്.

0: നിക്കോ, ഡാ നീ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ. നിനക്ക് സുഖമില്ലാതാകുന്നതിന് മുമ്പാണ് അത് നടന്നത്. ഏ, അതിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ സംസാരിക്കവേയാണ് നീ ബോധം കെട്ട് വീണത്. സുമറ്റവെല്ലാം പറഞ്ഞു.
1: നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ റസുമിഹിൻ? നിങ്ങൾക്ക് മേൽ എനിക്കൊരു കണ്ണുണ്ട്. നിങ്ങളൊരു തിരക്ക് പിടിച്ച മനുഷ്യനല്ലേ?
0: ചതിച്ചല്ലേ ഡോക്ടർ.
1: എന്തായാലും അവനെ എങ്ങനെങ്കിലും പുറത്തിറക്കണം. നുണ എപ്പോഴും മാപ്പ് കൊടുക്കാവുന്ന കാര്യമാണ്, കാരണം അത് സത്യത്തിലേക്ക് നയിക്കും.
0: സത്യത്തിലേക്ക് നുണ നയിക്കുമെന്നോ? കൊള്ളാമല്ലോ തത്വം.
1: സത്യത്തിൽ ഇവിടെ കണ്ടത് അതല്ലേ? വാതിലടച്ചിരിക്കുന്നു. അവർ കാവൽക്കാരനുമായി തിരിച്ചെത്തിയപ്പോൾ ആ വാതിൽ തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് പെയിന്ററാണത് ചെയ്തത്. അതാണ് അവരുടെ യുക്തിവാദം.
0: ഓ, നിങ്ങൾ വികാരം കൊള്ളാതെ ഡോക്ടർ. അവർ പെയിന്റർമാരെ സംശയിക്കുന്നതേ ഉള്ളൂ. അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ.
2: ആരെയും അറസ്റ്റ് ചെയ്തില്ലേ?
0: നിക്കോ, ഡാ നീ വിശ്രമിക്ക്. അറസ്റ്റ് ഉടനെ നടക്കും.
2: എങ്കിൽ എനിക്കതിലൊരു താല്പര്യമില്ല.
0: ഇപ്പൊ എല്ലായിടവും ചർച്ച ഇതിനെ പറ്റിയാ, ഇരട്ട കൊലപാതകത്തെ പറ്റി.
1: ഞാനെപ്പോഴും നിരപരാധിയുടെ കൂടെയാണ്. നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അല്ലേ നിക്കോ?
0: ഞാനും ഡോക്ടറുടെ പക്ഷത്താണ്. ഒരു പുതിയ സമ്പ്രദായത്തിലൂടെ ആയിരിക്കാം ഇതിന്റെ അന്വേഷണം. മനഃശാസ്ത്രപരമായ വിശകലനത്തിലൂടെ കൊലയാളിയെ കണ്ടെത്തുക. അതിന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പെട്രോവിച്ച് ചാർജ് എടുത്തിട്ടുണ്ട്.
1: എന്തായാലും പെയിന്ററെ പറ്റിയാണ് എനിക്ക് ഉത്കണ്ഠ.
0: കൊലപാതകം കഴിഞ്ഞ് മൂന്നാം ദിവസം രാവിലെ പെയിന്ററുടെ പിന്നാലെ ചുറ്റിപ്പിണഞ്ഞ് നടക്കുന്ന അവസരത്തിൽ ആ കെട്ടിടത്തിന് മുന്നിൽ മദ്യശാല നടത്തുന്നില്ലേ ദുഷ്കൻ, അയാൾ സ്വർണ കമ്മലുകൾ സൂക്ഷിച്ചിട്ടുള്ള ആഭരണ പെട്ടിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടൊരു നീണ്ട കഥ പറഞ്ഞു. അത് അവിടെ കൊടുത്തിട്ട് മൂക്കറ്റം കുടിച്ചെന്ന്.
1: പെയിന്ററോ നിക്കോളയോ?
0: അല്ലാതെ പിന്നെ അയാളും കൂട്ടുകാരനും കൂടി. പെയിന്റർക്ക് ആ കമ്മലുകൾ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന്. സംശയം വരത്തില്ലേ?
1: കഥ കേട്ടിട്ട് എനിക്കും സംശയം തോന്നുന്നു.
0: അല്പം കൂടി ക്ഷമിക്കൂ, എല്ലാം ശരിയായി കണ്ടെത്താം. ഇപ്പോ അവരെ ചോദ്യം ചെയ്യുകയാവും.

0: നിനക്കത്ര വയസ്സായടാ?
1: 22.
0: പേര്?
1: നിക്കോളെ.
0: ജോലി?
1: പെയിന്റിംഗ്.
0: ചിത്രരചനയോ?
1: അല്ല, ചുവരിൽ പെയിന്റടി.
0: നീ ഡിമിട്രിയോടൊപ്പം ജോലി ചെയ്യുമ്പോ 6 മണിക്ക് കോണിപ്പടിയിൽ ആരെയും കണ്ടില്ലേ?
1: ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കാം, പക്ഷേ ഞാനതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല സാറേ.
0: നീ അവിടെ ഒരു ശബ്ദവും കേട്ടില്ലേ?
1: ഞാൻ പ്രത്യേകിച്ച് ഒരു ശബ്ദവും കേട്ടില്ല.
0: ആ ദിവസം ആ വിധവയും അവരുടെ സഹോദരിയും കൊല്ലപ്പെട്ടതറിഞ്ഞില്ലേ?
1: ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല.
0: അവരുടെ സകല സ്വത്തുക്കളും കവർച്ച ചെയ്തതും അറിഞ്ഞില്ലേ?
1: ഇല്ല, എനിക്കതൊന്നും അറിയില്ല സാറേ.
0: കമ്മൽ നിനക്ക് എവിടെ നിന്ന് കിട്ടി?
1: അത് തെരുവിൽ നിന്ന്.
0: പിന്നെ അന്ന് നീ ഡിമിട്രിയോടൊപ്പം ജോലിക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട്?
1: അത് സാറേ, അതിന്
0: പറയടാ.
1: അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സാറേ, ഞാനൊന്നും പോയില്ല.
0: അതിന് കാരണമാ ചോദിച്ചത്?
1: സാറേ, അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ.
0: എവിടെ നിന്നാണ് നീ കുടിച്ചത്?
1: അത് 7 നമ്പർ മദ്യശാലയിൽ നിന്ന്.
0: നീ എന്തിനാണ് ദുഷ്കിന്റെ അടുത്ത് നിന്ന് ഓടിക്കളഞ്ഞത്?
1: ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു സാറേ.
0: എന്തിനാണ് നീ പേടിക്കുന്നത്?
1: ഞാനാണത് ചെയ്തതെന്ന് അവർ വിചാരിച്ചെന്ന് ഓർത്തിട്ട്.
0: നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തിനു ഭയക്കുന്നത്? ഇവനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ലോക്കപ്പിലേക്ക് മാറ്റിവനെ.
2: ശരി സാറേ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 15 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, സെമറ്റോവ്, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, നിക്കോള, പ്രവീൺ രാജ് കിളിമാനൂർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, മിതാലി സിംഗ് പാടിയ ഗസലുകൾ കേൾക്കാം.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 19 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഉള്ളടക്കം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
0: തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: നിരക്കൂട്ട് എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ, ശ്യാം എന്നിവരുടെ കൂട്ടുകെട്ടിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം.

0: സി പി വേലായുധനും സംഘവും അവതരിപ്പിച്ച പരിചമുട്ടുകളിയാണ് ഇതുവരെ കേട്ടത്.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
3: കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
6: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
5: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
7: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജനത് എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണകുമാർ എന്ന KK പാടിയ ഗാനം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: സഞ്ജയ് ലീല ബൻസാലി രചനയും സംഗീതവും നിർവഹിച്ച് ശ്രേയ ഘോഷാൽ, ഉസ്മാൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം രാംലീല.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ പുതിയ കാറ് വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
1: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
2: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ജെന്റിൽമാൻ എന്ന ചിത്രത്തിന് വേണ്ടി വൈരമുത്തുവിന്റെ വരികൾക്ക് AR റഹ്മാൻ സംഗീതം നൽകി. SP ബാലസുബ്രഹ്മണ്യം, സുജാത എന്നിവർ പാടിയ ഗാനം.

0: രബനെ ബനാദി ജോഡി എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്.

മുതൽവൻ എന്ന ചിത്രത്തിനു വേണ്ടി വൈരമുത്തുവിൻ്റെ വരികൾക്ക് AR റഹ്മാൻ സംഗീതം നൽകി, ഹരിഹരൻ, മഹേശ്വരി എന്നിവർ പാടിയ ഗാനം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ദേശാടനം എന്ന ചിത്രത്തിൽ ഗാനരചനയും സംഗീതവും കൈതപ്രം നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: China today. The 25-year-old Maharashtra archer defeated Denmark veteran player cum coach Martin Damsbo 147-144 in the bronze medal playoff. The Wrestling Federation of India, WFI, today issued a show cause notice to grappler Vinesh Phogat, accusing her of indiscipline and anti-doping rule violations. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: കോഴിക്കോട് ജില്ലയിലെ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം, പുതിയ പ്ലാന്റുകളുടെ നിർമ്മാണം എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറുകാരനെ ഏൽപ്പിക്കാൻ ടെൻഡർ നടപടികൾ ആരംഭിക്കാനും കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർനടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റിയൽ പ്ലാന്റിന്റെ സാങ്കേതിക അനുമതി ലഭ്യമാക്കാനും നിർദ്ദേശം നൽകി. വർഷങ്ങളായി കുന്നുകൂടിക്കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ ബയോമൈനിങ് വഴി ശാസ്ത്രീയമായി നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ വിപുലീകരിക്കാനും കോഴിക്കോട് ബീച്ചിൽ ബയോവേസ്റ്റ് നീക്കം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാനും കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഇ ടി രാകേഷ്, കോഴിക്കോട് കോർപ്പറേഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കിസ് ടീച്ചർ അധ്യക്ഷയായി. പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാലാമണി, ജില്ലാ പഞ്ചായത്തംഗങ്ങളായ ടി കെ സിബി, ബാബു കപ്പുറത്ത് കണ്ടി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ആർ രത്നേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാധാകൃഷ്ണൻ, സെക്രട്ടറി വി കെ മുരളി എന്നിവർ സംസാരിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ശൈലേഷ്, ദാരിദ്ര്യ ലഘൂകരണ പ്രൊജക്ട് ഡയറക്ടർ വി ജസീർ, റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് ടി അബ്ദുൽ നാസർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഹോമിയോപ്പതി ദിനാചരണം സംഘടിപ്പിച്ചു. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ബി എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ ഒ സദാശിവം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് സൗജന്യ രക്തപരിശോധന, വിവിധ രോഗങ്ങളുടെ സ്ക്രീനിംഗ് ക്യാമ്പ്, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കിയ മെഗാ മെഡിക്കൽ എക്സിബിഷൻ, ഹോമിയോപ്പതി മരുന്ന് നിർമ്മാണ പ്രക്രിയയും അവയുടെ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണവും പരിപാലനവും സംബന്ധിച്ച പവർ പോയിന്റ് പ്രസന്റേഷൻ, മെഡിക്കൽ ക്വിസ്, വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ രാജീവ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്ന യാസ്മീൻ വയലിൻ, ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ പി എം സിനി, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അസീസ്, ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി ജെ സോണി, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന പി ത്യാഗരാജ്, ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി, സൂപ്രണ്ട് ഡോക്ടർ ബി റിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധ അവതരണവും നടന്നു. നേഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം എ ഡി എം പി അഖിൽ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം അധ്യക്ഷനായി. എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സി കെ ഷാജി, ജില്ലാ നേഴ്സിംഗ് ഓഫീസർ സി പത്മിനി, കോഴിക്കോട് ജി എം എച്ച് എസ് സി സൂപ്രണ്ട് ഡോക്ടർ സരള നായർ, കോഴിക്കോട് ബീച്ച് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ചീഫ് നേഴ്സിംഗ് ഓഫീസർ പി ശൈല, ഗവൺമെന്റ് നേഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് പി ജി സന്തോഷ് എന്നിവർ സംസാരിച്ചു. മെയ് 12 വരെ നീളുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. ജലശുചീകരണം, സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ, സ്കൂളുകളുടെ കിണറുകളുടെയും കുടിവെള്ള ടാങ്കുകളുടെയും വൃത്തി ഉറപ്പുവരുത്തൽ, പുഴകളുടെയും കനാലുകളുടെയും ശുചീകരണം, ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കൽ, അഴുക്കു ജല വൃത്തിയാക്കൽ, റോഡ് സുരക്ഷ, കടൽഭിത്തി നിർമ്മാണം, മഴക്കാല രോഗ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. എല്ലാ ഫയർ സ്റ്റേഷനുകളിലും ആവശ്യ സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വകുപ്പിന് നിർദ്ദേശം നൽകി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ എസ് സജിത്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

ആകാശവാണി കോഴിക്കോട് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കാർഷിക മുറകളും എന്ന വിഷയത്തിൽ സംവാദം. അവസാന ഭാഗം 7:20 കാലാവസ്ഥാ അറിയിപ്പ്, 7:25 മലയാളം വാർത്തകൾ, 7:35 യുവവാണി, 8:00 കാത്തതും കാതോർത്തതും ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരമ്പര എഴുത്തുകാരൻ യു കെ കുമാരൻ പങ്കെടുക്കുന്നു. തുടർന്ന് നാടകഗാനങ്ങൾ, 8:30 ചലച്ചിത്രഗാനം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:45 സമാചാര സന്ധ്യ, 9:00 വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 ആരോഗ്യവാണി. മാനസികാരോഗ്യ പരിരക്ഷയെക്കുറിച്ച് ഡോക്ടർ ടി മനോജ് കുമാറുമായി നടത്തിയ അഭിമുഖം. 10:00 ദേശീയ സംഗീത പരിപാടിയോടനുബന്ധിച്ച് രാജ്കുമാർ മജുംദാർ പരിപാടി അവതരിപ്പിക്കുന്നു, സന്തൂർ വാദനം. 11:00 ലളിതഗാനം, 11:05 ഇംഗ്ലീഷ് വാർത്തകൾ. ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:00 ജോസഫ് പൂതക്കുഴിയുടെ വചനാമൃതം, 6:05 ഇംഗ്ലീഷ് വാർത്തകൾ, 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലി, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ കവിത സത്യമെവിടെ, ആലാപനം സ്മിത പി മേനോൻ. പ്രഭാതഗീതത്തിന് ശേഷം ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. തുടർന്ന് പ്രാദേശിക വാർത്തകൾ 6:45, 6:55 സംസ്കൃത വാർത്തകൾ, 7:00 ഓപ്പൺ ഫോറം. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ആലിമിത്ര ആർ വി പങ്കെടുക്കുന്നു. കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം നോവൽ ടൈം, 7:45 മെയിൽ ബോക്സ്, 7:55 കൃഷിദീപം, 8:00 സമാചാർ പ്രഭാത്, 8:15 പ്രഭാത വാർത്തകൾ, 8:30 കഥാനേരം പുഴക്കരയിൽ ഒരമ്മ പി വത്സല, 8:45 സുവർണ മലരുകൾ, 9:00 വി എം സുഹറ പങ്കെടുക്കുന്ന പരിപാടി കയ്യൊപ്പ്. തുടർന്ന് ചലച്ചിത്രഗാനം, 9:30 ഓർമ്മകളുടെ സംഗീതം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 സമൂഹഗാനം, തുടർന്ന് നാടകഗാനങ്ങൾ, 2:30 ഗസൽ, 4:45 ചലച്ചിത്രഗാനങ്ങൾ, 5:00 തായമ്പക പോരൂർ രാമചന്ദ്രമാരാരും സംഘവും അവതരിപ്പിക്കുന്നു. തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഹിന്ദി പാഠം അന്നാസാലി പങ്കെടുക്കുന്നു. 6:00 ചലച്ചിത്രഗാനം, 6:05 ഇംഗ്ലീഷ് വാർത്തകൾ, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:20 സംസ്കൃത വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 കാലാവസ്ഥാ അറിയിപ്പ്, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 എവർഗ്രീൻ ഡുവറ്റ്സ്, 8:00 ചലച്ചിത്രഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:45 സമാചാർ സന്ധ്യ, 9:00 വാർത്തകൾ, 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ, 9:30 തിരനോട്ടം, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ, 11:00 ലളിതഗാനം, 11:05 ഇംഗ്ലീഷ് വാർത്തകൾ. ഇതോടെ അറിയിപ്പുകൾ പൂർണ്ണമാവുന്നു.

0: ഇയം ആകാശവാണി സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഹ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. ശുഭേന്ദു അധികാരി പശ്ചിമ ബംഗാളസ്യ പ്രഥമ ഭാജപാ മുഖ്യമന്ത്രി സഞ്ജാതഃ. തേന സഹ പഞ്ചാന്യൈഹി മന്ത്രിഭിഃ അപി പദഗോപനീയതായാഃ ശപഥം ഗൃഹീതം. തമിഴ്നാടുരാജ്യേ നൂതനസർവകാരരചനായൈ ടി വി കെ ദലേന പ്രമാണിതം യത് തേഷാം പാർശ്വേ വിംശത്യുത്തരശതം വിധായകാനാം സമർത്ഥനം വർത്തതെ. രാഷ്ട്രീയ വിധിക സേവാ പ്രാധികരണേന അശേഷേ ഹി ദേശേ വിവാദാനാം സൗഹാർദ്ദപൂർണ രീത്യാ നിസ്താരണാർത്ഥം രാഷ്ട്രീയ ലോക ന്യായാലയസ്യ ആയോജനം വിഹിതം. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ ദ്വിപക്ഷീയ സഹയോഗം സുദൃഢീകർത്തും ത്രിനിദാദ് ആൻഡ് ടൊബേഗോ ദേശസ്യ പ്രധാനമന്ത്രിണാ സഹ മേലനം സാധിതവാൻ. അപിച ക്രിക്കറ്റ സ്പർധാ മാലികായാം അദ്യ ജയ്പൂരനഗരെ രാജസ്ഥാൻ റോയൽസ് ദലം ഗുജറാത്ത് ടൈറ്റൻസ് ദലേന സഹ ക്രീഡിഷ്യതി. അഥ വാർത്താഹ വിശദീകൃത്യ. ശുഭേന്ദു അധികാരി പശ്ചിമ ബംഗാളസ്യ നൂതന മുഖ്യമന്ത്രിത്വേന ശപഥം ഗൃഹീതവാൻ. ഇത്തം പശ്ചിമ ബംഗാള രാജ്യേ പ്രഥമം താവത് ഭാജപാ ദലസ്യ പ്രശാസനം സംഘടിതം ജാതം. അവധേയം യത് ഭാജപാ ദലം വിധാനസഭാ നിർവാചനേഷു ഐതിഹാസികം ജയം സമർജ്യ തൃണമൂല കോൺഗ്രസ് ദലസ്യ പഞ്ചദശവർഷാത്മകസ്യ ശാസനസ്യ അന്തം കൃതവത്. കൊലകാതാനഗരസ്യ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇതി സ്ഥലേ രാജ്യപാലഃ ആർ എൻ രവിഃ ശ്രീ ശുഭേന്ദു അധികാരിണം പദഗോപനീയതായൈ പ്രതി ശ്രാവിതവാൻ. തേന സഹ പഞ്ചാന്യൈഃ മന്ത്രിഭിഃ അപി പദഗോപനീയതായാഃ ശപഥം ഗൃഹീതം.
1: आज का दिन बहुत महत्वपूर्ण है देश के लिए बंगाल के लिए, इसलिए प्रधानमंत्री का इच्छा था नया सरकार रविंद्र जयंती का दिन अपना कार्यकाल शुरू करे, इसलिए हम लोग प्रधानमंत्री जी का नेतृत्व में कवि गुरु को प्रणाम करते हुए आज संविधान को मानते हुए ओथ टेकिंग किया.
0: തമിഴ്നാടു രാജ്യേ നൂതന സർവകാര രചനായൈ ടി വി കെ ദലേന പ്രമാണിതം യത് തേഷാം പാർശ്വേ വിംശത്യുത്തരശതം വിധായകാനാം സമർത്ഥനം വർത്തതെ. ചതുസ്ത്രിംശദധികദ്വിശതം സദസ്യാനാം വിധാനസഭായാം ബഹുമതായ അഷ്ടാദശോത്തരശതം വിധായകാഃ ആവശ്യകാഃ ആസന്. ചെന്നൈ നഗരെ വാർത്താഹരൈഃ സഹ ഭാഷമാണഃ ടി വി കെ ദലസ്യ നേതാ അഥവ അർജുനഃ അവദത് യത് വി സി കെ തഥൈവ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത്യുഭാഭ്യാം ദലാഭ്യാം തസ്മൈ പക്ഷാശ്രയം വിനാ സമർത്ഥനം പ്രദത്തം. അധുനാ നിർവാചനെ അഷ്ടാധികൈകശതം ആസനാനി ജിത്വാ ടി വി കെ സർവബൃഹത്തമ ദലത്വേന ഉദ്ഭൂതം. യദ്യപി ദലനേതാ സി ജി സേഫ് വിജയ ദ്വയോ ക്ഷേത്രയോ വിജയി ജാത അത തേന ഏകം സ്ഥാനം പരിത്യക്തം ഭവിഷ്യതി. യേന ദലസ്യ സംഖ്യാ സപ്തദധികൈകശതം ഭവിഷ്യതി. തഥാപി കോൺഗ്രസ് ദലസ്യ പഞ്ച വിധായകാഃ സിപിഐ സിപിഐ എം വി സി കെ തഥാ ഐയു എം എൽ ഇത്യേതേഷാം പ്രത്യേകം ദ്വൌ ദ്വൌ വിധായകൌ ച മിലിത്വാ സഹായക ദലാനാം കുലസംഖ്യാ ത്രയോദശ വർത്തതെ യേന ബഹുമതസ്യ മാർഗഃ പ്രശസ്തോ ജാതഃ. രാഷ്ട്രീയ വിധിക സേവാ പ്രാധികരണം അദ്യ സമ്പൂർണ ദേശേ ഐഷമഃ ദ്വിതീയ രാഷ്ട്രീയ ലോക ന്യായാലയസ്യ ആയോജനം വിദധാതി. പ്രാധികരണസ്യ സദസ്യ സചിവഃ സഞ്ജീവ പാണ്ഡേയഃ ആകാശവാണിം വിജ്ഞാപയത് യത് ലോക ന്യായാലയ സഹമതേഃ യോഗ്യേഷു ആപരാധിക പ്രകരണേഷു വാദശ്രവണം വിധീയതെ. അസ്യ ആയോജനസ്യ ഉദ്ദേശ്യം ന്യായാലയേഷു ലംബിത പ്രകരണാനാം സഹമത്യാനുസാരം നിസ്താരണം ഇതി വർത്തതെ. ശ്രീ പാണ്ഡേയഃ അവോചത് യത് ത്രയോവിംശത്യധികദ്വിസഹസ്രതമാബ്ദാത് പഞ്ചവിംശത്യധികദ്വിസഹസ്രതമാബ്ദം യാവത് ദ്വാദശ രാഷ്ട്രീയ ലോക ന്യായാലയാനാം ആയോജനം വിധായ ഷഡ്വിംശതിഃ കോടി പ്രകരണാനാം സമാധാനം അഭവത്.
2: ആജ് രാഷ്ട്രീയ ലോക അദാലത് കാ ആയോജൻ പൂരേ ദേശ് മേ

0: क्रिकेट स्पर्धा मालिकायां अद्य राजस्थान रॉयल्स दलं गुजरात टाइटन्स दलेन सह क्रीडिष्यति। भारतीय समयानुसारेण इयं स्पर्धा तावत् सायं सार्धसप्तवादने जयपुर नगरे आरप्स्यते। अवधेयं यत् अंकतालिकायां राजस्थान दलं चतुर्थे, गुजरात दलं च पंचमे स्थाने स्तः। इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം 120 MLA പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. TVK 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒച്ചൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2 മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 crore വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം. വിടുതലെ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. 2 VCK MLA പിന്തുണ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുനന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 MLA പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണ് ാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ശുദ്ധിറാം തുടു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3 തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3 സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3 സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 lakh rupees മുതൽ 5 crore rupees വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് June 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത്രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39 അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6 ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
0: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC യുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്തി ദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവെച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തു നിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 വർഷം മുൻപാണ് തള്ളടിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റ്രി കഴകം.

0: 120 MLA പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. ടി വി കെ 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞുജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2 മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം.

0: പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. അരിക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മലയാളിക്ക് ഒരു പാഠപുസ്തകം പോലെ സ്വന്തം അധ്വാനം കൊണ്ട് മറുപടി നൽകുകയാണ് ഒരു അതിഥി തൊഴിലാളി. തരിശായി കിടക്കുന്ന നമ്മുടെ പാഠശേഖരങ്ങൾ നോക്കി നെടുവീർപ്പിടുന്നവർക്ക് മുന്നിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് സിയ ഉൾ ഹഖ്. തന്റെ വിയർപ്പൊഴുക്കി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ വടകര തിരുവള്ളൂരിലെ പാടത്ത് 100 മേനി വിളയിച്ചെടുത്തത് വെറും നെല്ലല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെ ശുഭപ്രതീക്ഷകളാണ്. 12 വർഷം മുൻപാണ് ബീഹാർ കിഷൻഗഞ്ച് സ്വദേശിയായ ഈ യുവാവ് തൊഴിൽ തേടി കേരളത്തിലെത്തിയത്. തിരുവള്ളൂർ ശാന്തിനഗറിലെ 2 ഏക്കർ തരിശുഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. ബംഗാളിൽ നിന്ന് വിത്തെത്തിച്ച് പകലന്തിയോളം മണ്ണിൽ പണിയെടുത്തു. ഫലമോ, 2 ടൺ നെല്ലാണ് ഈ കർഷകൻ കൊയ്തെടുത്തത്. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങിയുണക്കി സ്വന്തമായി അരിയാക്കി മാറ്റുകയും അത് വിൽക്കുകയും ചെയ്യുന്നു. നെല്ലും അരിയും മാത്രമല്ല, പശു വളർത്തലിലൂടെ കേരളത്തിന്റെ പഴയ കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ അതിഥി കർഷകൻ. നമ്മുടെ തൊടിയിലും പാടത്തും നന്മയുടെ പച്ചപ്പ് ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറുനാട്ടിൽ നിന്നെത്തി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ ഉൾ ഹഖ്. നിർണായക സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാ സേനയുടെ ധീരമായ ഇടപെടലിനെ കുറിച്ചുള്ള ഒട്ടേറെ വാർത്തകൾ നമ്മൾ നിത്യേന കേൾക്കാറുണ്ട്. എന്നാൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറ്റെല്ലാ ജീവനുകളുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ അഗ്നിരക്ഷാസേന. ഭക്ഷണവും വെള്ളവുമില്ലാതെ 50 മണിക്കൂറിലധികം നേരം പാറയിടുക്കിൽ കുടുങ്ങിപ്പോയ ആട്ടിൻകുട്ടിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരികെ വരാൻ വഴിയൊരുക്കിയിരിക്കുകയാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. എറണാകുളം ജില്ലയിലെ പിറവം ആനമുന്തി കവലയ്ക്ക് സമീപമുള്ള ഒരു ക്രഷറിലെ ആഴമേറിയ പാറയിടുക്കിലാണ് ഈ ആട്ടിൻകുട്ടി കുടുങ്ങിയത്. മല കയറുന്നതിനിടയിൽ അബദ്ധത്തിൽ വഴുതി വീണതായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പിറവത്തുനിന്നുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തുടക്കത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും പിന്നീട് ക്രെയിനിൽ വല ഘടിപ്പിച്ച് രക്ഷാപ്രവർത്തകർ താഴേക്കിറങ്ങുകയായിരുന്നു. അഗ്നിരക്ഷാ സേനാംഗങ്ങളായ കെവിൻ ആന്റണിയും രാംരാജും ചേർന്ന് ജീവൻ പണയപ്പെടുത്തി നടത്തിയ ശ്രമത്തിനൊടുവിൽ ആട്ടിൻകുട്ടിയെ സുരക്ഷിതമായി മുകളിലെത്തിച്ചു. ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാസേന പുലർത്തുന്ന അർപ്പണബോധവും കഠിനാധ്വാനവും പ്രശംസനീയമാണ്. ഇതിലൂടെ ഏതൊരു പ്രതിസന്ധിയിലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് ഇവർ നൽകുന്നത്. അഗ്നിരക്ഷാസേനയുടെ ഇത്തരം ഇടപെടലുകൾ പൊതുജനങ്ങൾക്ക് ഭരണ സംവിധാനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വഴിമുട്ടി നിൽക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് താങ്ങായി എത്താൻ ഇവർ ഉണ്ടെന്നത് ഓരോ പൗരനും നൽകുന്ന ധൈര്യം ചെറുതല്ല. കായൽ കാറ്റേറ്റ് ഒരു ചൂട് ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല. എന്നാൽ ആ ചായ തേടി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിനു പകരം ചായ ഇങ്ങോട്ട് വന്നാലോ? കായലോളങ്ങളിൽ ഉലഞ്ഞ് ചായയുമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു വഞ്ചി ചായക്കടയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. കായൽപ്പരപ്പിലൂടെ തന്റെ 75-ാം വയസ്സിലും വഞ്ചി തുഴഞ്ഞ് ചായ വിളമ്പുന്ന ശാന്തമ്മ. കുമരകത്തെ ശാന്തമായ ഓളപ്പരപ്പിൽ 10 വർഷത്തിലധികമായി മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാഴ്ചയാണിത്. പ്രായത്തിന്റെ അവശതകൾ മാറ്റിവെച്ച് തന്റെ കൊച്ചുവഞ്ചിയിൽ ചായയും പലഹാരങ്ങളുമായി എത്തുന്ന ഇവർ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ചായ ചേച്ചിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൃദ്യമായ ചായക്കടകളിലൊന്നായി ഇതിനെ വിശേഷിപ്പിക്കാം. ഒഴുക്കിനെതിരെ വഞ്ചിയൂന്നി ഓരോ ചായക്കപ്പിലും സ്നേഹവും ഊഷ്മളതയും പകർന്നു നൽകുന്ന ഇവരുടെ ജീവിതം ഏതു പ്രായത്തിലും ഇഷ്ടമുള്ള കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുക എന്നതിന് ഉദാഹരണമാണ്. യാന്ത്രികമായ ഈ ലോകത്ത് അധ്വാനത്തിന്

0: പ്രായം ഒരു തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ ചായ ചേച്ചി. നിറഞ്ഞ പുഞ്ചിരിയുടെ ചായ വിളമ്പുന്ന ഈ 75-കാരിയുടെ നിശ്ചയദാർഢ്യം നാം ഓരോരുത്തർക്കും വലിയൊരു പ്രചോദനമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥകൾ നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ മരണത്തിന് പോലും മായ്ക്കാനാവാത്ത ആത്മബന്ധത്തിന്റെ നേർസാക്ഷ്യമായി മാറിയിരിക്കുകയാണ് മലപ്പുറം പത്തപ്പിരിയത്ത് ഒരു തെരുവുനായ. തനിക്ക് നിത്യവും ഭക്ഷണം നൽകിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞപ്പോൾ ആ ഖബറിടത്തിന് കാവലിരുന്ന് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഈ മിണ്ടാപ്രാണി. മലപ്പുറം പെരുവിൽകുണ്ട് സ്വദേശിനി ആമിന ദിവസവും ഈ നായിക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഒരു ദിവസം വീടിനടുത്ത് ആമിന ഉമ്മ കുഴഞ്ഞു വീണു. ആ സമയം കുരച്ചു ബഹളമുണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചത് ഈ നായയായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഉമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഖബറടക്കം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും തന്റെ പ്രിയപ്പെട്ട ഉമ്മ അരികിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ ആ ഖബറിടത്തിന് കാവലിരിക്കുകയാണ് ഈ നായ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം തന്റെ ആയുസ് മുഴുവൻ നന്ദിയോടെ കാവലിരിക്കുന്ന ഈ നായ ഇന്നത്തെ സ്വാർത്ഥമയമായ ലോകത്ത് വലിയൊരു പാഠമാണ്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഈ കാലത്ത് വാക്കുകൾക്കതീതമായ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ മിണ്ടാപ്രാണി നൽകുന്നത്. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഭൂമി വിയർക്കുമ്പോൾ നമ്മെപ്പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾക്കും കരുതൽ ആവശ്യമാണ്. ജലാശയങ്ങളും നീരുറവുകളും വറ്റിവരളുന്ന നാളുകളിൽ തണൽ തേടി അലയുന്ന പറവകളും മിണ്ടാപ്രാണികളും എങ്ങനെ ദാഹമകറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. പരാഗണം, വിത്തുവിതരണം എന്നിവയിലൂടെ വനവൽക്കരണത്തിന് സഹായിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വേനലിൽ കിളികൾക്കും വെള്ളവും ഭക്ഷണവും ഒരുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് നടത്തിയ ക്യാമ്പയിനാണ് കിളികളും കൂളാവട്ടെ. നമ്മുടെ വീട്ടുമുറ്റത്തോ ബാൽക്കണിയിലോ വൃത്തിയുള്ള പാത്രങ്ങളിൽ അല്പം വെള്ളവും ഒരുപിടി ധാന്യവും കരുതുന്നതിലൂടെ വേനലിൽ നമുക്കും ഇത്തരം ഉദ്യമങ്ങളുടെ ഭാഗമാകാവുന്നതാണ്.
1: ഒരു കുഞ്ഞുപാത്രം വെള്ളം ഒരു വലിയ ലോകത്തിന് ജീവനേകും. തനിക്ക് വേണ്ടി മാത്രമല്ല ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും വേണ്ടി ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുന്നു. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ പക്ഷികൾക്ക് അവരുടെ സ്വാഭാവിക ജല സാഹചര്യത്തിൽ ഈ മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ അവർക്ക് ജീവശ്വാസമാകും. ഭൂമി മനുഷ്യന്റേത് മാത്രമാണെന്ന അഹങ്കാരമല്ല, സഹജീവികളുടേതു കൂടിയാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ പുരോഗതി.
0: നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം, ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
2: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प
3: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको.
2: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं. अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें.
4: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഓ ലവ്ലി, വെൽ ഡൺ.
4: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പം.

0: അറിവ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
1: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
2: വയലും വീടും

0: നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കാർഷിക മുറകളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ആദ്യ ഭാഗം ഇന്നലെ വയലും വീടും പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. ചർച്ചയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. ചർച്ചയിൽ കോഴിക്കോട് വെങ്ങേരി കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഷിജിനി ഇ എം, ആരതി ബാലകൃഷ്ണൻ എന്നിവരോടൊപ്പം മാതൃകാ കർഷകരായ ഷൈല ജോസ് കൂരാച്ചുണ്ട്, പെരുവയൽ പഞ്ചായത്തിലെ ചന്ദ്രൻ മല്ലാർ വീട്ടിൽ എന്നിവരും പങ്കെടുക്കുന്നു.
1: കൃഷിയിൽ സൂക്ഷ്മമൂലകങ്ങളെ കുറിച്ച് ആണ് നമ്മൾ സംസാരിച്ചത്. വേറെ ഏതെങ്കിലും സൂക്ഷ്മമൂലകങ്ങളും കേന്ദ്രത്തിൽ ലഭ്യമാണോ?
2: നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ജൈവവളങ്ങളും രാസവളങ്ങളുമെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താലും പലപ്പോഴും വിളകളുടെ വളർച്ച കുറയുന്നതായിട്ടും അതേപോലെ വിളവ് കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഇത് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ രോഗങ്ങളോ കീടങ്ങളോ ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതിങ്ങനത്തെ സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് പരിഹരിക്കാനായിട്ട് സൂക്ഷ്മമൂലക മിശ്രിതങ്ങൾ കൃഷിയിൽ ഉപയോഗിക്കാനായിട്ട് ഇന്ന് ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള സൂക്ഷ്മമൂലക കൂട്ടുകളാണ് അയർ, സമ്പൂർണ, മൈക്രോസോൾ, ന്യൂട്രിസ്റ്റിക് മുതലായവ. ഇതിൽ സമ്പൂർണ മൂന്ന് തരത്തിൽ ലഭ്യമാണ്: വാഴയ്ക്കുള്ളത്, നെല്ലിനുള്ളത്, പച്ചക്കറിക്കുള്ളത്. സമ്പൂർണ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കാനായിട്ടാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അയർ മണ്ണിൽ ചേർത്ത് ഉപയോഗിക്കുന്നതാണ്, സമ്പൂർണ ഇലകളിൽ തളിച്ചു കൊടുക്കാനുള്ളതാണ്. സമ്പൂർണ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ 5 ഗ്രാം സമ്പൂർണ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് പച്ചക്കറി തൈ നട്ട് 15 ദിവസം കഴിയുമ്പോൾ ഇലകളിൽ തളിച്ചു കൊടുക്കണം. പിന്നീട് 2 ആഴ്ച കൂടുമ്പോൾ ഇത് ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. പൂക്കളും കായകളും കൂടുതലുണ്ടാവുന്നതിന് ഇത് സഹായിക്കും. മൈക്രോസോൾ എന്നുള്ളതും ഒരു ദ്രാവക സൂക്ഷ്മമൂലക മിശ്രിതമാണ്. ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കാനുള്ളതാണ്. വാഴ, പച്ചക്കറി, കുരുമുളക് ഇവയ്ക്കെല്ലാം മൈക്രോസോൾ എന്നുള്ള സൂക്ഷ്മമൂലക മിശ്രിതം ഉപയോഗിക്കാം. ന്യൂട്രിസ്റ്റിക് എന്നുള്ളത് ഒരു വളച്ചോക്ക് എന്ന രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതും കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഒരു വളച്ചോക്കാണ്. ഇത് പച്ചക്കറി കൃഷിക്കാണ് ഉപയോഗിക്കുന്നത്. ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടികളിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഇത് ചട്ടികളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഒരു പച്ചക്കറി തൈക്ക് ഒരു വളച്ചോക്ക്. പച്ചക്കറി തൈ നട്ട് 2 ദിവസം കഴിഞ്ഞ് പച്ചക്കറി തൈയുടെ തണ്ടിൽ നിന്നും 1-2 ഇഞ്ച് മാറി മണ്ണിളക്കി മണ്ണിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ നിന്നും സാവധാനം ഇതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളത്തിൽ ലയിച്ച് സാവധാനം ചെടിക്ക് ലഭ്യമാകുന്നു. 1 മാസം കഴിഞ്ഞ് വീണ്ടും 1 ചോക്ക് കൂടെ ഒരു ചെടിക്ക് വെച്ചു കൊടുക്കാം. ഇത് സാവധാനം സ്ഥിരമായിട്ട് ചെടിക്ക് വളങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്.
1: ഇപ്പോൾ ഈ ചോക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മാഡം സംസാരിച്ചല്ലോ. അപ്പോൾ ഈ ചോക്ക് നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ 1 മാസം വെച്ച് കഴിയുമ്പോൾ മറ്റു വളങ്ങളുടെ അളവ് നമ്മൾക്ക് കുറയ്ക്കാവോ? അതിനെക്കുറിച്ചൂടെ ഒന്ന് വിവരിക്കാവോ?
2: പച്ചക്കറി തൈ നടുമ്പോൾ നമ്മൾ മണ്ണ് തയ്യാറാക്കി ആണ് പച്ചക്കറി തൈ നടുന്നത്. ആദ്യമേ കുമ്മായം ചേർത്ത് മണ്ണിൻ്റെ പുളിരസം മാറ്റി അതിനുശേഷം ജൈവവളം ചേർത്ത് കൊടുത്ത് അതിനുശേഷം തൈ നട്ട് അതിനുശേഷം ന്യൂട്രിസ്റ്റിക് അല്ലെങ്കിൽ വളച്ചോക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളച്ചോക്ക് ഉദ്ദേശിക്കുന്നത് ചട്ടികളിലേക്കുള്ള തൈകളിലേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ജൈവവളം ചേർത്ത് നടുന്നു, അതിനുശേഷം ന്യൂട്രിസ്റ്റിക് വെച്ച് കൊടുക്കുന്നു. പിന്നീട് ഈ ചെടിക്ക് ഈ ന്യൂട്രിസ്റ്റിക്കിൽ നിന്നുള്ള വളങ്ങൾ മതിയാകും. ഇത് കൂടാതെ നമുക്ക് സ്ലറിയൊക്കെ ആയിട്ടുള്ള ജൈവ ദ്രാവക വളങ്ങൾ ഒഴിച്ചു കൊടുക്കാം. എങ്കിലും രാസവളത്തിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഇതിൽ നിന്ന് സാവധാനം ചെടിക്ക് ലഭിച്ചോളും.
3: മാഡം, കൃഷിയിൽ കുമ്മായവും ഡോളോമേറ്റും ഉപയോഗിക്കാൻ പറയുന്നത് ഈ pH നോർമലാക്കാൻ, അപ്പോൾ ഇത് ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
4: കേരളത്തിലെ മണ്ണ് അമ്ലത കൂടിയതാണ്, അതുകൊണ്ടാണ് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റിൻ്റെ

0: പ്രയോഗത്തിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ചെടിക്ക് മണ്ണിൽ നിന്ന് ആവശ്യമായ പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡോളമേറ്റ് ഉപയോഗിക്കുന്നത് വഴി ചെടികൾക്ക് മഗ്നീഷ്യം എന്ന മൂലകം കൂടി എക്സ്റേ ആയി കിട്ടുന്നുണ്ട്.
1: കൃഷിയിൽ വീട്ടിൽ തയ്യാറാക്കുന്ന പല കീടരോഗ നിയന്ത്രണ മാർഗങ്ങളുമുണ്ട്. പക്ഷേ റെഡി ടു യൂസ് ആയിട്ടുള്ള മരുന്നുകളോടാണ് പ്രിയം കൂടുതൽ. അതുപോലുള്ളവ കേന്ദ്രത്തിൽ ലഭ്യമാണോ?
0: അതെ, മത്സ്യഗവ്യം ഒരു വളർച്ചാ ത്വരകമാണ്. 1 കിലോഗ്രാം പച്ചമത്തി അരിഞ്ഞ് 1 കിലോഗ്രാം ശർക്കരയുമായി ചേർത്ത് ഇളക്കി വായു കടക്കാത്ത അടപ്പുള്ള പാത്രത്തിൽ 21-25 ദിവസം വരെ സൂക്ഷിക്കുക. അതിനുശേഷം കൊഴുപ്പുള്ള ദ്രാവകം ഊറ്റിയെടുത്ത് വായു കടക്കാത്ത പാത്രത്തിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഈ മത്സ്യഗവ്യം കേന്ദ്രത്തിൽ ലഭ്യമാണ്.
1: അത് എത്ര നാൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ എത്ര നാളത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും? അത് ഉപയോഗത്തിൻ്റെ കാലാവധി ഉണ്ടോ ആ മരുന്നിന്?
0: അതിന് കാലാവധി ഇല്ല.
1: ഇനി എഗ് അമിനോ ആസിഡ് എന്ന് പറയുന്ന ഒരു മൂലകങ്ങൾ, അത് എങ്ങനെയാണെന്നത് പറയാം.
2: എഗ് അമിനോ ആസിഡ് നമ്മൾ പച്ചക്കറി വിളകളിൽ തളിച്ച് കഴിഞ്ഞാൽ പെൺപൂക്കളുടെ, ഇപ്പം വെള്ളരി, മത്തൻ, കുമ്പളം അതിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെൺപൂക്കളുടെ എണ്ണം കൂടുകയും കായപ്പിടുത്തം കൂടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആയി കൂടെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് കോഴിമുട്ടയും ചെറുനാരങ്ങയുമാണ് ആവശ്യമായിട്ടുള്ളത്. കോഴിമുട്ട നമ്മൾ ഒരു ബോട്ടിൽ, നമ്മൾ എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ കോഴിമുട്ട ഒരു 10 കോഴിമുട്ട ഇട്ട് നിരത്തി വെച്ചിട്ട് അതിന് മുകളിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇതിൻ്റെ ചെറുനാരങ്ങയുടെ എണ്ണം കണക്കാക്കുന്നത്, അതായത് അതിൻ്റെ ചാറ് ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുന്ന ചാറ് ഈ മുട്ടയുടെ മുകൾ നിരപ്പ് വരെ, മുട്ട കവറായി നിൽക്കുന്ന രീതിയിൽ വേണം ഈ ചെറുനാരങ്ങ നീര് നിൽക്കാനായിട്ട്. ആ രീതിയിൽ വെച്ചതിന് ശേഷം അടച്ച് വെച്ച് കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട് ഈ മുട്ടയുടെ തോട് സോഫ്റ്റായിട്ട് വന്നിട്ട് ഇതിൽ അലിഞ്ഞ് ചേരും. നമ്മൾ ഇളക്കി കഴിയുമ്പോഴത്തേക്കും അലിഞ്ഞു വരും. ഇതാണ് നമ്മൾ നേർപ്പിച്ചിട്ട് ചെടികളിൽ തളിച്ചു കൊടുക്കുന്നത്.
3: തെങ്ങ് കൃഷിയിൽ രോഗത്തിന് ട്രൈക്കോ കേക്ക് എന്ന് കേട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
2: ട്രൈക്കോഡെർമ കേക്ക് എന്ന് പറയുന്നത് ട്രൈക്കോഡെർമ ചകിരിച്ചോറിൽ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഉൽപ്പന്നമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇത്. കേരള കാർഷിക സർവകലാശാല ഇത് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ, ഓല ചീയൽ തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയാണ് ട്രൈക്കോ കേക്ക് ഉപയോഗിക്കുന്നത്. മഴക്കാലത്തിന് തൊട്ട് മുമ്പായി നാമ്പോലയുടെ ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ 2 മുതൽ 4 വരെ കേക്കുകൾ വച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നുകിൽ മഴയത്ത് ഇത് നനഞ്ഞു വരുമ്പോൾ ഈ ട്രൈക്കോഡെർമ തെങ്ങിൻ്റെ നാമ്പോലയുടെ ചുറ്റും പരന്ന് വളർന്നിട്ട് ഇത് രോഗത്തെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. ചെന്നീരൊലിപ്പിന് ചീയൽ ബാധിച്ച ഭാഗത്തെ ചെത്തി മാറ്റി ട്രൈക്കോ കേക്ക് ചെറുതായി നനച്ച് ആ ചെത്തി മാറ്റിയ ഭാഗങ്ങളിൽ വച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 മാസം ഇടവിട്ട് ഡിസംബർ വരെ ഈ രീതിയിൽ ട്രൈക്കോ കേക്ക് വച്ച് കെട്ടിക്കൊടുക്കുന്ന രീതി പിന്തുടരേണ്ടതാണ്. അതേപോലെ പച്ചക്കറി കൃഷിയിൽ പച്ചക്കറി വിത്ത് അല്ലെങ്കിൽ തൈ നടുമ്പോൾ ഒരു ട്രൈക്കോ കേക്ക് ആ തൈ നടുന്നത് ഭാഗത്ത് മണ്ണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് മുളച്ച് വരുമ്പോൾ അല്ലെങ്കിൽ തൈ നട്ട് കഴിഞ്ഞാൽ വേരിനുണ്ടാകുന്ന ചീയൽ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്.
1: കടാവറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അത് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ?
2: വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനായി ഉപയോഗിക്കുന്ന മിത്ര നിമാവിരയാണ് കടാവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: അത് എന്തിനാണ്, ഏത് ചെടിക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്?
2: കടാവർ നമുക്ക് ഒരു പുഴു, ചത്ത പുഴു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്താണ് ഈ മിത്ര നിമാവിരകൾ ഇരിക്കുന്നത്. ഇത് ലഭ്യമായിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലുള്ള കാർഷിക സർവകലാശാലയുടെ കേന്ദ്രമായ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ഇത് ലഭ്യമാണ്. നമ്മൾക്ക് കൊറിയറായിട്ട് അവർ അയച്ചു തരുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത് പ്രധാനമായും വാഴ കൃഷിയിൽ വാഴയിലെ തടതുരപ്പൻ പുഴു, അതേപോലെ മാണവണ്ട് ഇതിൻ്റെ പുഴു എന്നിവയ്ക്കെതിരെ ഇത് വളരെയധികം ഫലപ്രദമാണ്. വാഴ നട്ട് 4, 5, 6 മാസങ്ങളിൽ വാഴയുടെ ഇലക്കവിളുകളിൽ കടാവർ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ മാണവണ്ടിനെതിരെ വാഴ നടുന്ന സമയത്ത് വാഴ നടുന്ന കുഴിയിൽ 3-4 കടാവർ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ വാഴയുടെ വളർച്ചയുടെ തുടക്കഘട്ടത്തിലുണ്ടാകുന്ന മാണവണ്ടിൻ്റെ പുഴുക്കളെ ഇത് നശിപ്പിക്കുന്നതാണ്. കൂടാതെ പച്ചക്കറി വിളകളിലെ, വെള്ളരി വിളകളിലെ മത്തൻ വണ്ട് അതിൻ്റെ പുഴുവിനെ നിയന്ത്രിക്കാനായിട്ട് കടാവർ ഉപയോഗിക്കാം. അതേപോലെ തക്കാളിയിലൊക്കെ കാണുന്ന കായതുരപ്പൻ ഇതിൻ്റെ പുഴുക്കളെ നിയന്ത്രിക്കാനായിട്ടും കടാവർ ഉപയോഗിക്കാം. ഈ കടാവർ നമുക്ക് ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഇത് ലഭ്യമാണ്.
3: മാഡം, ഈ നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് കാർഷിക സർവകലാശാല എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത്?

0: കേരള കാർഷിക സർവകലാശാല പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ കർഷകർക്ക് നേരിട്ടോ ഫോൺ മുഖേനയോ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി സമീപിക്കാവുന്നതാണ്. പിന്നെ കാർഷിക സർവകലാശാല പ്രസിദ്ധീകരണങ്ങൾ, പിന്നെ കാർഷിക സർവകലാശാലയുടെ ഫെം എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ വിളപരിപാലനം, കീടരോഗ നിയന്ത്രണങ്ങൾ, വളങ്ങൾ, വിവിധ ഇനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ലഭ്യമാണ്. അതിനു കൂടാതെ തന്നെ ഇതുപോലെയുള്ള റേഡിയോ ടോക്ക്, പിന്നെ കാർഷിക മേളകൾ, എക്സിബിഷൻ തുടങ്ങിയവയും കാർഷിക സർവകലാശാല സംഘടിപ്പിക്കുന്നുണ്ട്.
1: കൃഷിയിൽ ജീവാണുവളങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
2: ജീവാണുവളങ്ങൾ എന്ന് പറയുന്നത് നേരിട്ട് വളമല്ല, ഇത് സൂക്ഷ്മജീവികളുടെ ഒരു മിശ്രിതമാണ്. ഇത് നമ്മൾ മണ്ണിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന വളങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന വളങ്ങൾ ചെടിക്ക് എളുപ്പം വലിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ സൂക്ഷ്മ ജീവികൾ മണ്ണിൽ പ്രവർത്തിച്ചിട്ട് മണ്ണിലുള്ള വളങ്ങൾ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. അതായത് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന വളത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു. ഈ ജീവാണുവളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണിൽ ചേർക്കേണ്ട വളത്തിൻ്റെ അളവ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് വിത്തിൽ പുരട്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. നൈട്രജൻ വളങ്ങൾ ലഭ്യമാക്കാനുള്ള സൂക്ഷ്മാണു വളങ്ങൾ, അതായത് ജീവാണുവളങ്ങൾ ലഭ്യമാണ്. ഫോസ്ഫറസ് ലഭ്യമാക്കാനുള്ള ജീവാണുവളം ഉണ്ട്. അതേപോലെ പൊട്ടാസ്യം ലഭ്യമാക്കാനുള്ള ജീവാണുവളവും ലഭ്യമാണ്. നൈട്രജൻ കിട്ടാനായിട്ടുള്ള ജീവാണുവളങ്ങളാണ് റൈസോബിയം, അസറ്റോബാക്ടർ, ആസോസ്പൈറില്ലം എന്നിവ. അതേപോലെ ഫോസ്ഫറസ് ലഭ്യമാക്കാനുള്ള ജീവാണുവളമാണ് മൈക്കോറൈസ അഥവാ വാം എന്ന് പറയുന്നത്. പൊട്ടാസ്യം ലഭ്യമാക്കാനുള്ള ജീവാണുവളമാണ് ബയോ പൊട്ടാഷ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്.
3: ഒരു കിലോ ജൈവവളത്തിൽ എത്ര ഗ്രാം ജീവാണുവളം ചേർക്കാൻ പറ്റും?
2: ജീവാണുവളങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നൈട്രജൻ ലഭ്യമാക്കുന്ന ജീവാണുവളം, അതായത് ആസോസ്പൈറിലം ഉപയോഗിക്കുകയാണെങ്കിൽ 25 കിലോ ജൈവവളത്തിൽ 1 കിലോ ജീവാണുവളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതേപോലെ റൈസോബിയമാണെങ്കിൽ നമ്മൾ പയറുവർഗ്ഗ വിളകളിലാണ് ഉപയോഗിക്കുന്നത്. പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുമ്പോൾ റൈസോബിയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നൈട്രജൻ വളങ്ങൾ കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. റൈസോബിയം വിത്തിൽ പുരട്ടിയാണ് ഉപയോഗിക്കുന്നത്. വിത്ത് ചെറുതായിട്ട് നനച്ച് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ചേർത്ത് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം അതിൽ റൈസോബിയം കൾച്ചർ പൊടി രൂപത്തിൽ നമുക്ക് ലഭ്യമാണ്. അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വിത്തിൽ പുരട്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്.
3: തെങ്ങ് പോലെയുള്ള വലിയ വൃക്ഷങ്ങൾക്കൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവോ?
2: വർഷത്തിൽ നമ്മൾ ജൈവവളം ചേർക്കുന്ന സമയത്ത് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ രാസവളം ചേർക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മണ്ണിലുള്ള വളത്തിൻ്റെ ലഭ്യത കൂട്ടാനായിട്ട് നമുക്ക് ബയോ പൊട്ടാഷ് പോലുള്ള ജീവാണുവളം ചേർത്ത് കൊടുക്കാം. പൊട്ടാസ്യം എന്ന മൂലകം പൂക്കളും കായകളും ഉണ്ടാകുന്നതിനാണ് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ജൈവകൃഷിയിൽ ബയോ പൊട്ടാഷ് ചേർക്കുന്നതിലൂടെ പൂക്കളും കായകളും ഉണ്ടാകുന്നത് കൂട്ടുകയും അതിലൂടെ വിളവ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു.
3: നമ്മുടെ തെങ്ങിൻ്റെയും മറ്റു മരങ്ങളുടെയൊക്കെ തെങ്ങോലകളാണെങ്കിലും മറ്റവശിഷ്ടങ്ങളൊക്കെ ചകിരി അങ്ങനത്തെയൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഇട്ട് കത്തിക്കുന്നതിനോട് എങ്ങനെയാണ് മാഡത്തിൻ്റെ അഭിപ്രായം? കത്തിക്കാൻ പറ്റുമോ? അതെന്താണ് അതിൻ്റെ, നല്ലതാണോ ചീത്തയാണോ?
2: ജൈവ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൃഷിയിടത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന ഒരു രീതി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ധരിച്ചിരുന്നത് അതിൽ നിന്ന് ചാരത്തിൽ നിന്ന് നമുക്ക് പൊട്ടാഷ് കിട്ടുന്നു. ശരിയാണ്, പൊട്ടാഷ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അളവ് ശതമാനം വളരെ കുറവാണ്. ചാരത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ് വളരെ കുറവാണ്. അപ്പോൾ അതേസമയം തെങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ തെങ്ങിൻ തോട്ടത്തിൽ തന്നെ തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് അവിടെ തന്നെ അഴുകി വളമായി മാറാൻ അനുവദിച്ചാൽ അതിൽ നിന്ന് ഈ കത്തിച്ച് നമ്മൾ ചാരമാക്കുന്നതിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പൊട്ടാസ്യം തെങ്ങിന് കിട്ടുന്നുണ്ട്. തെങ്ങ് മണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതലായി വലിച്ചെടുക്കുന്ന മൂലകം പൊട്ടാസ്യമാണ്. അതേസമയം തെങ്ങിൻ്റെ ഓലകളൊക്കെ വഴി ഇത് പൊട്ടാസ്യമാണ് തെങ്ങിൽ നിന്ന് കൂടുതൽ നഷ്ടപ്പെടുന്ന മൂലകവും. അപ്പോൾ തെങ്ങിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം, ഓല, തൊണ്ട്, മടൽ എല്ലാം തെങ്ങിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. തെങ്ങിന് കൂടുതൽ ആവശ്യമുള്ള മൂലകവും പൊട്ടാസ്യമാണ്. കായ പിടിക്കാനും തേങ്ങ മൂപ്പെത്താനും നല്ല വലിപ്പം വെക്കാനും എണ്ണയുടെ അംശം കൂടാനും ഒക്കെ പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ തെങ്ങിൽ നിന്നുള്ള അവശിഷ്ടങ്ങളെല്ലാം തന്നെ തിരിച്ച് തെങ്ങിൻ്റെ ചുവട്ടിൽ പുതയായും കമ്പോസ്റ്റ് ചെയ്തും ഒക്കെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ചപ്പുചവറുകൾ നമ്മൾ കൃഷിയിടത്തിൽ കത്തിക്കുന്നതിന് വേറൊരു വശം കൂടെയുണ്ട്.

0: അതായത് നമ്മൾ വെള്ളരി മത്തൻ ഇതൊക്കെ നടുന്ന സമയത്ത് നേരത്തെ നമ്മൾ വെള്ളരിക്കൊക്കെ കുഴിയെടുത്ത് അതിൽ കരിയിലകൾ ഇട്ട് കത്തിച്ചിരുന്നു. അതിനും ഒരു ശാസ്ത്രീയ വശമുണ്ട്. അതായത് നമ്മുടെ കൃഷിയിലുള്ള ചില കീടങ്ങളുടെ മുട്ട പ്യൂപ്പ ഇവയൊക്കെ മണ്ണിലാണ് അടങ്ങിയിരിക്കുന്നത്. ഉദാഹരണത്തിന് വെള്ളരി വർഗ്ഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന കീടമാണ് കായ്ച. കായ്ച കുത്തി കയ്പയും പടവലവും ഒക്കെ ചീഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കായ്ചയുടെ പ്യൂപ്പ സമാധി ദശ മണ്ണിലാണ് ഉണ്ടാകുന്നത്. അതേപോലെ മത്തൻ വണ്ട്, വെള്ളരി മത്തൻ കുമ്പളത്തിലൊക്കെ കാണുന്ന ഒരു കീടമാണ് മത്തൻ വണ്ട്. മത്തൻ വണ്ടിൻ്റെ പുഴുക്കളും സമാധി ദിശയും മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന തണ്ടിൻ്റെ ഭാഗത്തും വേരിലുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ മണ്ണിൽ നമ്മൾ കരിയില കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഈ മണ്ണിൽ കാണുന്ന ഇങ്ങനത്തെ കീടങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ നശിക്കുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കരിയിലകൾ കത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട്.
1: ഈ പച്ചക്കറി കൃഷിയിൽ കായ്ചയെ നിയന്ത്രിക്കുന്ന ഫിറമോൺ കെണി എന്ന് കേട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
2: ഈ കായ്ചകളിൽ നമ്മൾ കായ്ച കെണികൾ ഫിറമോൺ എന്നുള്ള കെണികൾ രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ കീടനിയന്ത്രണം നടത്തുന്നത്. ഈ ഫിറമോൺ എന്ന് പറയുന്നത് ആൺ ഈച്ചകളെ ഈ ഫിറമോൺ അട്രാക്ട് ചെയ്ത് അതിലേക്ക് വീഴുന്നത് വഴി അതിൻ്റെ പ്രത്യുൽപാദനം തടസ്സപ്പെടുത്തി അതിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ മാവിലും പച്ചക്കറിയിലും ഈ ഫിറമോൺ ഉപയോഗിക്കുന്നുണ്ട്. മാവിൽ മീഥൈൽ യൂജിനോൾ എന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫിറമോണാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറികളിൽ ക്യൂലൂർ എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഫിറമോണാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കീടനിയന്ത്രണം നടത്തുന്നത്.
3: നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കാർഷിക മുറകളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നിങ്ങൾ കേട്ടത്. ചർച്ചയിൽ വെങ്ങേരി കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഷിജിനി ഇ എം, ആരതി ബാലകൃഷ്ണൻ എന്നിവരോടൊപ്പം മാതൃകാ കർഷകരായ ഷൈല ജോസ് കൂരാച്ചുണ്ട്, പെരുവയൽ പഞ്ചായത്തിലെ ചന്ദ്രൻ മല്ലാർ വീട്ടിൽ എന്നിവരും പങ്കെടുത്തു. ഇനി ഒരു ഗാനം.

0: ഇനി അടുക്കളത്തോട്ടത്തിൽ എളുപ്പം നടാവുന്ന ദീർഘകാല വിളകളെ കുറിച്ച് ശ്രീമതി പി ടി നിഷ സംസാരിക്കുന്നത് ഒന്ന് കേൾക്കാം.
1: നമ്മുടെ മലയാളികളുടെ ജീവിതശൈലി മാറിയതോടെ ആഹാര രീതികളിലും മാറ്റമുണ്ടായി. ചേമ്പും മുരിങ്ങയിലയും നാടൻ വാഴയും പപ്പായയും വാഴക്കൂമ്പും ചതുരപ്പയറുമൊക്കെ നിത്യാഹാരത്തിന്റെ ഭാഗമാക്കിയിരുന്നു നമ്മുടെ പൂർവികർ. എന്നാൽ ഇന്ന് നമുക്ക് അവയൊക്കെ അന്യമായിരിക്കുകയാണ്. ഒരു വ്യക്തി ഒരു ദിവസം ശരാശരി 300 ഗ്രാം പച്ചക്കറികൾ കഴിക്കേണ്ട സ്ഥാനത്ത് അതിന്റെ പകുതി പോലും നാം ഇന്ന് കഴിക്കുന്നില്ല എന്നതാണ് വാസ്തവം. വിപണിയിൽ നിന്നും വാങ്ങുന്ന പച്ചക്കറികളുടെ മേന്മയെയും സുരക്ഷിതത്വത്തെക്കുറിച്ചും പല ആശങ്കകളുമുണ്ട്. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗബാധയുടെ ഒരു പ്രധാന കാരണം വിഷാംശമടങ്ങിയ പഴങ്ങളും പച്ചക്കറികളുമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അടുക്കളത്തോട്ടത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. വളരെ അധ്വാനം കുറഞ്ഞ എന്നാൽ ദീർഘകാലം വിളവ് തരുന്ന പച്ചക്കറികൾ വളർത്തുകയാണെങ്കിൽ സുസ്ഥിരമായ വിളവ് ലഭ്യമാക്കാൻ നമുക്ക് പറ്റും. ഓരോ പ്രാവശ്യവും വിത്തോ കമ്പോ വീണ്ടും നടേണ്ടതില്ല എന്നതിനാലും ദീർഘകാലം വിളവെടുക്കാമെന്നതിനാലും ബഹുവർഷികളായ പച്ചക്കറികൾക്ക് പ്രാധാന്യമേറുന്നു. സാധാരണ പച്ചക്കറികൾ 3 മുതൽ 5 മാസം വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നിലമൊരുക്കി വിത്തോ തൈകളോ നട്ട് വേണം നമുക്ക് അടുത്ത കൃഷി ഉണ്ടാക്കാൻ. എന്നാൽ ദീർഘകാല പച്ചക്കറി കൃഷികൾ വളരെ കുറച്ച് പരിചരണം മാത്രം ആവശ്യമുള്ളവയാണ്. അവ ശുദ്ധമായ ആരോഗ്യപ്രദമായ വിളവ് സ്ഥിരമായി തരുന്നു. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതശൈലിയിൽ നമുക്കാർക്കും ഹ്രസ്വകാല പച്ചക്കറി കൃഷികൾ ചെയ്യുന്നതിന് സമയം കിട്ടാതെ വരുന്നു. അതിന് പരിഹാരമായി വിഷമില്ലാത്ത പച്ചക്കറികൾ സ്ഥിരമായി കുറഞ്ഞ ചെലവിൽ ഉറപ്പുവരുത്തുന്നതിന് ഓരോ വീട്ടുകാരും ശ്രദ്ധിച്ചാൽ കുടുംബ ബജറ്റിലും മിച്ചം പിടിക്കാനാകും. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജിച്ച കോവയ്ക്ക, പപ്പായ, മുരിങ്ങ, അമര, ചതുരപ്പയർ, വാളൻപയർ, ചെക്കുർമാനിസ് ചീര, കറിവേപ്പില, വഴുതന, പച്ചമുളക് തുടങ്ങിയ കൃഷികൾ ഓരോ വീട്ടുവളപ്പിലും നട്ടുപിടിപ്പിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ പൊതുവെ ഉറപ്പുള്ള ചെടികളും പരിചരിക്കാൻ വളരെ എളുപ്പമുള്ളവയും ഒരുവിധം എല്ലാ കാലാവസ്ഥയിലും വളർത്താൻ സാധിക്കുന്നവയുമാണ്. കുറഞ്ഞ ചിലവിലും പരിചരണത്തിലും കൂടുതൽ കാലം ശുദ്ധമായ പോഷകസമൃദ്ധമായ വിളവുകൾ തരുന്നു എന്നതാണ് ഇത്തരം പച്ചക്കറികളുടെ പ്രത്യേകത. നമ്മുടെ പുരയിടത്തിൽ ലഭ്യമായ വിഭവങ്ങൾ, സ്ഥലം, മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം തുടങ്ങിയവ പരമാവധി പ്രയോജനപ്പെടുത്താം എന്നതും പ്രധാനം തന്നെ. പ്രധാനമായും കൃഷിരീതികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ വിളവെടുപ്പ് കഴിഞ്ഞും വീണ്ടും വീണ്ടും കന്നോ വിത്തുകളോ തൈകളോ നടേണ്ട ആവശ്യം വരുന്നില്ല. ആയതിനാൽ തുടക്കത്തിൽ നടുമ്പോൾ കൃഷിസ്ഥലം ഒരുക്കുന്നതിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി മുരിങ്ങക്കൃഷി എടുക്കുകയാണെങ്കിൽ പൊതുവെ മണൽ മണ്ണിലും എക്കൽ മണ്ണിലും വളരെ നന്നായി വളരുന്ന ഒരു കൃഷിയാണ് മുരിങ്ങ. വളരെ ഔഷധ ഗുണമുള്ള ചെടിയാണ് മുരിങ്ങ. കൂടാതെ ഇതിന്റെ വിത്ത്, ഇല, പൂവ്, കായ മുതലായവയെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. രണ്ട് രീതിയിൽ മുരിങ്ങ കൃഷി ചെയ്യാവുന്നതാണ്. വിത്ത് മുളപ്പിച്ച തൈകൾ വഴിയും കമ്പ് ഉപയോഗിച്ചും കൃഷി ചെയ്യാം. നല്ല

0: സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളക്കെട്ടില്ലാതെ നീർവാർച്ചയുള്ള സ്ഥലവും തിരഞ്ഞെടുക്കണം. തൈകൾ നടുന്നതിന് വേണ്ടി 1.5 അടി നീളവും വീതിയും ആഴവുമുള്ള കുഴികളെടുത്ത് അതിൽ ചാണകപ്പൊടിയും മേൽമണ്ണും ചേർത്തിളക്കി കുഴി ഏതാണ്ട് മൂടി നടുഭാഗത്തായി തൈ നടേണ്ടതാണ്. കമ്പുപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ 1.5 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെയുള്ള മൂത്ത 10 സെന്റിമീറ്റർ വണ്ണമുള്ള കമ്പുകളാണ് നടാൻ ഉപയോഗിക്കേണ്ടത്. കമ്പിന്റെ 1/3 ഭാഗം മണ്ണിനടിയിൽ പോകണം. ചെടി വളർന്ന് 3 അടി പൊക്കമായാൽ കൂമ്പ് നുള്ളിക്കൊടുക്കണം. കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുവാൻ ഇത് സഹായിക്കുന്നു. 3 മാസം കഴിഞ്ഞ് 1/2 കിലോ എല്ലുപൊടിയും 5 കിലോ ചാണകപ്പൊടിയും വീണ്ടും കൊടുക്കണം. പന്തലിട്ട് വളർത്താവുന്ന മറ്റൊരു ദീർഘകാല വിളയാണ് കോവയ്ക്ക. വള്ളിച്ചെടിയാണ് കോവയ്ക്ക. വളരെയധികം പോഷകഗുണം ഇതിനുണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്ത് ജൈവവളമിട്ട് കൃഷിസ്ഥലം തയ്യാറാക്കണം. തണ്ടുകൾ തിരഞ്ഞെടുക്കാനായി ആദ്യം നല്ല കായ്ബലമുള്ള ചെടി തിരഞ്ഞെടുക്കണം. അതിൽ നിന്നും 4 മുട്ടുകളുള്ള കമ്പ് തിരഞ്ഞെടുക്കണം. കമ്പ് നേരിട്ട് മണ്ണിൽ നടുകയോ പോളിത്തീൻ കവറിൽ വേരുപിടിപ്പിച്ച ശേഷം നടുകയോ ആവാം. 2 മുട്ട് മണ്ണിന് മുകളിൽ വരത്തക്ക രീതിയിലോ അല്ലെങ്കിൽ 2 അറ്റവും മണ്ണിൽ കുഴിച്ചിട്ട് റാ ആകൃതിയിലോ വള്ളികൾ നടാവുന്നതാണ്. കോവയ്ക്ക നടുന്നതിന് വേണ്ടിയും 1.5 അടി നീളവും വീതിയും ആഴവുമുള്ള കുഴികളിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പം പിണ്ണാക്ക് എന്നിവ ഇടണം. അതിൻ്റെ കൂടെ മണ്ണും ചേർത്തിളക്കി തടം തയ്യാറാക്കി അതിൽ വേണം വേരുപിടിപ്പിച്ച കോവയ്ക്ക വള്ളി നടേണ്ടത്. 1 മാസം കഴിഞ്ഞ് ഗോമൂത്രം 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് മാസത്തിൽ ഒരിക്കൽ തടത്തിലൊഴിച്ചു കൊടുക്കണം. തണുത്ത കഞ്ഞിവെള്ളവും വെർമി വാഷും നല്ലതാണ്. പ്രമേഹത്തിന് ഏറ്റവും നല്ല ഔഷധം കൂടിയാണ് കോവയ്ക്ക. നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കറിവേപ്പ്. നേരത്തെ പറഞ്ഞതുപോലെ തടം തയ്യാറാക്കി വേരുഭാഗം മണ്ണിനുള്ളിലാക്കി തൈ നടുക. തൈകൾ ചാഞ്ഞു പോകുന്നതിന് കമ്പ് നാട്ടി തൈ അതിനോട് ചേർത്ത് കെട്ടുക. 1 ഭാഗം വീതം ജൈവവളം, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ് എന്നിവയും 1/2 ഭാഗം വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് തയ്യാറാക്കുന്ന ജൈവവളക്കൂട്ട് തുടക്കത്തിലും മാസത്തിലൊരിക്കലും 4 ചിരട്ട വീതം ഇട്ടുകൊടുക്കുക. കീടങ്ങൾക്കെതിരായി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും ഇലപ്പുള്ളി രോഗത്തിന് സ്യൂഡോമോണാസ് ലായനിയും തളിച്ചുകൊടുത്താൽ മതിയാവും. 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന്റെ തെളി ഊറ്റിയെടുത്താണ് തെളിച്ചു കൊടുക്കുവാൻ ഉപയോഗിക്കേണ്ടത്. കറിവേപ്പില പോലെ തന്നെ നിത്യ ഭക്ഷണത്തിൽ അനിവാര്യമായ ഒരു പച്ചക്കറിയാണ് പച്ചമുളക്. പച്ചമുളക് ചെങ്കൽ മണ്ണിൽ അനുയോജ്യമായ കൃഷിയാണ്. മണ്ണ്, ഉണങ്ങിയ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കരിയില മിശ്രിതം എന്നിവ ചേർത്ത് തടം തയ്യാറാക്കണം. വേപ്പിൻ പിണ്ണാക്കും നടുമ്പോൾ ചേർത്താൽ ഫംഗസ് ബാധ കുറയും. മീൻ കഴുകിയ വെള്ളം വളർച്ചയ്ക്ക് നല്ലതാണ്. വെള്ളീച്ചയ്ക്ക് കൊഴുത്ത കഞ്ഞിവെള്ളം ഇലകളിൽ തളിക്കാവുന്നതാണ്. കൂടാതെ മഞ്ഞ വർണ്ണക്കടലാസിൽ വേപ്പെണ്ണ പുരട്ടി കൃഷിത്തോട്ടത്തിൽ അവിടെ ഇവിടെയായി തൂക്കിയിടുക. വെള്ളീച്ച പോലെ തന്നെ മുളകിനെ ആക്രമിക്കുന്ന മറ്റൊരു രോഗമാണ് കുരുടിപ്പ്. കുരുടിപ്പിന് കുമ്മായം ഇലകളിൽ വിതറിക്കൊടുക്കുക. ബാക്ടീരിയൽ വാട്ടത്തിന് 4 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കലക്കിയ വെള്ളം തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന മറ്റൊരു ദീർഘകാല വിളയാണ് പപ്പായ. പപ്പായയുടെ പല ഇനങ്ങളും നമുക്കിന്ന് ലഭ്യമാണ്. റെഡ് ലേഡി പോലുള്ള പപ്പായ ഇനങ്ങൾ വളരെയധികം കർഷകർ കൃഷി ചെയ്ത് വിജയിച്ചു വരുന്നുണ്ട്. പപ്പായ പച്ചക്കറിയായും പഴമായും ഉപയോഗിക്കാൻ പറ്റും. മീലിമുട്ടയുടെ ആക്രമണമാണ് ഈ കൃഷിക്ക് ഒരു വെല്ലുവിളിയായി കാണുന്നത്. അതിന് വെർട്ടിസീലിയം, വേപ്പെണ്ണ എന്നിവ തളിക്കുന്നത് നല്ലതാണ്. ചതുരപ്പയർ, വാളൻപയർ, അമര എന്നീ 3 വള്ളിച്ചെടികൾ ഇതേപോലെ ദീർഘകാലമായി വിളവ് തരുന്ന ഇനങ്ങളാണ്. അവ പന്തലുണ്ടാക്കി അതിൽ വളർത്താവുന്നതാണ്. വേലിച്ചീര അഥവാ ചെക്കുർമാനിസ് വേലിയായി നടാം. ഏറ്റവും പോഷക സമൃദ്ധമായ ചെറിയ മധുരമുള്ള ഇലകൾ ഭക്ഷണമായി ഉപയോഗിക്കുകയും ചെയ്യാം. വളരെയധികം അധ്വാനം കുറഞ്ഞ എന്നാൽ പോഷക സമൃദ്ധമായ വിളവ് ദീർഘകാലം തരുന്ന പറഞ്ഞ പച്ചക്കറികൾ നട്ടുവളർത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം ഹ്രസ്വകാല ഇനങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും ചെയ്യാം.
1: അടുക്കളത്തോട്ടത്തിൽ എളുപ്പം നടാവുന്ന ദീർഘകാല വിളകൾ, ഇതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീമതി PT നിഷ. ഇതോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു.
2: വയലും വീടും.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: के लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: ആകാശവാണി കോഴിക്കോട്. കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും പലയിടങ്ങളിലും മഴ പെയ്തു. പാലക്കാട്, കൊല്ലം ജില്ലകളിലെ പരമാവധി താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി. കേരളത്തിൽ മറ്റിടങ്ങളിൽ വലിയ മാറ്റമില്ല. കൊച്ചിയിലും പാലക്കാടും ഏറ്റവും ഉയർന്ന താപനില 34°C രേഖപ്പെടുത്തി. അടുത്ത 7 ദിവസത്തിൽ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ലക്ഷദ്വീപിലും പല സ്ഥലങ്ങളിൽ മഴയോ ഇടിമിന്നലോ ഉണ്ടാകാൻ സാധ്യത. കേരള തീരത്ത് മണിക്കൂറിൽ 40-50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റൽ കോഴിക്കോട് 25,800, വടകര 25,600, മാനന്തവാടി 26,800, കൊപ്ര ക്വിന്റൽ കോഴിക്കോട് എടുത്തപടി 14,500, വടകര 15,500, തേങ്ങാപ്പിണ്ണാക്ക് കോഴിക്കോട് റോട്ടറി ക്വിന്റൽ 4,200, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 24,000, പൊന്നാനി 18,000, കോഴിക്കോട് 17,120, മഞ്ചേരി ക്വിന്റൽ 5,800, മാനന്തവാടി ക്വിന്റൽ 5,600, കയർ ക്വിന്റൽ കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000, റബ്ബർ ക്വിന്റൽ കോഴിക്കോട് 24,800, മാനന്തവാടി 23,500, ഏലം ഗ്രീൻ കോഴിക്കോട് കിലോഗ്രാമിന് 2,600, മാനന്തവാടി 3,300, അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,600, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റലിന് 9,000, മഞ്ചേരി ക്വിന്റലിന് 7,500, കൊട്ടപ്പാക്ക് കോഴിക്കോട് പഴയത് 38,000, കോഴിക്കോട് പുതിയത് 38,000, മാനന്തവാടി പഴയത് 36,000, പുകയില മീനംപാളയം പാലക്കാട് ക്വിന്റലിന് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 35,000, കുരുമുളക് മഞ്ചേരി നാടൻ ക്വിന്റലിന് 68,000, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000, ചുക്ക് ക്വിന്റൽ പാലക്കാട് 27,500, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500, ഇഞ്ചി മാനന്തവാടി പുതിയത് 6,500, പച്ചക്കപ്പ കോഴിക്കോട് ക്വിന്റലിന് 2,300, മാനന്തവാടി 2,500, ഉണക്കക്കപ്പ കോഴിക്കോട് ക്വിന്റലിന് 2,600, ശർക്കര കോഴിക്കോട് ക്വിന്റൽ 5,400, മാനന്തവാടി പാണ്ടി 5,350, നിലക്കടല പാലക്കാട് ക്വിന്റലിന് 17,000, ചിറ്റൂർ 16,000, കോഴിക്കോട് 11,800, കോഴിമുട്ട കോഴിക്കോട് ലഗോൺ 100 എണ്ണത്തിന് 600 രൂപ, മാനന്തവാടി ലഗോൺ 620, വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ, കൈതച്ചക്ക കോഴിക്കോട് ക്വിന്റലിന് 4,700, മാനന്തവാടി 3,800, പഞ്ചസാര ക്വിന്റൽ പാലക്കാട് 4,420, കോഴിക്കോട് 4,300, മാനന്തവാടി 4,350, മഞ്ഞൾ കോഴിക്കോട് ക്വിന്റലിന് 16,000, മാനന്തവാടി 16,000, നേന്ത്രക്കായ ക്വിന്റൽ പാലക്കാട് 2,300, മഞ്ചേരി 2,200, കോഴിക്കോട് 3,300, മാനന്തവാടി 2,900, അരി കോഴിക്കോട് BDM ജീരകശാല ക്വിന്റലിന് 17,800, പാലക്കാട് മട്ട 4,600, ബോധന 3,600, അരി മാനന്തവാടി ഗന്ധകശാല ക്വിന്റലിന് 18,400, മട്ട 4,600, കുറുവ 4,200, അരി പാലക്കാട് മട്ട ക്വിന്റൽ 4,600, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,600, AP1 4,200, ബോധന 3,700, അരി ചിറ്റൂർ മട്ട ക്വിന്റലിന് 4,800, AST 4,000, പൊന്മണി 4,000, വെള്ളപ്പൊന്നി 6,000, കടല കോഴിക്കോട് ക്വിന്റൽ 6,500, മാനന്തവാടി 7,000, നെല്ല് ക്വിന്റൽ മാനന്തവാടി മട്ട 2,500. ഇതോടെ കമ്പോള വില നിലവാര അറിയിപ്പ് അവസാനിക്കുന്നു. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VCK. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന കോൺഗ്രസ് ചർച്ചയിൽ തീരുമാനമായില്ല. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലായിരുന്നു യോഗം. അധികം വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം. നീണ്ട ചർച്ചകൾക്കിടെ വിടുതലൈ ചിരുതൈകൾ കക്ഷി VCK 2 MLA മാരുടെ പിന്തുണ അറിയിച്ച് TVK കത്ത് നൽകി. ഇതോടെ ആവശ്യമായ 118 MLA മാരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തെളിഞ്ഞു. IUMLM TVK പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA Baby ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN Ravi സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസീത് പ്രമാണിക്, ക്ഷുതിറാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനങ്ങളുമായി ആഴത്തിൽ ബന്ധം പുലർത്തി അവരുടെ അഭിലാഷങ്ങൾ അടുത്തറിഞ്ഞ നേതാവാണ് ശ്രീ അധികാരിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിൽ എത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾ അംഗീകാരം നേടി. ആരോഗ്യരംഗത്തെ മികച്ച പഞ്ചായത്തിനുള്ള വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിനാണ്. ഈ വിഭാഗത്തിൽ 3ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ 3ാമതെത്തി. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവിനാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരമാണ് ഹരിപ്പാടിന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
1: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള ദേശീയ അംഗീകാരമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2023-2024 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണയത്തിലൂടെയാണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിന് ഹരിപ്പാട് ബ്ലോക്ക് അർഹമായത്. 2 കോടി രൂപയാണ് പുരസ്കാര തുക.
0: അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ.

0: വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒരേ സമയം ഭേദിക്കാൻ ഈ പതിപ്പിന് കഴിഞ്ഞതായി രാജ്യരക്ഷാ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00. ന്യൂസ് ഓൺ എ ആർ മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം രവീന്ദ്ര ജയന്തി ആഘോഷിച്ചു. ശാന്തിനികേതനിലെ ഗൌർ പ്രങ്കനിൽ പുലർച്ചെ മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രവീന്ദ്ര സംഗീതം, കവിത, നൃത്തം, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികൾ ലോകമെമ്പാടും നടന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തുടങ്ങിയവർ ജയന്തി ദിനത്തിൽ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസസറുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും തമ്മിലുള്ള സവിശേഷമായ പരമ്പരാഗത ബന്ധത്തെ ഡോക്ടർ ജയശങ്കർ പ്രകീർത്തിച്ചു.
2: ഇന്ത്യ ഹാസ് ട്രഡീഷണലി ഹാഡ് വെരി വാം ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ആൻഡ് ദീസ് ടൈസ് ഹാവ് ബീൻ അണ്ടർപിൻഡ് ബൈ ഷെയർഡ് ഹിസ്റ്ററി, ആ സ്ട്രഗിൾ അഗൈൻസ്റ്റ് കൊളോണിയലിസം, ആൻഡ് ബൈ ആ വെരി സ്പെഷ്യൽ ബോണ്ട്സ് ഓഫ് ക്രിക്കറ്റ്. ദ പീപ്പിൾ ഓഫ് ആർ ടു കൺട്രീസ് ഷെയർ സോ മച്ച് ഇൻ കോമൺ, വെദർ വി ടോക്ക് ഓഫ് ക്ലോതിങ് ആൻഡ് സ്പോർട്സ് ഓർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ട്രഡീഷൻസ്.
0: സന്ദർശന വേളയിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ വിദേശകാര്യ കാരിക്കോ മന്ത്രാലയത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. യുവസംഘം 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി 39-അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന യുവസംഘം 6-ാം ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, ഐ ഐ എം ജമ്മുവുമായി ചേർന്നാണ് വിദ്യാർത്ഥി വിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, ലക്ഷദ്വീപ്, ദക്ഷിണ കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസം ഈ സ്ഥിതി തുടരും. ഒഡീഷ, റായലസീമ, തെലങ്കാന മേഖലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി രാജ്യമെമ്പാടും ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. പങ്കാളിത്ത ജനകേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം നൽകുന്നതിനും കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് നൽസ മെമ്പർ സെക്രട്ടറി സഞ്ജീവ് പാണ്ഡേ പറഞ്ഞു. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ 5 സ്ഥലങ്ങളിൽ ഇഡി പരിശോധനകൾ നടത്തിയിരുന്നു. ഹിന്ദുജ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, യെസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവർക്ക് മേൽ പിഴ ചുമത്തി റിസർവ് ബാങ്ക്. കെ ഒ ഐ സി ചട്ടങ്ങൾ അടക്കമുള്ളവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതിനാണ് ഹിന്ദുജ ഹൌസിംഗ് ഗ്രൂപ്പിന് കേന്ദ്ര ബാങ്ക് 1.8 ലക്ഷം രൂപ പിഴയിട്ടത്. യെസ് ബാങ്കിന് മേൽ 31.8 ലക്ഷം രൂപയും പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് ടി വി കെ നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി വി സി കെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക്.

0: അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: Good evening and welcome to Yuvavani Music Time, the show where timeless hits meet unforgettable memories. Tonight, we are diving into the golden sound of Euro Disco with one of the most iconic duos of the 1980s, Modern Talking. From romantic lyrics to infectious melodies, their music crossed borders and generations. So sit back, turn the volume up, and let the magic begin with a song about love, temptation, and emotion.

0: ചമയം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ ചിത്ര പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്.
4: കാത്തതും കാതോർത്തതും
5: ദേശീയ തലത്തിൽ ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘനാളത്തെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സംസാരിക്കുന്നു കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ

0: പ്രശസ്തനായ എഴുത്തുകാരൻ യു കെ കുമാരൻ.
1: കോഴിക്കോട് ജില്ലയിലെ തച്ചൻകുന്ന് അങ്ങാടിയിൽ ആദ്യമായി റേഡിയോ വന്ന ഒരു ദൃശ്യം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. 1969 എന്ന് തോന്നുന്നു. അന്ന് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവിടെ വള്ളത്തോൾ ആർട്സ് ക്ലബ്ബ് എന്നുള്ള ഒരു ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആ റേഡിയോ സ്ഥാപിച്ചിട്ടുള്ളത്. ആ റേഡിയോവിൻ്റെ പ്രത്യേകത, അത് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാമീണ മേഖലകളിൽ സൗജന്യമായി കൊടുക്കുന്ന റേഡിയോ ആണത്. കണ്ടാലത് റേഡിയോ ആണെന്ന് തോന്നുന്നില്ല, ഒരു പെട്ടി പോലുള്ള സാധനം. അത് അന്ന് വന്നപ്പോൾ വളരെയേറെ അത്ഭുതത്തോടു കൂടിയാണ് നാട്ടുകാരെ ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. വൈകിട്ട് അതിൻ്റെ പ്രക്ഷേപണം നടന്നപ്പോൾ തച്ചൻകുന്നങ്ങാടിയിൽ അതിന് ശ്രോതാക്കളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അക്കാലത്ത് പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റേഡിയോയിൽ വന്നിരുന്നത്. പിന്നെ വാർത്തകൾ വരും, ഞങ്ങൾ അതെല്ലാം തന്നെ മുടങ്ങാതെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു വാർത്താ മാധ്യമമായിരുന്നു റേഡിയോ. ആ റേഡിയോയിൽ ആദ്യമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ ഇടവന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ യുവാണിയിൽ ഒരു കഥ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ഷണം എനിക്ക് ലഭിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണി കാണുന്നത്. പലപ്പോഴും അവിടെ പ്രമുഖരായ ഒരുപാട് എഴുത്തുകാർ ഉണ്ട് എന്നുള്ളതല്ലാതെ ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല, കണ്ട അനുഭവമില്ല. ഞാൻ ആകാശവാണിയിൽ എത്തുന്നപ്പോൾ ഞാൻ ആദ്യമായി കാണാൻ ശ്രമിച്ചത് പ്രമുഖരായ എഴുത്തുകാരിയാണ്. നേരിട്ട് കാണാനല്ല, ഒന്ന് ദൂരെ നിന്ന് കണ്ടെങ്കിലും തൃപ്തി അടയുവാൻ. അവരെ കണ്ടതിന് ശേഷം അന്ന് യുവാണിയുടെ ചുമതല വഹിക്കുന്ന മെഹറലയാണ് കഥയുടെ ചുമതല നോക്കിയിരുന്നത്. അദ്ദേഹം എനിക്ക് വേണ്ട എല്ലാ ഉപദേശവും തന്നാണ് കഥ വായിക്കാൻ എന്നെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചത്. ആ സ്റ്റുഡിയോ ഞാൻ ആദ്യമായി കാണുകയാണ്. അത് എന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് തപ്പിയും തടഞ്ഞും ഞാൻ ആ കഥ വായിച്ചു തീർത്തു. അതിനുശേഷം അവിടെ നിന്ന് പ്രതിഫലമായി കിട്ടിയ ഒരു ചെക്കും കൊണ്ടാണ് ഞാനവിടെ മടങ്ങിയത്. കഥ വായിച്ചു ലഭിക്കുന്ന ആദ്യത്തെ പ്രതിഫലമായിരുന്നത് അത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുകയുണ്ടായി. കാരണം ആ സമയത്ത് ഞാൻ വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ കടന്നു പോവുകയായിരുന്നു. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടായൊരനുഭവം, ആ കഥ സംപ്രേഷണം ചെയ്യുന്ന ദിവസം നേരിട്ട് ആദ്യം എന്നെ അറിയിച്ചിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടുകാരെ മുഴുവൻ ഏറെക്കുറെ തച്ചൻകുന്ന് അങ്ങാടിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ആദ്യമായിട്ട് 7:30 ആകാശവാണിയിൽ എൻ്റെ ശബ്ദം കടന്നു വരികയാണ്. കഥ വായിക്കുന്നത് യു കെ കുമാരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുകയുണ്ടായി. ആ കഥ ഞാൻ തന്നെയാണോ വായിച്ചത് എന്ന് പോലും തോന്നലും എനിക്കുണ്ടായി. കാരണം അത്രമാത്രം വ്യക്തമായിരുന്നു എൻ്റെ ശബ്ദം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എന്നെ ആദ്യത്തെ അനുഭവം വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് പല സന്ദർഭങ്ങളിലും ആകാശവാണിയിൽ കഥ വായിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതിനും പുറമേ പല സന്ദർഭങ്ങളിലും നാടകങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും മെഹർലിയുടെ സ്നേഹപൂർണമായ നിർബന്ധം കാരണമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാടകം എഴുതിക്കൂടാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒട്ടും അത് മനസ്സിലായിരുന്നില്ല. കാരണം എങ്ങനെയാണ് ഒരു റേഡിയോ നാടകം എഴുതുക എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. എങ്കിൽ പോലും വളരെ പണിപ്പെട്ട് ഞാൻ ഒരു റേഡിയോ നാടകം എഴുതുകയും അത് മേഖലയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ആ നാടകം, ഒരു അരമണിക്കൂർ നാടകം റേഡിയോയിൽ അവതരിപ്പിച്ചപ്പോഴും എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ടാകുകയും, കാരണം ഒരു നാടകം എഴുതാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആകാശവാണിയിലെ ആദ്യത്തെ നാടക എഴുത്തായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് പലപ്പോഴും ആകാശവാണിയിലൂടെ എൻ്റെ നാടകങ്ങൾ വരികയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി എന്നുള്ളത് എൻ്റെ സാംസ്കാരിക ജീവിതത്തിലെ അതിപ്രധാനമായ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് ആകാശവാണിയിലെ പ്രമുഖരായ എഴുത്തുകാരെയൊക്കെ തന്നെ പരിചയപ്പെടുവാൻ സാധിച്ചു. തിക്കോടിയൻ, യു എ ഖാദർ, കെ എ കൊടുങ്ങല്ലൂർ,

ധാരാളം പേരുണ്ടായിരുന്നു. പിന്നെ യുവകവിയായ ശ്രീധരനുണ്ണി ഒക്കെ ഇവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അത്രയും ആളുകളുമായിട്ടുള്ള സൗഹൃദം വളർത്തുവാനും അവരുമായിട്ട് ഇടപഴകുവാനും എനിക്കുള്ള അവസരം ലഭിച്ചത് ആകാശവാണിയിലൂടെയാണ്. ഞാൻ പലപ്പോഴും ആകാശവാണിയെ കാണുന്നത് എൻ്റെ വളർച്ചയുടെ പടവുകളിൽ വളരെയധികം സംഭാവനകൾ ചെയ്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ്. നാട്ടിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ എനിക്കൊരു പരിവേഷം ഉണ്ടാക്കിയതും ആകാശവാണിയിലെ എൻ്റെ നാടകങ്ങളും ചെറുകഥകളും തന്നെയാണ്. അതൊക്കെ വരുമ്പോൾ നാട്ടുകാർ അതെല്ലാം വളരെ ശ്രദ്ധയോടെ അവർ കേട്ടിരുന്നു. ഇന്നത്തെ കാലം പോലെയല്ല, ആ കാലഘട്ടത്തിൽ റേഡിയോവിന് വളരെയധികം സ്വാധീനമുള്ള ഒരു കാലമായിരുന്നത്. എല്ലാ വീട്ടിലും റേഡിയോ ഉണ്ടായിരിക്കും. റേഡിയോയിലൂടെ എൻ്റെ കഥകളും നാടകങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആ നാട്ടിലെ ഒരു എഴുത്തുകാരനായി പതുക്കെ പതുക്കെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമുണ്ടാക്കുന്ന ഒരു ഘടകമായിരുന്നു. കാരണം അത് സാമ്പത്തിക പരാതിയൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് പഠനത്തിന് വേണ്ട സഹായം വീട്ടിൽ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആകാശവാണിയിൽ നിന്ന് ലഭിച്ചിരുന്ന പ്രതിഫല തുക അക്കാലത്ത് എൻ്റെ പുസ്തകങ്ങൾ വാങ്ങുന്നതിനൊക്കെ തന്നെ വളരെയേറെ ഉപകരിച്ചു എന്ന് കൂടി പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു ഘടകം എന്നുള്ള നിലയിലാണ് ഞാൻ പ്രധാനമായും ആകാശവാണിയെ കാണുന്നത്. കാരണം ആകാശവാണിക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെയേറെ സ്വാധീനമുണ്ടായിരുന്നു. കാരണം ഏതൊരു കാര്യത്തിനും ആകാശവാണിയെ ആശ്രയിക്കുന്ന ഒരു ജീവിതമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുവാൻ പലപ്പോഴും ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലെ കർഷകർ ആകാശവാണിയാണ് ആശ്രയിച്ചിരുന്നത്. കാരണം ആകാശവാണിയിലെ കാർഷിക രംഗം കൈകാര്യം ചെയ്യുന്നവർ അവയൊക്കെ തന്നെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം ഉപകാരമാണ് ആ കാലഘട്ടത്തിൽ ആകാശവാണി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വാർത്താ സംവിധാനം, ഇന്നത്തെ പോലെ വാർത്താ സംവിധാനം ഇത്രയൊന്നും വ്യാപകമാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആകാശവാണിയിലെ വാർത്താ സംവിധാനം ജനങ്ങളെ പ്രബുദ്ധരാക്കുവാൻ വളരെയേറെ ഉപകരിച്ചു എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആകാശവാണിയിലെ വാർത്താ അവതാരകരെ വളരെയധികം ആദരവോടെയാണ് എല്ലാവരും അക്കാലത്ത് കണ്ടിരുന്നത്. അവരെ കാണുവാനും അവർ ശബ്ദം കേൾക്കുവാനുമൊക്കെ തന്നെ എത്രയോ പേർ ഇങ്ങനെ ഒത്തുകൂടിയിരുന്ന ഒരു കാലം ഞാൻ ഓർമ്മിക്കുകയാണ്. ആ രീതിയിൽ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ആകാശവാണി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു കർമ്മ മേഖലയാണ് എന്നുകൂടി പറയേണ്ടി വരും. ഒരുപക്ഷെ ആകാശവാണി കൂടെയുള്ള സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഈയൊരു മേഖല, സർഗാത്മക മേഖല, ഇത്രമാത്രം ചൈതന്യമാകുമായിരുന്നു എന്നെനിക്ക് അറിയുമായിരുന്നില്ല. കാരണം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ എൻ്റെ സർഗാത്മകതയത്തെ വികസിപ്പിക്കുവാനും വളർത്തുവാനും ആകാശവാണിക്ക് വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്. ആ ഒരു ഓർമ്മയോടെയാണ് ഞാനിപ്പോഴും ആകാശവാണിയിലേക്ക് വരുന്നത്. എന്നാൽ ആകാശവാണി ഇന്ന് എത്രത്തോളം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ, അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വാർത്താ മാധ്യമമായിട്ട് ഒരിക്കൽ പോലും നമുക്ക് ആകാശവാണിയെ കാണാൻ കഴിയില്ല. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ വളരെയേറെ സജീവമാക്കിയ ഒരു മണ്ഡലമാണത്. ആ മണ്ഡലത്തെ നിലനിർത്തുക എന്നുള്ളത് ഒരു തലമുറകളുടെ ആവശ്യമാണ്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതും കൂടി അനിവാര്യമാണ്. ഇന്നിപ്പോഴ് പലപ്പോഴും ഞാൻ കാണുന്ന പ്രത്യേകത, നഗരങ്ങളിലേക്കാൾ ഏറെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലാണ് ആകാശവാണി കൂടുതൽ കൂടുതൽ ശ്രോതാക്കൾ ഉള്ളത് എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് പലപ്പോഴും എനിക്കറിയില്ലെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ പല പരിപാടികളിലും ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാറുള്ളത് ഗ്രാമീണ മേഖലയിലാണ്. പലപ്പോഴും ആകാശവാണിയിൽ നിന്ന് അവതരിപ്പിക്കുന്ന കത്തുകൾ പോലും വരുന്നത് ഗ്രാമീണ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ആകാശവാണിയെ കുറേ കൂടി സജീവമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ ഏറ്റവും ചൈതന്യമാക്കിയ ഒരു മാധ്യമമാണ്. അത്തരം ഒന്ന് അതിൻ്റെ സ്വാധീനം ഇല്ലാതാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറയെ ഈ വാർത്താ മാധ്യമമായിട്ട് കൂടുതൽ

0: ബന്ധിപ്പിക്കുവാനുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ.
1: കാത്തതും കാതോർത്തതും എന്ന പരമ്പരയിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘകാലത്തെ അനുഭവങ്ങൾ ഓർത്തെടുത്തത് എഴുത്തുകാരൻ യു കെ കുമാരൻ.
2: കാത്തതും കാതോർത്തതും. മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ഉണ്ണിയാർച്ചയും ടിപ്പു സുൽത്താനും എന്ന നാടകത്തിനു വേണ്ടി ശുഭ പാടിയ ഗാനം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: സ്വപ്നം വിതറുന്നവർ എന്ന നാടകത്തിനു വേണ്ടി ചിൽ പ്രകാശ് പാടിയ ഗാനം. ഗാനശില്പികൾ പൂച്ചകൾ ഷാഹുൽ ഹമീദ്, കുമരകം രാജപ്പൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: താക്കോലുകൾ എന്ന നാടകത്തിലെ ഗാനം കേൾക്കാം, സൈബല്ല സദാനന്ദൻ പാടിയത്.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആകാശവാണി കോഴിക്കോട്. ഓളങ്ങൾ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. കേരള മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് അറിയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ 3 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് അവർ ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾക്ക് വേണ്ടി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വെച്ച ഫ്ലക്സുകൾ മാറ്റണമെന്നും പ്രകടനങ്ങളുമായി തെരുവിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച വിജയ്

0: ഇന്ന് ചെന്നൈ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ സന്ദർശിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുദ്രാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടകം, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 3 പഞ്ചായത്തുകളും 1 ബ്ലോക്ക് പഞ്ചായത്തും അംഗീകാരം നേടി. വിവിധ വിഭാഗങ്ങളിലായി പത്തനംതിട്ടയിലെ നിരണം, തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകളാണ് പുരസ്കാര നേട്ടത്തിലെത്തിയത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. സ്പെയിനിൽ ക്രൂയിസ് കപ്പലിൽ ഹാൻഡാവൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സ്പെയിനിലെത്തി. കപ്പലിൽ നിന്ന് 140 യാത്രക്കാരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിനാണ് അദ്ദേഹം സ്പെയിനിൽ എത്തിയത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ഫൊഗാട്ടിന് ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്ക രാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമ ലംഘനവും ആരോപിച്ചാണ് നോട്ടീസ് നൽകിയത്. ഈ വർഷം June 26 വരെ ആഭ്യന്തര മത്സരങ്ങളിൽ മത്സരിക്കാൻ വിനേഷ് അയോഗ്യയാണെന്ന് നോട്ടീസിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗ് നയിച്ചു. ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ ബംഗളൂരു മത്സരം പുരോഗമിക്കുന്നു. നേരത്തെ നടന്ന ഗോവ മോഹൻ ബഗാൻ മത്സരം 1-1 സമനിലയിലായി. 19th മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഡോക്യുമെന്ററി, ഷോർട്ട് ഫിക്ഷൻ, അനിമേഷൻ ചിത്രങ്ങൾക്കായുള്ള ദക്ഷിണേഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രമേളയാണ് MIFF. June 15 മുതൽ 21 വരെ മുംബൈയിൽ നടക്കുന്ന മേളയിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൌജന്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവില ഈ ആഴ്ചയിൽ 6% കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഹോർമോസ് കടലിടുക്കിന് സമീപം അമേരിക്കയും ഇറാനും വ്യോമാക്രമണം നടത്തി. വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇടുക്കിയിൽ ASIയെ കാണാതായതായി പരാതി. ഇടുക്കി ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന KT സന്തോഷിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. കരുണാപുരം ചേറ്റുകുഴി സ്വദേശിയാണ്. ഇന്നലെ രാത്രിയിൽ വീട്ടിലെത്തിയ സന്തോഷ് ഫോണും മറ്റ് രേഖകളും വാഹനത്തിൽ ഉപേക്ഷിച്ച ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. കമ്പംമേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് വെള്ളിയൂരിൽ ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 10 പേർക്ക് പരിക്കേറ്റു. പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലിമിറ്റഡ് ബസ്സും ഉള്ളിയേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 മണിക്കൂറോളം പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇപ്പോൾ സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം കല്യാണരാമൻ. ഗാനരചന കൈതപ്രം. സംഗീത സംവിധാനം ബേണി ഇഗ്നേഷ്യസ്.

0: പ്രോപ്പറായിട്ട് ചെയ്യണം. ഞാൻ കോമ്പറ്റീഷൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പഠിച്ച ടെക്നിക്കൽ സ്കില്ലിന്റെ എക്സിക്യൂഷൻ ആ കുട്ടി എങ്ങനെ ചെയ്യും. പ്രഷറിലാണ്, ഇപ്പൊ പ്രഷർ 4 ടീമുണ്ട്, 4 ടീമുണ്ട് വർക്ക് എല്ലാവർക്കും ചെയ്യുന്നത്. ഞാൻ അതിൽ ഒരു ലീഡറാക്കും, ലീഡറാക്കിട്ട് എന്നിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യും. ആദ്യത്തെ തന്നെ പോയി ഒരു ടീം ഏറ്റവും ലാസ്റ്റ് വന്നു, ആ ടീമിന് അടുത്തില്ല കുഴപ്പമില്ല, ഇതാണ് നിന്റെ കുറവ്, ഇതാണ് അവിടെ നിന്ന് ട്രെയിനിങ് ശരിയായില്ല, ആ ട്രെയിനിങ് പതുക്കെ എങ്ങനെ വൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ മതി, മോട്ടിവേറ്റ് ചെയ്തു വിടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ടീമും മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു ടെൻഷൻ കാണും. ടെൻഷൻ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളുണ്ടാണ്. ഒന്ന് വന്നിട്ട് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻറ്റ് ഇല്ലാത്ത വ്യക്തി, ആ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ സൈക്കോളജിസ്റ്റും നമ്മുടെ കോച്ചും ഉള്ളത്. അവരാണ് ടീം ബിൽഡിംഗ് ചെയ്യുന്നത്.
1: 2 മാസത്തെ വേനലവധി ക്ലാസ്സിന് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞു പോകുമ്പോഴും അവരുടെ ഒരു മാനസിക വളർച്ചയെയും അതുപോലെ തന്നെ അവരുടെ അച്ചടക്കത്തെ എത്രത്തോളം അത് കൂടുതലായിട്ട് പുരോഗതി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്.
0: എനിക്ക് ഈ ഫീൽഡിൽ മോർ ദാൻ 50 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ്. ആസ് എ പ്ലെയർ, ആസ് എ കോച്ച് ആയിട്ട് മോർ ദാൻ 35 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഇതിനിടയിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. നമ്മുടെ പേഴ്സണൽ ലൈഫിലായിരുന്നാലും ശരി, തന്നെ ഏതൊരു വ്യക്തിക്ക് ഡിസിപ്ലിൻ ഉണ്ടോ ആ വ്യക്തിയുടെ ലൈഫ് വളരെ പോസിറ്റീവ് ആയിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പേടിക്കുകയല്ല, ഞാൻ കുട്ടികൾ പറയാറുണ്ട് പേടിക്കലല്ല, നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് കൃത്യമായി ചെയ്യുക, ദിസ് കാൾഡ് ഡിസിപ്ലിൻ. സ്വയം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഞാൻ കുട്ടികൾ പറയും, നിങ്ങൾ എവിടെയാ ഷൂ ഉപയോഗിക്കുന്നത്, അത് ഞാൻ ഉപയോഗിക്കും. സോക്സ് എവിടെ വയ്ക്കുന്നത്, ഷൂവിനകത്ത്. ദിസ് നോട്ട് ഡിസിപ്ലിൻ, അതിന് ഓപ്പൺ ആയിട്ട് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ സമ്മർ ക്യാമ്പ് കഴിഞ്ഞു പോകുന്നു, നമ്മൾ എല്ലാ കോച്ചസും ഇവരോട് പറഞ്ഞു കൊടുക്കുക, ഗുഡ് തിങ്സ് വാട്ട് ടു ഡു, ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഫ്രീ ഫുഡ് കഴിക്കണം, റെഡി ആയിട്ട് വരണം, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, എല്ലാം നോക്കി കറക്റ്റായിട്ട് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ കുട്ടികളിൽ കൊണ്ട് നമ്മുടെ കൊണ്ടുവരുന്ന എല്ലാ കുട്ടികളും അത്ലറ്റിക്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യണമുണ്ട്, സെൽഫ് എക്സസൈസ് ചെയ്യണമുണ്ട്, ഈ റെസിസ്റ്റൻസ് ബാൻഡ് എക്സസൈസ് ചെയ്യണം, എല്ലാവരുടെയും മാറ്റം ഉണ്ടാവണം. കുട്ടികൾ വന്ന് എല്ലാവരും മാറ്റമുണ്ട്, എല്ലാവരും കൊണ്ടും എല്ലാം കണ്ടതിനേക്കാൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്ന ആ കറക്റ്റ് ഡിസിഷൻ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് സമ്മർ ക്യാമ്പ് കഴിഞ്ഞിരുന്നാലും ഈ സിസ്റ്റത്തിന് മാറ്റം വരത്തരുത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കണ്ടെ സമ്മർ ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ 1-2 മാസം കഴിഞ്ഞ് കുട്ടി, ഹലോ മോനെങ്ങനെയുണ്ട്, മോളെങ്ങനെയുണ്ട്, സാർ വലിയ ഉപകാരം സാർ, കുട്ടി ഒരുപാട് ഇപ്പോഴും മാറ്റമുണ്ട് സാർ, ഇപ്പോൾ ബുക്സെല്ലാം കറക്റ്റായിട്ട് ടേബിളിൽ തന്നെ അടിച്ചു വയ്ക്കുന്നുണ്ട്, ഇട്ടുകൊണ്ട് പോകുന്ന സൂൺ ഷോക്സ് എല്ലാം ഒരിടത്ത് കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്, ആദ്യത്തെ പോലെ ബുദ്ധിമുട്ടുന്നില്ല. ഇതാണ് നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത്. ആസ് എ കോച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ വന്നിട്ട് അവനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, സമയത്തിന് ഉറങ്ങുന്നുണ്ട്, ഈ അവൻ്റെ ഡെയിലി റുട്ടീനിൽ ഒരു മാറ്റം ഉണ്ടാവും സംശയം. ഈ 2 മാസം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
1: കുട്ടികളെ ഈ വേനൽക്കാല കായിക പരിശീലനത്തിൽ അയക്കുന്നതിൽ മാതാപിതാക്കളുടെ ഒരു താല്പര്യത്തെ കുറിച്ചൊന്ന് പറഞ്ഞാൽ.
0: രണ്ട് തരമുള്ള മാതാപിതാക്കളുണ്ട് എന്റെ എക്സ്പീരിയൻസിൽ. ഒന്ന് വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, വീട്ടിൽ ആരുമില്ല, അങ്ങനെയുള്ളൊരു ആദ്യം വന്നു, സാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടോ എന്ന് കേൾക്കും. ഞാൻ പറയാം, സോറി മാഡം, കുട്ടികളാണ് ഫിസിക്കൽ ആക്ടിവിറ്റി, 2 മണിക്കൂറിൽ കൂടുതൽ പറ്റും, 2 മണിക്കൂർ നമ്മൾ ചെയ്യിക്കത്തില്ല, 2 മണിക്കൂർ ടൈം വെച്ചിരിക്കുന്നു, അത് ചെയ്യിക്കത്തില്ല. അപ്പോൾ രാവിലെ 6:30 to 8 നമ്മുടെ ഇവിടെ സമ്മർ കോച്ചിങ് ക്യാമ്പ്, അത് കഴിഞ്ഞിട്ട് ഉടനെ കൊണ്ട് 9 മണിക്ക് കുട്ടിയെ കൊണ്ടുവന്ന് വയലിനിലോ ഡാൻസിലോ അവിടെ കൊണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് വേറെ ഏതെങ്കിലും കൊണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് AA പഠിക്കാൻ പോകും. വൈകുന്നേരം 3:30 ആകുമ്പോൾ അവനെ വീണ്ടും നമ്മളവിടെ സമ്മർ കോച്ചിങ് കൊണ്ടുവരും. അപ്പോൾ ഇത് ഓപ്പണിംഗ് അഡ്രസ്സിൽ ഞാനിത് പറയാറുണ്ട്, ദയവേത് കുട്ടികളാണ് അവരിതിങ്ങനെ ഇങ്ങനെ ഓവർലോഡ് ചെയ്യരുത്. അപ്പോൾ പറയും, സാർ ഇല്ല അങ്ങനെയല്ല, നമുക്ക് സമയമില്ലാത്തതാണ്. അല്ല, നിങ്ങൾ ഈ കാണിക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം. നിങ്ങൾ എന്തിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ഫ്രീന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് ഒരു തരത്തിലുള്ള പേരൻറ്. രണ്ടാമത്തെ തരത്തിലുള്ള പേരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാളുണ്ട്, അച്ഛനും വേണ്ട, അവർ വരും, അവരുടെ ഓരോ മൂവ്മെൻറ്റ് ചെയ്യും, അവൻ ഓടുന്നതും ചാടുന്ന കറക്റ്റ് വീഡിയോ എടുക്കും, വീഡിയോ എടുത്ത് കുട്ടി കാണിച്ചു കൊടുക്കും. അപ്പോൾ പറ ഇന്ന് എൻ്റെ കോച്ച് പറഞ്ഞ് ഇന്നലത്തെ കാര്യം നന്നായിട്ട് ചെയ്തു തന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കരുതണം നമ്മൾ? ആ കുട്ടികൾ ആ പേരൻറ്റും കുട്ടിയും നമ്മൾ അറ്റാച്ച്മെൻറ്റ്, ഏതൊക്കെ പേരൻറ്റും കുട്ടികളും കൊണ്ട് വന്നിരുന്ന് കുട്ടിയുടെ ആക്ടിവിറ്റി കാണുന്ന അവരുടെ ഇടയിലുള്ള സ്നേഹ ബോണ്ട് ഉണ്ടല്ലോ, അത് വർദ്ധിക്കും. ഇമോഷണൽ അറ്റാച്ച്മെന്റ് വർദ്ധിക്കും. കൂടാതെ നമ്മൾ ഞാൻ ഇവിടെ ചെന്നത് കുട്ടികൾ സീനിയർ കുട്ടികളെ കൊണ്ട് ജൂനിയർ കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കും. അപ്പോൾ അവർക്ക് 2 ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, പഠിപ്പിക്കുന്ന കുട്ടിക്ക് എന്തായിരുന്നാലും അവൻ കൂടുതൽ അതിനെപ്പറ്റി അറിയും, കാരണം അവൻ എപ്പോഴും നന്നായിട്ട് ചെയ്ത് കാണിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കുട്ടികൾ കളിയാക്കും. നന്നായിട്ട് ആ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ അവൻ്റെ പേഴ്സണൽ സ്കില് ഇമ്പ്രൂവ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കോച്ചല്ല പഠിപ്പിക്കുന്നത്, അവന് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും എങ്ങനെ പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും പേരൻസ് വന്നിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി നല്ലൊരു പ്ലെയർ ആവണമെന്നാണ്. പക്ഷേ അവരോടൊത്ത് നിൽക്കാനുള്ള പല പേരൻസിനും സമയക്കുറവുണ്ട്.
1: സാറേ, വേനലവധി ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം ഈ ചൂട് കൂടുതലുള്ള ഒരു സമയത്താണ് നമ്മളിതെല്ലാം പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയക്രമത്തെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ അധിക ക്രമീകരണങ്ങൾ?
0: വാലിഡ് ക്വസ്റ്റ്യൻ. നമ്മൾ സമ്മർ ക്യാമ്പിന് ആദ്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കല സർവകലാശാല നടത്തുന്ന സമ്മർ ക്യാമ്പിന് ഡിപ്പാർട്ട്മെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും വാട്ടർ ബോട്ടിൽ കൊണ്ടുവരും, വെള്ളം കൊണ്ടുവരും. വെള്ളം തീർന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിറയ്ക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, ഏത്തപ്പഴവും മുട്ടയും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നാരങ്ങ ഉള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റിഫ്രഷ്മെന്റ് ഐറ്റം ഉണ്ടോ? പിന്നെ സമയക്രമം. സമയക്രമം എന്ന് പറഞ്ഞാൽ ഈ 2 മണിക്കുള്ള സമയം 6:30 വന്നു കഴിഞ്ഞാൽ 6:30 തൊട്ട് ഒരു 6:30 വരെയൊക്കെ നമ്മൾ അറ്റൻഡൻസും, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മെഡിറ്റേഷനും കാര്യങ്ങളിലുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാമി അത് ആക്ടിവ് തുടങ്ങുമ്പോൾ മാക്സിമം നോട്ട് മോർ ദാൻ 40 മിനിറ്റ്സിൽ അവർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യില്ല ഒരു കുട്ടി. ആ ഇടയ്ക്കിടയ്ക്ക് അത്ര റെസ്റ്റ് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം എങ്ങനെ കുടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മുടെ സ്പോർട്സ് മാനെ കണ്ടിട്ടുണ്ടോ, ഗ്രൗണ്ടിൽ പോയിട്ട് നിന്നുകൊണ്ട് ഒന്ന് കുടിക്കും. നമ്മൾ

0: ഇരിക്ക് എടുത്ത് സാവധാനം സിപ്പ് ചെയ്ത് കുടിക്കാൻ പറയും. ഒന്ന് രണ്ട് സിപ്പ് ഇടയ്ക്ക്. അപ്പോൾ ഓരോ അഞ്ച് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് അവർക്ക് ആക്ടിവിറ്റി അനുസരിച്ച് അവർക്ക് റെസ്റ്റ് കൊടുക്കാറുണ്ട്, റിലാക്സ് കൊടുക്കാറുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, പിന്നെ പോയിട്ട് ഒരു ഗെയിം കാര്യങ്ങളിൽ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ മാനസികമായിട്ട് ശാരീരികമായിട്ട് വളരെയധികം ഇമോഷണലി, കാരണം ഇവിടെ വരുമ്പോൾ അവർക്ക് അറിയപ്പെടുന്നത് ആര് വന്നത്, ഒരു കുട്ടി വരുമ്പോൾ പരിചയപ്പെടും. ആദ്യം 10 കുട്ടികളാണ് ക്യാമ്പിന്, 10 കുട്ടികളെ 10 കുട്ടി ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. അവർക്ക് അവിടെ ഒരു ബോണ്ടായി. അപ്പോഴാണ് അറിയുന്നത്, ഓ എൻ്റെ വീടിന് അടുക്കുകയാണ്, പഠിക്കുന്ന കുട്ടി ഒരു സ്കൂളിലും വേറെ സ്കൂളിലും. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയി. കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഒന്ന് അപ്പാർട്ട് ഫ്രം ആൾ ദീസ് എന്ന് പറയുന്നത് ഒരു പരിചയപ്പെടലാണ്, ഒരു പരിചയം, ഒരു സൗഹൃദം കിട്ടുകയാണ്. ആ സൗഹൃദം ഒരുപക്ഷെ വളർന്നു വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സൗഹൃദമായിട്ട് മാറാറുണ്ട്.
1: പ്രായപരിധി ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. സാറ് തന്നെ പറഞ്ഞു, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു കായിക രംഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് ഫ്ലെക്സിബിൾ ആവാൻ സാധ്യത കുറവാണ്. നമ്മൾ മറ്റ് ചൈന, ജപ്പാൻ പോലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളെന്ന് വെച്ച് നോക്കാം, പ്രത്യേകിച്ചും ചൈന, ജപ്പാനൊക്കെ അവർ ജനിക്കുമ്പോൾ തന്നെ സ്പോർട്സിലേക്ക് വിടാനുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ കണ്ടുവരുന്നില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ജോയിൻ ചെയ്യുമ്പോഴാണ് അവർക്ക് സ്പോർട്സിനോട് താല്പര്യം വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് അതിനകത്ത് കാര്യമുണ്ടോ? അതായത് നമ്മളിപ്പോൾ സാർ പറഞ്ഞ 8 വയസ്സ് മുതൽ 23 വയസ്സ് വരെ എന്ന് പറഞ്ഞു, പക്ഷേ അതിനും താഴെ നമുക്ക് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പരിശീലനം നൽകി തുടങ്ങാൻ പറ്റില്ലേ?
0: വളരെ നല്ല ചോദ്യം. ഞാൻ ഒത്തിരി കൺട്രീസിൽ ഞാൻ പോയിട്ടുള്ളതാണ്. റഷ്യയിലും പോയി കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ഹോം എന്ന് പറയുന്നത് അവരുടെ ഹോസ്റ്റൽസ് ആണ്. കാരണം രാവിലെ വർക്കിന് പോകുമ്പോൾ പേരൻസ് കുട്ടിയെ കൊണ്ട് അവിടെ ഏൽപ്പിച്ചിട്ട് പോവുക. അവിടെ മോണ്ടശ്ശേരി ട്രെയിനിങ് ചെയ്ത് പരിശീലിച്ച ടീച്ചേഴ്സാണ്. അവർ കുട്ടിയുടെ കഴിവ് അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്, കുട്ടിയുടെ വൈകല്യങ്ങൾ മനസ്സിലാക്കുകയാണ് അവിടെ വെച്ച്. അത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ആ അവരാണ് തിരിച്ചുവിടുന്നത്. അവൻ്റെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അവരാണ് തിരിച്ചുവിടുന്നത്. ഇപ്പോൾ ഡിസ്ക് എല്ലാം ഉണ്ട്, ഡിസ്ക് എറിയുന്ന കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് റിങ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. അവർ കുട്ടി ചെന്നെടുത്തെറിയും, ചിലർ തലവുത്തനം ചാടും. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് അവരുടെ സ്വഭാവം എല്ലാം കണ്ടിട്ടാണ് അവർ തിരിച്ചു. അവരുടെ ഡെയിലി റിപ്പോർട്ടുണ്ട്, അതനുസരിച്ച് കുട്ടി ചാനലൈസ് ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിസ്റ്റമില്ല. കാരണം ഈ നോക്കുന്ന ഈ ടീച്ചേഴ്സിന് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു പി എച്ച് ഡി ഹോൾഡർ കൊടുക്കുന്ന സാലറിയാണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ ഏറ്റവും കുറച്ച് സാലറി കിട്ടുന്നത് ഈ പ്രീ കെ ജി എൽ കെ ജിയിലുള്ള ടീച്ചേഴ്സിനാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് അവർ അവരിൽ നിന്ന് അത്രയും പ്രതീക്ഷിക്കാവും. പക്ഷേ ഇതിനെ ദൂരീകരിക്കാനായിട്ട് നമ്മൾ കേരള സർവകലാശാലയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും, 10 തൊട്ട് 12 വയസ്സ് വരെ ഗ്രൂപ്പ് ഉണ്ടാകും. അതിലും ശരീരത്തിന്റെ വളർച്ച നോക്കും വലിയ കുട്ടികൾ, ചില പ്രായമുണ്ട് പക്ഷേ ശരീരത്തിന്റെ വളർച്ചയില്ല, അങ്ങനെയുള്ള കുട്ടികൾ സൈസ് വൈസ് നമ്മൾ എടുത്തിട്ട് അതനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏജ് വൈസ് പിന്നെ സൈസ് വൈസ് ഇത് രണ്ടും കൂടി ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നത്. അല്ല അത്ലറ്റിക്സിലായിരുന്നാലും ഇവരെ ഹൈറ്റ് അനുസരിച്ച് നിൽക്കും, എന്നതിനുശേഷം നമ്മൾ അവിടെ ഗ്രൂപ്പാക്കും, 3-4 ഗ്രൂപ്പാക്കും. ഗ്രൂപ്പാക്കിയതിനു ശേഷം അവരെ കൊണ്ട് ചെയ്യും. അപ്പോൾ അവർക്ക് അതിനെക്കുള്ള ഒരു ബോറിംഗ് അങ്ങനെ ഉണ്ടാകും. സെയിം പ്രായത്തിലുള്ള സെയിം ഹൈറ്റുള്ള കുട്ടികളാണ് ഒരുമിച്ച് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യണം.
1: അവർക്ക് താല്പര്യമുള്ളൊരു കായിക ഇനമായിരിക്കും, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നത് വേറെ ഒന്നായിരിക്കും. അത് ആ ഒരു കണ്ടെത്തൽ എങ്ങനെയാണ് പരിശീലകൻ എന്നുള്ള നിലയിൽ?
0: ഇപ്പൊ ഞാൻ ജീവിലായി ചേർന്നപ്പോഴത്തേക്കും എന്റെ അടുത്ത് കുട്ടികളുണ്ട്. ഓരോ കുട്ടികൾക്കും 20, 25, 30 കുട്ടികൾ വീതം കാണും. നമ്മൾ 3-5 കോച്ചുണ്ട്, അവിടെ ഹോക്കി ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഇത്രയും കോച്ചസ് ഉണ്ട്, ബോക്സിങ് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയാം, ഓ അത്ലറ്റിക്സിന്റെ നമുക്ക് ഈവന്റ്സ് നമുക്കറിയാം. ആ ഈവന്റ്സിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് പറയാം ഓരോ കുട്ടികൾക്കും. ആ ക്വാളിറ്റീസ് ഇല്ലാത്ത കുട്ടികൾ വരും. ജനറൽ കുട്ടിയോട് കുട്ടി എന്ന് പറയാം, ഞാൻ അത്ലറ്റിക്സ് തരും, കുട്ടി ജനറലാണ് വന്നിട്ടുള്ളത്, പിന്നെ വന്നിട്ട് സ്പെസിഫിക് ഗെയിംസിലും വരും. പക്ഷെ ആ ഗെയിംസിൽ ആ കുട്ടിക്ക് നേടാവുന്നതിനേക്കാളും നന്നായിട്ട് ഇൻഡിവിജ്വൽ ഇനമായ അത്ലറ്റിക്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നേടാൻ പറ്റും. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ആളിൻ്റെ യൂണിവേഴ്സിറ്റി വരെ പോയി നാഷണൽ മെഡലിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അത് നമ്മൾ കോച്ചസ് തമ്മിൽ പറയാം, സാർ എൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്, എനിക്കൊന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഫിറ്റാവും. ഓക്കെ സാർ, ഒന്ന് നോക്കി, ശരി സാർ, വിട്ടേക്കു സാർ, കുട്ടിക്ക് താല്പര്യം ഞാൻ കുട്ടിയോട് പറയാം സാർ. കുട്ടിക്ക് പറയാം, നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക. അങ്ങനെ താല്പര്യപ്പെടും നമ്മൾ, അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് സാർ. അത് അങ്ങനെ ചെയ്യണം. നമ്മൾ നോക്കണം, നമ്മളെ വന്നിരുന്ന കുട്ടിക്ക് ഒരു ഭാവി ഉണ്ടാവണം. ആ ഭാവിയിൽ കൂടി ഇന്ത്യ എന്ന രാജ്യത്തിന് അഭിമാനമാവണം, കേരളത്തിന് അഭിമാനിക്കണം, ആ പർട്ടിക്കുലർ ഗെയിമിന് ഒരു അഭിമാനിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഇവന്റുകൾ ഏതൊക്കെയാണ് ഈ കുട്ടികൾ വന്ന്, സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ?
0: ബേസിക് ആയിട്ട് ഇപ്പോൾ വന്ന് നമ്മുടെ ഇവിടുന്ന് ക്രിക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഫാൻ. രണ്ടാമത് വന്നിട്ട് ഫുട്ബോളാണ്. മൂന്നാമത് ഇൻഡിവിജ്വൽ ഗെയിംസിന് ഇപ്പോൾ പ്രിയം കുറഞ്ഞു വരികയാണ്. കാരണം ഇൻഡിവിജ്വൽ ഗെയിംസിന് ഭയങ്കരമായിട്ട് കണ്ണോത്താൻ, അത് ഇൻഡിവിജ്വൽ ഗെയിം ഏതായിരുന്നാലും, അത്ലറ്റിക്സ് ആയിരുന്നാലും ശരി തന്നെ, വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരുന്നു ശരി തന്നെ, സ്വിമ്മിംഗ് ആയിരുന്നാലും, ബോക്സിംഗ് ആയിരുന്നാലും, റെസ്ലിംഗ് ആയിരുന്നു, ഏത് ഗെയിം ആയാലും ഇൻഡിവിജ്വൽ ഗെയിംസിനെല്ലാം ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് പ്രോപ്പർ കോച്ചിങ് കിട്ടണം. മത്സര ലെവൽ മനസ്സിലാക്കണം, ആ ലെവലിൽ ഞാൻ എന്ത് എങ്ങനെയാണ് ഇനി പെരുമാറേണ്ടത്. അത് നാഷണൽ വരയ്ക്കും ഒക്കെ, അത് കഴിഞ്ഞ് ഇന്റർനാഷണലിൽ പോകുമ്പോൾ രീതി മാറും. കാരണം അവിടെ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാതിരിയുള്ളതല്ല.
1: സ്കൂളുകളിൽ ചില ചെറിയ മത്സരങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലായിട്ട് പങ്കെടുക്കുന്ന കുട്ടികളെക്കാളും ഒക്കെ അല്ലെങ്കിൽ അത്രത്തോളം ഒക്കെ വരുന്ന ഒരുപാട് കഴിവുള്ള ടാലൻ്റ് ഉള്ള കുട്ടികളുണ്ട്, പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ പോലെ മുഖ്യധാരയിലേക്ക് വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അവരൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ വേനലവധി പരിശീലന ക്ലാസ്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്തരം ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുഖ്യധാരയിൽ എത്തിക്കാൻ ഇത്തരം പരിശീലന ക്യാമ്പുകൾ സഹായിക്കുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും, വളരെ നല്ല ചോദ്യം. കാരണം നമ്മൾ നമ്മളെ കാണുന്നുണ്ട് പല കോമ്പറ്റീഷനിൽ വരുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ ഒരു പി ടി പിരീഡ് പോലും ഇറങ്ങാതെ എപ്പോഴും പഠിപ്പിച്ചാണ്. പക്ഷേ ഇൻബോൺ ക്വാളിറ്റി അത് അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഈ പഠിക്കുന്ന കുട്ടികളെക്കാളും നന്നായിട്ട് ഇവർ ചെയ്യാറ്.

0: പക്ഷെ ചില കുട്ടികൾ ഇതിലൊന്നും ഉൾപ്പെടാതെ നിന്നിട്ട് അവർ ഇവരെ കാലം നല്ല പെർഫോം ചെയ്യും. ആ ഇൻബോൺ ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ടാലന്റ് ഐഡന്റിഫിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ട്, ഓരോ ഗെയിമിനും അതിൻ്റെ ടാലന്റ് ഐഡി നടത്തണം എന്നുള്ള ഒരു പ്രൊസീജിയറുണ്ട്. നമുക്ക് ഇനി അത് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അത് ഗവൺമെന്റ് തലത്തിൽ സ്വീകരിച്ചാലേ പറ്റുള്ളൂ.
1: ഒരു കായിക പരിശീലകൻ എന്ന നിലയിൽ, ഒരു അത്ലറ്റിക് കോച്ച് എന്നുള്ള നിലയിൽ, മാതാപിതാക്കളോടും കുട്ടികളോടും സാറിന് എന്താണ് ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്?
0: നിങ്ങളുടെ കുട്ടികളുടെ, അതായത് ഒരു പാരന്റ് എന്നുള്ളത് നിങ്ങളുടെ കുട്ടികളുടെ ടാലന്റ് എന്താണെന്ന് ഒരു പാരന്റിനെ കൊണ്ട് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു ട്രയാംഗിൾ മൂവ്മെന്റ് ആണ്. കുട്ടിയുടെ ബന്ധം നടക്കുന്നത് വീട്, സ്കൂള്, കളിക്കളം, ഈ മൂന്നുമായിട്ടുള്ള ഒരു ട്രയാംഗിൾ ഒരു മൂവ്മെന്റിൽ പാരന്റ്സും ടീച്ചേഴ്സും കുട്ടിയും കോച്ചും ഇവർ വന്നിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരിക്കണം. ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും അറിയണം, ആ ഡെവലപ്മെന്റ് അറിയണം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റോട് കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ പാരന്റ്സിനെക്കാളും കൊന്നാൽ അറിയുന്നത് അധ്യാപകർക്കാലം നന്നായി അറിയുന്നത് അവന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്പോർട്സിൽ വരുമ്പോഴാണ്, അപ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ വന്നിട്ട് കുട്ടികളെ നന്നായിട്ട് പാരന്റ് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ചുറ്റുപാടുകൊണ്ടാണ്. മരുന്ന്, ഡ്രഗ്സ് എന്ന് പറയുന്നതാണ്. ഞാൻ പറയുന്നത് കായികമാണ് എൻ്റെ മരുന്ന്, കളിയാണ് എൻ്റെ മരുന്ന്, സ്പോർട്സ് എന്ന് പറയുന്നത് സ്പോർട്സ് ഈസ് മൈ മെഡിസിൻ, സ്പോർട്സ് ഈസ് മൈ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഡ്രഗ്സിനായിരുന്നാലും ശരി, ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു കില്ലിംഗ് മെഡിസിൻ ആണ്, അത് ആരോഗ്യം നല്ലതല്ല. മെഡിസിൻ ഉപയോഗിക്കുന്ന ഉള്ളി ആരോഗ്യ സംരക്ഷണത്തിനാണ്, അസുഖത്തിനാണ് മെഡിസിൻ ഉപയോഗിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പ്രോട്ടീനിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, കിഡ്നി ഫെയിലറിനായിട്ട് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ്ങും ബോക്സിങ്, അത് കഴിഞ്ഞിട്ട് പവർ ലിഫ്റ്റിംഗ്, വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള ഒരുപാട് പ്രോട്ടീൻ ആവശ്യം, പ്രോട്ടീൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പേരൻസിൻ്റെ അടുത്ത് നിങ്ങളുടെ കുട്ടിയെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അവൻ എന്തിനാണ് അഭിരുചി ഉള്ളതെന്ന്, അത് പഠിക്കാത്ത കുട്ടികളെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അവന് വഴക്ക് പറയാണ്ട് അവൻ്റെ എൻബോൺ ടാലൻറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഒരുപക്ഷേ അക്കാഡമിക് എക്സലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി സ്പോർട്സിൽ ഇല്ല, സ്പോർട്സിൽ വന്നെങ്കിൽ അവന് വേറെ എന്തെങ്കിലും കഴിവുണ്ടായിരിക്കും. ഇപ്പം മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ സ്കൂളുകളിൽ, അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഗവൺമെൻറ് അവരുടെ ഒരു മുൻകൈ എടുക്കുന്നുണ്ട്. സ്പോർട്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തപസ്യാണ്. ഞാൻ കാണുന്നത് എൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ദേവാലയം. ഞാൻ എൻ്റെ കുട്ടികളെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്രോപ്പറായിട്ട് ഡിസിപ്ലിനായിട്ട് വരിക, പോവുക, വരുന്നു, നോക്കണ്ട. സ്പോർട്സ് തന്നെയാണ് എൻ്റെ വീക്ക്നസ്.
1: വേനലവധിക്കാല കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം ആകാശവാണിയോട് പങ്കുവച്ചതിൽ വളരെയധികം നന്ദി.
0: താങ്ക് യു സോ മച്ച് എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി.
2: അവധിക്കാല കായിക പരിശീലനം അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യവാണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ ടി മനോജ് കുമാർ. അദ്ദേഹം കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തനം തുടങ്ങിയ NGO, മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് MHAT എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും ക്ലിനിക്കൽ ഡയറക്ടറുമാണ്. അദ്ദേഹത്തെ നമുക്ക് ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: ഒരു ആമുഖം വേണ്ടാത്ത ഒരാളാണ് അങ്ങെന്ന് ഞങ്ങൾക്കറിയാം, എന്നാലും റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയാണ് ഒരു പരിചയപ്പെടുത്തൽ നടത്തേണ്ടി വന്നത്.
1: തീർച്ചയായിട്ടും.
0: ഡോക്ടർ ദീർഘ പരിചയമുള്ള ആളാണ്. ഇപ്പോൾ ഇന്ത്യയിലും പുറത്തുമൊക്കെ പ്രവർത്തിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. MHAT പോലെ സമൂഹത്തിൻ്റെ താഴേത്തട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനത്തെ നയിക്കുന്നൊരു മനുഷ്യനാണ്. ഈ തുടങ്ങിയതിൽ നിന്നും ഇവിടെ എത്തി

0: എത്തി നിൽക്കുന്ന അവസ്ഥയിൽ പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഡോക്ടറുടെ ഈ ഒരു മേഖലയുടെ ഒരു വിശേഷണം എന്ന നിലയിലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡോക്ടർ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു?
1: തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളെയും മാതിരി അതിലും നല്ല വശങ്ങളും ആശാവഹമായിട്ടുള്ള വശങ്ങളും അത്ര തന്നെ അല്ലാത്ത വശങ്ങളും ഉണ്ട്. ഏകദേശം 40 വർഷം മുൻപെയാണ് ഞാൻ ഈ രംഗത്ത് എത്തുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് പറയാനുള്ളത്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം എല്ലാ കാലത്തും ഉള്ള ഒരു സ്റ്റിഗ്മ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതായത് 100 കണക്കിന് വർഷങ്ങളായിട്ട് മാനസിക രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളും ആ തെറ്റിദ്ധാരണകളിൽ നിന്നുണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻ സഹിച്ചിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഗ്രൂപ്പാണ് മാനസിക രോഗികളെന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ. ഇതിൽ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകാം കോവിഡിൽ ഉണ്ടായ മാതിരി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും കൗൺസിലിംഗ് എടുക്കുന്നതും നോർമലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട്. അതെനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് മാനസിക രോഗികളെ കാണുന്നതിൽ വലിയൊരു മാറ്റം വന്നിട്ടില്ല. കാരണം ഈ കൗൺസിലിംഗ് ആവശ്യപ്പെടുന്ന ആൾക്കാരൊക്കെ മാനസിക രോഗതലത്തിൽ നിന്നിട്ടല്ല. മാനസിക പ്രശ്നങ്ങളും മാനസിക രോഗങ്ങളും രണ്ടും രണ്ടാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ പോസിറ്റീവാണ്.
0: അപ്പോഴും ഡോക്ടറുടെ ഒരു പ്രധാന പ്രവർത്തന മണ്ഡലമായ മാനസിക രോഗം, അതിനെ സമൂഹം നോക്കി കാണുന്ന വിധം, നമ്മുടെ കുടുംബാംഗങ്ങളിൽ തന്നെ അങ്ങനെ ഒരാൾക്കൊരു ഒരു ബുദ്ധിമുട്ടിലേക്ക് കടന്നുപോയാൽ നമ്മൾ അതിനോട് എടുക്കുന്ന സമീപനം, ഇതിലൊക്കെ ഒരു വലിയ മാറ്റം ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഡോക്ടർ സൂചിപ്പിക്കേണ്ടായി. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കൂടുതൽ മനുഷ്യരെ കഷ്ടപ്പെടുന്ന ഒരു രോഗാവസ്ഥയെ ശരിയായ രീതിയിൽ നമ്മുടെ സമൂഹം അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരിമിതി കൂടി.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മാറ്റങ്ങൾ കുറവായിട്ടുള്ള, അല്ലെങ്കിൽ ഇനിയും മാറേണ്ടുന്ന ഒരു മേഖല. ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 100 കണക്കിന് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മേ ബി 1000 വർഷങ്ങളായിട്ട് മനുഷ്യൻ മാനസിക രോഗത്തിനെ കണ്ടുവന്ന രീതി ആരും പഠിപ്പിക്കാതെ തന്നെ നമ്മൾ ജനിച്ച് വളർന്ന് വരുമ്പോൾ തൊട്ട് നമ്മൾ മാനസിക രോഗത്തിനെ കുറിച്ചിട്ടുള്ള ധാരണകൾ നമ്മൾ ഫോം ചെയ്യുന്നു. ഈ ധാരണകൾ കാരണം രോഗമുള്ള ആൾക്കാരും അവരുടെ കുടുംബങ്ങളും ചികിത്സയ്ക്ക് വരാൻ മടിക്കുന്നു. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ എന്താ വിചാരിക്കുക, ഇതിന് ബോധവൽക്കരണം നടത്തിയാൽ ശരിയാവുമെന്ന്. പക്ഷേ ഇത് ബോധവൽക്കരണം കൊണ്ട് മാറുന്നതല്ല. നല്ല ചികിത്സ അനുഭവിച്ചാലേ ഇത് ചികിത്സിച്ചാൽ മാറുന്ന രോഗമാണ് എന്നുള്ള വിശ്വാസം ആൾക്കാർക്ക് വരുള്ളൂ. അപ്പോൾ ആ നല്ല ചികിത്സ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ലെവലിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ലഭ്യമാക്കാൻ നമുക്ക് പറ്റുന്നില്ല. പല ഡെവലപ്മെൻസും സംഭവിച്ചിട്ടുണ്ട് താഴത്തെ നിലയിലേക്ക്, പക്ഷെ അതൊന്നും ഫലപ്രദമായിട്ട് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പറയപ്പെടുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് എന്ന് പറയും. അതായത് ഇപ്പോൾ 100 പേർക്ക് ഒരു രോഗമുണ്ടെങ്കിൽ അതിൽ എത്ര പേർക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സ കിട്ടുന്നു എന്നുള്ള ഒരു കണക്ക്. ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടും അതിലൊരു മാറ്റം വരുന്നില്ല. 80-90% വരെ ആൾക്കാർക്ക് വരെ ശരിയായ ചികിത്സ കിട്ടാതെ പോകുന്നു. 40 വർഷം മുൻപുള്ളതിനെക്കാട്ടും മരുന്നുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ ഡോക്ടർമാരും സൈക്യാട്രിസ്റ്റും മറ്റ് പ്രൊഫഷണൽസും ഒക്കെ പാസ്സായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മളെല്ലാവരും ഈ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഗവൺമെൻറ് സെക്ടറിനെക്കാട്ടും എത്രയോ വലുതായി മാറി പ്രൈവറ്റ് സെക്ടർ, മൊത്തത്തിൽ ആരോഗ്യ മേഖലയിലും സൈക്യാട്രിക് മേഖലയിലും. അപ്പോൾ ഇതെല്ലാം നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെങ്കിലും മെഡിക്കൽ കോളേജാണെങ്കിലും ഒക്കെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. പ്രൈവറ്റ് സെക്ടറിലാവുമ്പോൾ പിന്നെ താഴെക്കിടയിലേക്ക് എത്തുന്ന പ്രശ്നമേ ഇല്ല. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡലുകൾ ഇന്നത്തെ കാലഘട്ടത്തിന് അപര്യാപ്തമാണ്. ഇപ്പോഴും നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് രോഗികൾ വരിക, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചികിത്സ എടുത്ത് പോവുക എന്നുള്ളതാണല്ലോ നമ്മുടെ സിസ്റ്റം. അതിപ്പോൾ ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ഓണേഴ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഈസ് ഓൺ ദ പേഷ്യൻ്റ് ആൻഡ് ദ ഫാമിലി. അപ്പോൾ തുടർ ചികിത്സ നഷ്ടമാവും. തുടർ ചികിത്സയ്ക്ക് നമുക്കൊരു വ്യവസ്ഥിതിയില്ല. മാത്രമല്ല ഈ മറ്റ് രോഗങ്ങൾ ചികിത്സിക്കുന്ന മാതിരി 5 ചിലപ്പോൾ അതിൽ കുറവ് മിനിറ്റ് ഒരു രോഗിയെയും കുടുംബത്തിനെയും കണ്ട് മരുന്നെഴുതുന്ന ഒരു മോഡൽ മാത്രമായി മാനസിക രോഗ ചികിത്സ ചുരുങ്ങി. മാനസിക രോഗ ചികിത്സ എന്ന് പറഞ്ഞാൽ വേറെ പല ആസ്പെക്ട്സും ഉണ്ട്. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, സൈക്കോസോഷ്യൽ ഇൻ്റർവെൻഷൻസ് എന്നൊക്കെ പറയും. പിന്നെ റീഹാബിലിറ്റേഷൻ, ഡേ കെയർ സെൻ്ററുകൾ, പിന്നെ ഓരോ പ്രായത്തിനും വേണ്ടുന്ന, കുട്ടികൾക്ക് വേണ്ടുന്ന മാനസിക രോഗ ചികിത്സ ഫെസിലിറ്റീസ് അല്ല ഏറ്റവും മുതിർന്നവർക്ക് വേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഈ ഒരു മരുന്നെഴുതി, ഒരു ഓഫീസിലിരുന്ന് മരുന്നെഴുതിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ചികിത്സ അപര്യാപ്തമാണ്. മറ്റ് ലെവലിലേക്ക് ചികിത്സ

0: പിന്നെ വിപുലീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ള ചികിത്സ തന്നെ ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ടറി അല്ലാതെ വരികയാണ്. മാത്രമല്ല മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റും അങ്ങനത്തതുമൊക്കെ കാരണം ചികിത്സ പെട്ടെന്ന് നിർത്താനും ആൾക്കാർ തയ്യാറാവുകയാണ്. പ്രത്യേകിച്ച് താഴെക്കടയിലുള്ള ആൾക്കാർക്ക് താങ്ങാൻ പറ്റാത്ത മരുന്നുകളുടെ വിലയും കൺസൾട്ടേഷൻ ഫീയും ഒക്കെ ആകുമ്പോൾ കുറച്ച് രോഗം മാറിക്കഴിഞ്ഞാൽ ചികിത്സ നിന്നു പോവുകയാണ്. പക്ഷേ ഈ രോഗങ്ങൾക്കൊക്കെ തുടർ ചികിത്സയാണ് പ്രധാനം. അതിനൊരു സംവിധാനം നമുക്കില്ല. ആൾക്കാരുടെ മാനസിക രോഗങ്ങളെ പറ്റിയിട്ട് ഉള്ള വിശ്വാസങ്ങൾ മാറണമെങ്കിൽ നല്ല ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റണം. നല്ല ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വിശ്വാസങ്ങൾ തുടരുകയാണ്. ഇത് ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മൾ കുറേ പൈസ ചിലവാക്കി ചികിത്സിച്ചു, പിന്നെ എന്താ കാര്യം, 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അസുഖം വന്നു, അപ്പോൾ ഈ ചികിത്സയിൽ കാര്യമില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ആൾക്കാർ പോവുകയാണ്. അപ്പോൾ ബേസിക്കായിട്ട് മെൻ്റൽ ഹെൽത്ത് കെയർ ഡെലിവറി ചെയ്യുന്ന സിസ്റ്റങ്ങൾ അപര്യാപ്തമാണ്. അതാണ് ഇന്ത്യയിലെ ബേസിക് പ്രശ്നം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ഇപ്പോൾ നമ്മുടെ ഒരു പൊതുമണ്ഡലത്തിലുള്ള വിനിമയങ്ങളിൽ, അപ്പോൾ സിനിമയാവട്ടെ മറ്റ് മാധ്യമങ്ങളിലാവട്ടെ ഒക്കെ, ഈ ഒരു മാനസിക രോഗത്തെ അപ്പോൾ നമ്മൾ ഒരു പലപ്പോഴും അത് ഒരു കാലത്ത് അതൊരു ഹാസ്യം ദ്യോതിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അപഹാസ്യം എന്നിപ്പോൾ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള അവതരണങ്ങളായിരുന്നു. പിന്നീട് വരുമ്പോഴും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി ഇതൊരു സാധാരണ രോഗം, ഒരു രോഗാവസ്ഥ, ഏത് രോഗാവസ്ഥയ്ക്കും തുടർ ചികിത്സ വേണ്ടപ്പോൾ നമ്മൾ കിഡ്നി ഡിസീസസിന് നമ്മൾ വലിയ തുടർ ചികിത്സ നമ്മൾ എടുക്കുന്നത് പോലെ ചികിത്സിക്കേണ്ടതാണെന്നുള്ള ഒരു ബോധം ഒരു സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിന് തടയിടുന്ന വിധം, അല്ലെങ്കിൽ അവനെ വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള കുറേ അവതരണങ്ങളും ഒക്കെ ഇതിനെ കുറച്ച് നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടില്ലേ?
0: അതാണ് ഇപ്പോൾ കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പബ്ലിക് ആറ്റിറ്റ്യൂഡ്സ് മാറിയ, അല്ലെങ്കിൽ കുറേയധികം മാറിയ ഒരു രോഗമാണ് HIV/AIDS. തുടക്കകാലത്ത് ഉണ്ടായിരുന്ന സ്റ്റിഗ്മ ഇപ്പോൾ ഇല്ല, കാരണം ഫലപ്രദമായിട്ടുള്ളൊരു ചികിത്സ വന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് വന്നാൽ ചികിത്സിച്ചാൽ നോർമലായിട്ട് ജീവിക്കാൻ പറ്റും, തുടർ ചികിത്സ വേണം. അപ്പോൾ അത് അതിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് മാറി, കൂടുതൽ അക്സെപ്റ്റൻസ് വന്നു. ഇവിടെ നമുക്കത് പറ്റിയിട്ടില്ല, കാരണം നമുക്ക് അത്തരത്തിലൊരു മോഡൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരനുഭവിച്ചാലല്ലേ, നമ്മൾ പോയി അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇത് തുടർ ചികിത്സ വേണ്ട രോഗമാണ് എന്ന് ആൾക്കാരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ആ തുടർ ചികിത്സയ്ക്കുള്ള ഒരു സിസ്റ്റം വേണമല്ലോ, അതില്ല.
1: അതൊരു പരിമിതിയാണ്,
0: വലിയൊരു പരിമിതിയാണ്.
1: ഡോക്ടർ പഠിച്ചു വന്ന കാലത്ത് നിന്ന് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽസ് ഒരുപാട് പേര് പുതിയതായിട്ടുണ്ടാവും,
0: തീർച്ചയായിട്ടും
1: അല്ലേ, ഒരുപാട് ടൂളുകൾ മാറുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ സൂചിപ്പിച്ച മാതിരി പുതിയ മരുന്നുകൾ ഫലപ്രദമായി കടന്നു വരുന്നുണ്ട്, പക്ഷെ അപ്പോഴും അത് എത്തേണ്ടവരിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥ ഇതിലുണ്ട്. ഈ ഒരു ബാരിയറിനെ ബ്രേക്ക് ചെയ്യാനുള്ള കുറെ എംഹാറ്റിന്റെ പോലുള്ള ഇടപെടലുകളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോഴത്തെ ഒരു ഒരു നമ്മുടെ ഒരു സമൂഹ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഘടകങ്ങൾ, ഈ ഒരു രോഗാവസ്ഥ, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ ഒരു രോഗാവസ്ഥ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മൾ പൊതുവെ നമ്മുടെ ആരോഗ്യാവസ്ഥയെ പറയുന്നത് പോലെ, മാനസിക രോഗങ്ങളെയും ആ രീതിയിൽ അത് സ്വാധീനിക്കുന്നില്ലേ?
0: ഉണ്ട്, പക്ഷേ അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മാനസിക പ്രശ്നങ്ങളും മാനസിക രോഗങ്ങളും എന്നുള്ള ഒരു വ്യത്യാസം കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. മാനസിക പ്രശ്നങ്ങൾ ഒരു രോഗാവസ്ഥയല്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കൂടുതൽ മരുന്നില്ലാതെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സൈക്കോളജിക്കൽ രീതിയിലൂടെ നമ്മൾ മാനേജ് ചെയ്യേണ്ട മാനസിക പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ മാതിരി കോവിഡ് എന്നുള്ള മാതിരി ഒരു മഹാമാരിയുടെ സമയത്തോ, അല്ലെങ്കിൽ കൂടുതൽ ചെറിയ ലെവലിൽ സ്കൂളുകളിലെ കോളേജുകളിലേക്ക് കൾച്ചറും എല്ലാം ആയിട്ട് അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പക്ഷെ മാനസിക രോഗങ്ങളുടെ തോതിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട രോഗാവസ്ഥയ്ക്ക്, കേട്ടോ. മാനസിക പ്രശ്നങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ പ്രതിഫലിക്കും, അപ്പം നമുക്കതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മാനസിക രോഗങ്ങളുടെ തോത് കൂടുന്നതായിട്ട് തെളിവില്ല. പക്ഷേ തെളിവുള്ളത് ഈ നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെൻറ് ഗ്യാപ്പ് എന്നുള്ള സംഗതിയാണ്. ഇപ്പോൾ ഉള്ള ഫെസിലിറ്റീസ് വെച്ചിട്ട്, പുതിയ ഫെസിലിറ്റീസ് വന്നിട്ടും ആൾക്കാർക്ക് കിട്ടുന്ന, ലഭ്യമാകുന്ന ചികിത്സയിൽ മാറ്റം വരുന്നില്ല.
1: ഈ തുടർ ചികിത്സ നമ്മുടെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ കടന്നു വന്നിട്ടുള്ള ഒരു പ്രതിസന്ധി വാക്ക് എന്ന് പറയുന്നത് തുടർ ചികിത്സയാണ്.
0: തീർച്ചയായിട്ടും
1: അതൊരു ദീർഘകാല ചികിത്സയാണോ?
0: ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ വേണ്ട ചികിത്സയായിരിക്കും. നമ്മൾക്ക് മാനസിക രോഗങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ശാരീരിക രോഗങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമുക്ക് കുറേയും കൂടെ ഒരു അവയർനെസ് ഉണ്ട്. ഡയബറ്റീസ് വന്നാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നു അല്ല എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഒരു ഒറ്റമൂലി എവിടെയെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡയബറ്റീസിൻ്റെ ഒറ്റമൂലി തേടി പോകും. പക്ഷേ അതിപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. കുറേയും കൂടെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, താങ്കൾ പറഞ്ഞ മാതിരിയുള്ള കിഡ്നി ഡിസീസ്, ഇതെല്ലാം ദീർഘകാല രോഗങ്ങളാണ് എന്നുള്ള ഒരു അവയർനെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സെക്ടറിലും ഇപ്പോൾ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്

0: പ്രത്യേക ക്ലിനിക്കുകൾ ആഴ്ചയിൽ ഒരു ദിവസം പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് മാത്രം ക്ലിനിക്ക് എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ മാനസിക രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ധാരണകൾ ഇതൊരിക്കൽ വന്നാൽ മാറണം. കാരണം ബാഹ്യമായിട്ട് ഉണ്ടായതാണ് എന്നുള്ളതാണ്. അതിപ്പോൾ ജിന്നു കൂടിയതാണോ ബന്ധുക്കൾ പിന്നെ കൂടോത്രം ചെയ്തതാണോ എന്ത് വേണമെങ്കിലും ആയേക്കാം, പക്ഷേ അത് നമ്മൾ ദീർഘകാല രോഗങ്ങളുടെ പട്ടികയിൽ നമ്മൾ പെടുത്താൻ നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മരുന്ന് കഴിച്ച് മാറിയാൽ ഉടനെ മരുന്ന് നിർത്താൻ ആണ് നമ്മൾ ശ്രമിക്കുക. കാരണം മരുന്ന് കഴിക്കുന്നത് എന്തോ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്, അതില്ലാതെ നമ്മൾ സ്വയം മാനേജ് ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതേ ലെവലിൽ മറ്റ് രോഗങ്ങളുടെ മരുന്ന് നിർത്തണമെന്നാർക്കും തോന്നുന്നില്ല. അപ്പോൾ മാനസിക രോഗ ചികിത്സയെക്കുറിച്ചിട്ടുള്ള ആ തെറ്റായ ധാരണകളും ഈ മരുന്നുകൾ ദീർഘകാലം കഴിക്കാൻ പാടില്ല, അഡിക്ഷൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിൽ. ഈ ധാരണകളെല്ലാം മാറണമെങ്കിൽ നല്ല രീതിയിൽ തുടർചികിത്സ വീണ്ടും അതിലേക്കെത്താൻ നമ്മൾ പ്രൊവൈഡ് ചെയ്താലേ പറ്റുള്ളൂ.
1: ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കിടയിൽ

0: തെറ്റായ ധാരണകളും, ഈ മരുന്നുകൾ ദീർഘകാലം കഴിക്കാൻ പാടില്ല, അഡിക്ഷൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിൽ. ഈ ധാരണകളെല്ലാം മാറണമെങ്കിൽ നല്ല രീതിയിൽ തുടർ ചികിത്സ വീണ്ടും അതിലേക്ക് എത്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്താലേ പറ്റുള്ളൂ.
1: ഇപ്പം നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കിടയിൽ ഒരാൾ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു ഒരു ലോജിക്കാണ്. ഇപ്പോൾ കാഴ്ചാ പരിമിതി അല്ലെങ്കിൽ കണ്ണിന് ഒരു പരിമിതി അല്ലെങ്കിൽ ക്ഷീണം വന്ന ഒരാൾക്ക് തുടർന്ന് അയാളെ ജീവിതകാലം മുഴുവൻ കാണണമെങ്കിൽ, വായിക്കണമെങ്കിൽ കണ്ണട വെക്കണം. അപ്പോൾ അങ്ങനെ ഒരു പരിമിതിയായിട്ട് നിങ്ങൾ ഈ രോഗത്തെ കണ്ടാൽ അതിൻ്റെ ചികിത്സ അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു കണ്ണട പോലെയാണ്. കണ്ണട ഊരിയാൽ നിങ്ങൾക്ക് കാഴ്ചയില്ല. അപ്പൊ അതുപോലെ ഈ ഒരു തുടർ ചികിത്സ ആണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തെ നിശ്ചയിക്കുന്നത്.
0: അത് ഡോക്ടർമാർ പറയും, പക്ഷേ അത് ഉൾക്കൊള്ളണ്ടേ? ഉൾക്കൊള്ളണമെങ്കിൽ അത് അനുഭവിക്കണം. ഇപ്പോൾ എംഹാറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഈ തുടർ ചികിത്സ ഉറപ്പിക്കലാണ്. അതിനു വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാവണം. ആദ്യമായിട്ട് അത് അതാണ് രീതിയെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കണം. വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു രീതി ഉണ്ടാവണം, ഒരു സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ തുടർ ചികിത്സ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ് നമ്മുടെ അടുത്ത് വരുന്നത് എന്നുള്ളതിന് ഒരു ഡേറ്റാബേസ് വേണം, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് വേണം. അവരെന്നാണ് ഇനി വരേണ്ടത്, നമ്മൾ എത്ര ആഴ്ചയ്ക്കാണ് മരുന്ന് കൊടുത്തത്, അവരെന്നാണ് തിരിച്ചു വരേണ്ടത് എന്നുള്ള ചുമതല നമ്മൾ കൂടി ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ രണ്ടാഴ്ച മരുന്ന് കഴിച്ച് വരൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ ലൊക്കാലിറ്റിയിലും ഓരോ ലോക്കൽ പാർട്ട്നേഴ്സിനെ കണ്ടെത്തിയിട്ട് അതിൽ അവരുടെ വോളണ്ടിയർമാരിലൂടെ സ്ഥിരം ഫോളോ അപ്പ് നമ്മൾ വീടുകളിൽ ചെന്നിട്ട് വേണമെങ്കിൽ അങ്ങനെയും അല്ലെങ്കിൽ ഫോണിലൂടെയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരിക്കലും രോഗികളും കുടുംബങ്ങളുമായിട്ടുള്ള കണക്ഷൻ വിടുന്നില്ല. രണ്ടാഴ്ചയ്ക്ക് മരുന്ന് കൊടുത്തു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു, ഈ ബുധനാഴ്ച വരേണ്ടതാണ്, ആൾ വന്നില്ല എങ്കിൽ ഒരു വിളി പോവും, എന്താ വരാത്തത്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ മരുന്ന് തീർന്നിട്ടില്ല, ഒരു ദിവസത്തെ കൂടെ ഉണ്ട് എന്ന് പറയും. അല്ല, നിങ്ങൾ ഉടനെ വരണം, വാങ്ങണം, അല്ലെങ്കിൽ അങ്ങോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ തലേ ദിവസം. നാളെ നിങ്ങളുടെ മരുന്ന് കഴിയല്ലേ, നാളെ എന്തായാലും ക്ലിനിക്കിൽ വരണം എന്ന് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മളത് ഏറ്റെടുക്കുകയാണ്. സാധാരണ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇത് ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, ഞാനിവിടെ ഉണ്ട്, ഞാൻ നല്ല ചികിത്സ തരാം, പക്ഷേ ആ റെസ്പോൺസിബിലിറ്റി ഈസ് യോഴ്സ്. മറ്റ് പല രാജ്യങ്ങളിലും ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം ശരിയായിട്ടുണ്ടെങ്കിൽ സർക്കാരുകൾ തിരിച്ചറിയുന്നത് ഈ രീതിയിൽ ഫോളോ അപ്പ് ചെയ്താൽ സർക്കാരിന് നല്ലത്. കാരണം ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ വ്യക്തിക്കാണെങ്കിലും ഒരു സിസ്റ്റത്തിനാണെങ്കിലും മൂർച്ഛിക്കുമ്പോഴാണ് അഡ്മിഷനും അതിനൊക്കെയാണ് ചുറ്റും ചിലവ്. അതിനുപകരം ഒരു ചെറിയ മരുന്ന് സ്ഥിരം കഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും, സർക്കാരാണെങ്കിൽ സർക്കാരിനും അതാണ് ലാഭകരം. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് പ്രൊആക്റ്റീവ് ആയിട്ടുള്ള മോണിറ്ററിംഗ്, ഹെൽത്ത് ഒരു പോപ്പുലേഷൻ്റെ ഹെൽത്ത് മോണിറ്ററിംഗ് ചെയ്യണം എന്നിട്ട് പ്രൊആക്റ്റീവായിട്ട് നമ്മളെ അവരെ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരണം. അത് ചെറിയ രീതികളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്യൂബർക്കുലോസിസ്, TB 6 മാസം മിനിമം, അല്ലെങ്കിൽ എത്രയെന്ന് വെച്ചാൽ അത്രയും മാസം മരുന്ന് കഴിക്കണമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇതേ പ്രശ്നം TBയിലും ഉണ്ട്. നമ്മൾ ഒരു മാസത്തേക്ക് മരുന്ന് കൊടുക്കും, അവർ വന്നോളണമെന്നില്ല, ചുമയൊക്കെ ഒന്ന് കുറഞ്ഞു, ചിലപ്പോൾ വന്നോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊആക്റ്റീവായിട്ട് TBയിൽ പ്രോഗ്രാം കൊണ്ടുവന്നത്. ആക്റ്റീവായിട്ട് ആൾക്കാരെ ഓർമ്മിപ്പിച്ച് അങ്ങോട്ട് പോയി ഈ 6 മാസം 9 മാസം എന്താണെന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്, അതായത് ഗവൺമെൻറ് നോക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റംസ് നമ്മൾ ഉണ്ടാക്കാനാണ് എംഹാറ്റിൽ ശ്രമിക്കുന്നത്.
1: എംഹാറ്റ് എന്ന് പറയുമ്പോൾ മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ്.
0: അതെ,
1: അത് കോഴിക്കോടാണോ തുടങ്ങിയത്?
0: കോഴിക്കോടാണ് തുടങ്ങിയത്. കോഴിക്കോടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ക്ലിനിക്കുകളൊക്കെ മലപ്പുറം ജില്ലയിലായിരുന്നു, പിന്നെ കോഴിക്കോട് വന്നു, വയനാട്, പിന്നെ അങ്ങനെ ഇപ്പോൾ കേരളത്തിലെ 11 ജില്ലകളിലും കേരളത്തിന് പുറത്ത് 3 സംസ്ഥാനങ്ങളിലും നമ്മൾ ഇതേ രീതിയിൽ തുടർ ചികിത്സ ഉറപ്പാക്കുന്ന ഒരു പ്രോഗ്രാം, അതിൽ വോളണ്ടിയർമാരെയും കമ്മ്യൂണിറ്റിയും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ട്. കാരണം സർക്കാർ മാതിരിയല്ലല്ലോ, നമുക്ക് പരിമിതമായിട്ടുള്ള റിസോഴ്സസേ ഉള്ളൂ. അപ്പോൾ വി ഹാവ് ടു വർക്ക് ത്രൂ അതേഴ്സ്. അപ്പോൾ അതിൽ കമ്മ്യൂണിറ്റി പാർട്ട്നേഴ്സിന്, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ സർക്കാരായിരിക്കും, ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഗവൺമെൻറ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ കൂടെയാണ് നമ്മളത് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ ലോക്കൽ പാർട്ട്നേഴ്സിനെ കണ്ടെത്തി ഈ സിസ്റ്റത്തിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് തുടർ ചികിത്സയ്ക്ക് വോളണ്ടിയേഴ്സിന് വേണമെങ്കിൽ അവരെയും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് ഒരു മോഡലാണിത്. അല്ലാതെ ഞങ്ങൾ ഇതാണ് ശരി, ഞങ്ങൾക്ക് തോന്നുന്നു, നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓണർഷിപ്പ് ലോക്കലാവണം. അവർക്ക്, ആ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഇതിലൊരു ഓണർഷിപ്പും ഇൻവെസ്റ്റ്മെൻറ്റും വന്നാലാണ് ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക.
1: ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ മനുഷ്യർ തന്നെയായിരിക്കുമല്ലോ.
0: മാത്രമേയുള്ളൂ.
1: അപ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡം തിരഞ്ഞെടുപ്പിൻ്റെ, അല്ലെങ്കിൽ ഈ രോഗാവസ്ഥയുള്ള ആളുടെ തിരഞ്ഞെടുപ്പ് മാനദണ്ഡം എന്തായിരിക്കും?
0: അതെ, വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പുതുതായിട്ട് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാലും നമ്മൾ അവിടുത്തെ ഈ പറഞ്ഞ മാതിരി വോളണ്ടിയർമാരുണ്ടെങ്കിൽ അവർ ആശാ വർക്കർ

0: ഓഫീസർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, പിന്നെ ട്രൈബൽ മേഖലകളിലാണെങ്കിൽ ഊരാശമാർ, ട്രൈബൽ പ്രൊമോട്ടേഴ്സ്, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം നമുക്ക് ട്രൈബൽ മേഖലകളിൽ പോകണമെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി. അപ്പോൾ ഇങ്ങനെ മാക്സിമം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ആശ വർക്കേഴ്സ് പറയും, ആ എനിക്കറിയാം എൻ്റെ വാർഡിൽ തന്നെ ഇത്രയും പേരുണ്ട്. അപ്പോൾ അവരാദ്യം നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ അടുത്ത് വന്ന് രജിസ്റ്റർ ചെയ്താൽ നമ്മളെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഒരു സ്റ്റാഫും ഒരു വോളണ്ടിയറും സാധാരണഗതിയിൽ വീട്ടിൽ പോയിട്ട് അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു. ട്രൈബൽ മേഖലയിൽ നമ്മളത് നോക്കുന്നില്ല, കാരണം ട്രൈബൽ മേഖലയിൽ നിന്ന് ആര് വന്നാലും നമ്മൾ ചികിത്സിക്കും. പിന്നെ അതിൽ അങ്ങനെ ഒരു സമ്പന്നം ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമില്ല. അപ്പോൾ ബാക്കി എല്ലാ മേഖലകളിലും നമ്മൾ വീടുകളിൽ പോയിട്ട് ഒരു സോഷ്യോ എക്കണോമിക് സർവേ നടത്തിയിട്ട് അവരുടെ വരുമാനം എന്തൊക്കെയാണ്, ആ വീട്ടിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അതിൻ്റെ രണ്ട് പർപ്പസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ പദ്ധതിയിലേക്ക് എലിജിബിൾ ആണോ എന്ന് നോക്കാം. ഒരു APL BPL അങ്ങനത്തെ ഒരു കട്ട് ഓഫ് വെച്ചിട്ടല്ല, ആ ഒരു കുടുംബത്തിൻ്റെ സാഹചര്യം നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്, ഓക്കെ ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറിയിലാണ്, നമ്മളവരെ എടുക്കുന്നു. രണ്ടാമത്, നമ്മളെ ചികിത്സ സമഗ്രമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ മരുന്ന് ചികിത്സ മാത്രമല്ല, നേരത്തെ പറഞ്ഞ മാതിരി മറ്റ് സാധാരണ ഉള്ള സൈക്യാട്രി, ബയോസൈക്കോസോഷ്യൽ എന്നൊക്കെ പറയും, അതിലുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷെ അവിടെ നമ്മൾ നിർത്താതെ ആ സമൂഹത്തിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൂടെ നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ ഇപ്പോൾ തുടക്കത്തിലാവുമ്പോൾ ചിലർക്ക് ആധാർ കാർഡ് ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ആധാർ കാർഡിൽ നിന്ന് വേണം തുടങ്ങാൻ, അപ്പോഴാണ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ബേസിക്കായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ഈ സർക്കാർ എൻടൈറ്റിൽമെൻറ്റ്സിലേക്ക് എത്തിക്കാനാണ് ആദ്യം ശ്രമിക്കുക. ആധാർ കാർഡ്, UDID, പിന്നെ പെൻഷനുകൾ, കുടുംബത്തിലുള്ള ആൾക്കാർക്കുള്ള പെൻഷനുകൾ, പിന്നെ അവരുടെ ഇപ്പോൾ വീടിന്, വീട് ദയനീയാവസ്ഥയിലായിരിക്കും. അപ്പോൾ നമ്മൾ സർക്കാർ പദ്ധതികളിലോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള മറ്റ് ഓർഗനൈസേഷൻസ് വഴിയോ അവർക്ക് ടോയ്ലറ്റ് നിർമ്മിക്കുക, വീട് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ വീട് വയ്ക്കുക, ഇങ്ങനത്തെ അടിസ്ഥാന ബേസിക് നീഡ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു മാനസിക രോഗം മാത്രം ചികിത്സിക്കുന്ന ഒരു സംഘടനയല്ല. അവരുടെ ശാരീരിക പ്രശ്നങ്ങളുണ്ടാകാം, ദാരിദ്ര്യം, ഇതെല്ലാം നമ്മൾ ഡീൽ ചെയ്യാതെ നമ്മൾ ഇവർക്ക് മരുന്ന് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ലാതെ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സമഗ്രമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. എല്ലാത്തിലും അത് ആയിട്ടില്ല, പക്ഷെ അതാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യാനും പ്രൊവൈഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു മോഡൽ എന്ന് പറയാവുന്നത്.
1: ഒരു നമ്മളെപ്പോലത്തെ ഒരു വികസിച്ചു എന്നൊരു രാജ്യത്തിന് ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഒരു മാതൃകാ പദ്ധതിയായിട്ട് തന്നെ നമ്മളിതിനെ കാണേണ്ടതുണ്ട്
0: എന്നാണ് എനിക്ക് എൻ്റെയും അഭിപ്രായം.
1: നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ പാലിയേറ്റീവ് രംഗത്തൊക്കെ നടത്തിയ ഇടപെടലുകൾ ഒരു ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതൊരു തേർഡ് വേൾഡ് മോഡലായി മാറുകയൊക്കെ ചെയ്ത പോലെ നമ്മളെ ഈ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളെയും സമഗ്രതയിൽ കാണാനാണ് എംഹാറ്റിന്റെ പ്രയത്നങ്ങളിലൂടെ ശ്രമിക്കുന്നത്.
0: തീർച്ചയായിട്ടും.
1: ഇപ്പോൾ തുടർ ചികിത്സയുടെ കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ, അപ്പോൾ ഒരു സാധാരണ മനുഷ്യരുടെ മുന്നിൽ ഇതൊരു രോഗം, ഇപ്പോൾ ആ തുടർ ചികിത്സയിലൂടെ അയാളുടെ ഒരു ജീവിത നിലവാരത്തെ എത്രത്തോളം നമുക്ക് ഉറപ്പുവരുത്തി കൊടുക്കാൻ പറ്റും?
0: തീർച്ചയായിട്ടും, അതാണ് അതിൻ്റെ ശരിക്കുള്ള പോയിന്റ്. നമ്മൾ ആദ്യം തന്നെ സ്ക്രീനിങ്ങിൻ്റെ സമയത്ത് തൊട്ട് തന്നെ ഇവരുടെ ഭൗതിക സാഹചര്യങ്ങൾ ഒക്കെ നമ്മൾ വിലയിരുത്തുമല്ലോ. അത് കഴിഞ്ഞിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ പഠിക്കും. എന്നിട്ട് അത് ഓരോന്നോരോന്നായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. നിറയെ ഉദാഹരണങ്ങളുണ്ട്. ഒരു കുടുംബത്തിൽ 3 പേർക്ക് ബുദ്ധിമാന്ദ്യവും ഓട്ടിസം അങ്ങനത്തെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഒരു നോർമൽ കുട്ടിയുണ്ട് ആ വീട്ടിൽ, പക്ഷേ അവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഒരു കാലത്ത് ഇവരെല്ലാവരും ബഡ് സ്കൂളുകളിലും ആ കുട്ടി നോർമൽ സ്കൂളിലുമൊക്കെ പോയിരുന്നു. പക്ഷേ മാനസികാരോഗ്യ ചികിത്സ കിട്ടാത്തത് കൊണ്ട് ഈ നോർമലായിട്ടുള്ള കുട്ടിക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചികിത്സയിൽ നിന്ന് തുടങ്ങി, പിന്നെ പഠിത്തം നിന്ന് പോയ കുട്ടിയുടെ എന്തുകൊണ്ട് നിന്നു, സാമ്പത്തികമായിട്ട് എന്തൊക്കെ പ്രശ്നം എന്നൊക്കെ നോക്കിയിട്ട് അത് ശരിയാക്കിയിട്ട് ആ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു. ഈ 3 പേരും ബഡ് സ്കൂളുകൾക്ക് വീണ്ടും നമ്മുടെ പ്രയത്നം കൊണ്ട് അവർക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നു. അപ്പോൾ ഇവരെ നോക്കി വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നു. ഇവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടിത്തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ മൊത്തം അവരുടെ കാര്യങ്ങൾ മാറുകയാണ്. ഒരു രോഗിയുടെ രോഗം മാറുന്നു എന്നുള്ളതിൽ ഒതുങ്ങുന്നില്ല, മൊത്തം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്.
1: ഒരു സമൂഹം എന്ന നിലയിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മാനസികാരോഗ്യ ദിനം കടന്നു പോകുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് സമൂഹത്തിൻ്റെ ഭാഗം, സമൂഹത്തെ സൃഷ്ടിക്കുന്നതെങ്കിലും സമൂഹത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു മാനസികാരോഗ്യത്തെ കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ അതിനുള്ള ഇടപെടലുകൾ ഒരു സമൂഹം എന്ന നിലയിൽ, ഇപ്പോൾ നമ്മുടെ കേരളീയ പരിസരം, നമ്മൾ ജീവിക്കുന്ന ഒരു മലയാളി പരിസരത്ത് നിന്ന് നോക്കുമ്പോൾ അത് ഫലപ്രദമാണോ, അല്ലെങ്കിൽ അതിൽ ഇനിയും കുറേയും കൂടി മെച്ചപ്പെടേണ്ടതില്ലേ?
0: തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആ ലെവലിലേക്ക് എത്തുമ്പോൾ, സാമൂഹിക ആരോഗ്യം എന്നുള്ളത് എത്തുമ്പോൾ, അത് ആ സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ആ കൾച്ചറിൻ്റെയും ഒക്കെ പ്രതിഫലനമാണ്. അവിടെ ഇപ്പോൾ എന്നെ മാതിരി

0: സൈക്യാട്രിസ്റ്റിനോ മാനസിക സ്പെഷ്യലിസ്റ്റിനോ വലിയ റോളില്ല. കാരണം ഈ നോർമൽ ഹെൽത്ത് നിന്ന് മാറി അസുഖമായാലാണ്, ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അസുഖമാണ്. പിന്നെ ഈ രീതിയിൽ ദാരിദ്ര്യം അതെല്ലാം നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സാമൂഹിക ആരോഗ്യത്തിന് മാറ്റങ്ങൾ വരുത്തും. പക്ഷെ അത് അപര്യാപ്തമാണ്. ആ ലെവലിൽ സമൂഹ ലെവലിലുള്ള ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ അതിന് വലിയ മാക്രോ ലെവലിലുള്ള മാറ്റങ്ങൾ വേണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഉദാഹരണം വീട് വയ്ക്കൽ, മദ്യപാനം, മയക്കുമരുന്ന്, ഇതാണല്ലോ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു സാമൂഹിക പ്രശ്നം. അത് സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ചുമതലയാണല്ലോ, ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണം, ലഭ്യത എങ്ങനെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ കയ്യിലല്ല. സാമൂഹിക ആരോഗ്യം എല്ലാവരുടെയും ചുമതലയാണ്. ഇപ്പോൾ സ്കൂളുകളിൽ, കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരുവിധം മാനസിക രോഗങ്ങളൊക്കെ ഒരു 24 വയസ്സിന് മുൻപേ തന്നെ വരും. 75% മാനസിക രോഗങ്ങളുടെയും തുടക്കം ചെറുപ്പകാലത്താണ്. അപ്പോൾ ചെറുപ്പകാലത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്കൂൾ മെൻ്റൽ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്കൂളിലൊരു കൗൺസിലർ എന്നുള്ള രീതിയിൽ നിയമിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് വളരെ അപര്യാപ്തമാണ്. തുടർച്ചയായിട്ടുള്ള ഒരു ആരോഗ്യ പദ്ധതി വേണം. അതിൽ പല എലമെൻസും ഉണ്ട്. ഏർലി ഡിറ്റക്ഷൻ, അതായത് പ്രശ്നമുള്ള കുട്ടികളെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് നേരത്തെ തന്നെ ഒന്നിലോ റെമിഡിയൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചികിത്സ കൊടുക്കണം. മൊത്തത്തിലുള്ള കുട്ടികളുടെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്സിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. സ്കൂളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. അപ്പോൾ സ്കൂളിനകത്തുള്ള ഒരു സമഗ്രമായിട്ടുള്ള മാനസികാരോഗ്യ പദ്ധതിയാണ് നമുക്ക് വേണ്ടത്. ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ചെറുപ്പകാലത്തുള്ള ആ മാനസികാവസ്ഥകൾക്കാണ്. അത് വേണമെങ്കിൽ സ്കൂൾ അധികൃതർക്ക്, പാരൻസിന്, പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷന്, ടീച്ചർമാർക്ക് എല്ലാവർക്കും ഇത് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് തോന്നണം. ഞങ്ങൾ പുറമേ നിന്ന് ചെല്ലുമ്പോൾ നമുക്ക് എൻട്രി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചിലപ്പോൾ ടീച്ചേഴ്സ് പറയും ഇത് ഒന്നാമത് കരിക്കുലം തീർക്കൽ ആണല്ലോ, അതിനിടയിൽ ഇതിനൊന്നും നമുക്ക് സമയമില്ല, ഇത് നമ്മുടെ ചുമതലയല്ല, ഇത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ചുമതലയാണ്. പാരൻസും പറയും ചിലപ്പോൾ, അല്ല ഞങ്ങൾ സ്കൂളിലേക്ക് വിടുന്നത് അവൻ പഠിച്ച് നല്ല മാർക്ക് കിട്ടാനാണ്. അപ്പോൾ അങ്ങനെയെല്ലാം പല ബ്ലോക്കുകളും ഉണ്ട്. അത് മാറിയാൽ വലിയൊരു രോഗങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനും അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് കുറയ്ക്കാനും പറ്റും. ഡിറ്റക്ഷൻ നേരത്തെ ആയി കഴിഞ്ഞാൽ തന്നെ ചികിത്സ കൂടുതൽ ഫലപ്രദമാകും. അപ്പോൾ ആ പ്രിവെൻഷൻ എന്നുള്ള ആസ്പെക്ട് നടക്കണമെങ്കിൽ നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലും തന്നെ നമുക്ക് പഠനത്തിനോട് അത്ര തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ അവരുടെ മെൻ്റൽ ഹെൽത്ത് കാര്യങ്ങൾക്കും കൊടുക്കാൻ പറ്റണം. കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളൊരു സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ പ്രവർത്തനം കാരണം ഈ കുട്ടികളുടെ പാരൻസ്, ബന്ധുക്കൾ, ടീച്ചർമാർ, അവരുടെ ബന്ധുക്കളൊക്കെ ചികിത്സയ്ക്ക് തയ്യാറായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ മൊത്തം സ്കൂൾ എക്കോസിസ്റ്റത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും.
1: ഇതിൽ ഒരു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു സംശയം എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ ഒരു 10-24 വയസ്സിന് മുൻപ് ഈ ഒരു രോഗങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. മറ്റു പല രോഗാവസ്ഥകളും പ്രായം ഏറുന്നതിനനുസരിച്ചാണ് ശരീരത്തിൽ രോഗാവസ്ഥയിലേക്ക് ശരീരം കടന്നു പോകുന്നത്. ഈ മാനസിക രോഗത്തിൻ്റെ കാര്യത്തിൽ അത് ശരീരത്തിൻ്റെ ഒരു നല്ല പ്രായത്തിൽ അത് വരാനുള്ള ഒരു എന്തായിരിക്കാം?
0: അതെ, ഇതിന് അപവാദങ്ങളുണ്ട് കേട്ടോ. കാരണം 40 വയസ്സിലും 50 വയസ്സിലും പിന്നെ പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ ഡിമെൻഷ്യ മാതിരിയുള്ള രോഗങ്ങളും ഒക്കെ ധാരാളം വരുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മളെ മനസ്സിലാക്കൽ, ശാസ്ത്രത്തിൻ്റെ മനസ്സിലാക്കൽ എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ക്ലേശം അല്ലെങ്കിൽ എന്താ പറയുക, അബ്യൂസ് അല്ലെങ്കിൽ ട്രൊമാറ്റിക് എക്സ്പീരിയൻസുകൾ, ഇത് വളരെ ചെറുപ്പം തൊട്ടേ നമ്മുടെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിലേറ്റവും അധികം ഒരു കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്നത് സെക്ഷൽ അബ്യൂസ് ആയിരിക്കും. നമുക്കറിയാമല്ലോ ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് നമ്മുടെ ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്. വീടുകളിലും അല്ലാത്തടത്തും ബന്ധുക്കളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. പുറമെ പറയാൻ നമുക്ക് നാണമാണ്, പറഞ്ഞാൽ തന്നെ പോക്സ് ഹോമൊക്കെ ആയിട്ട് പോകാനും മടിയാണ്, പോയാലും കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം സഹിക്കുന്നത് ഈ വളർന്നു വരുന്ന കുട്ടിയുടെ, ആ കുട്ടിയുടെ മനസ്സിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള, ഇതിപ്പോൾ സെക്ഷൽ അബ്യൂസ് മാത്രമല്ല കേട്ടോ, ഞാനൊരു എക്സ്ട്രീം എക്സാമ്പിൾ പറഞ്ഞതാണ്, ദാരിദ്ര്യം, രക്ഷിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇല്ലിറ്ററസി, ആൽക്കഹോൾ യൂസ്, അച്ഛൻ എപ്പോഴും കുടിച്ചു വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നു, അമ്മയെ തല്ലുന്നു, കുട്ടികളെ തല്ലുന്നു മുതലായ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡാണ്, ഒന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല. ഇതെല്ലാം വളരുന്ന ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സമൂഹത്തിൽ താഴെക്കിടയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഇതിലെ വലിയൊരു വിരോധാഭാസം. അപ്പോൾ അവർക്ക് രോഗങ്ങളും കൂടുതലാണ്, ആ രോഗങ്ങൾ ചികിത്സിക്കാനോ നേരിടാനോ ഉള്ള സാമ്പത്തിക ശേഷിയും കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും താഴെക്കിടയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്.
1: എന്തായാലും വളരെ വിശദമായ ഒരു വിഷയമായതുകൊണ്ട് അതിൻ്റെ ഒരു വൈപുല്യം അത്രമാത്രം ഉണ്ട് എങ്കിലും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ പുലർത്തേണ്ട ജാഗ്രത, പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ, ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ

0: നമ്മൾ അവരെ ആരോഗ്യമുള്ളൊരു സമൂഹത്തെ നാളെ ഭാവി പൗരന്മാരെ സൃഷ്ടിക്കുമ്പോൾ അതൊരു മാനസിക ആരോഗ്യം അതിൽ പരമപ്രധാനമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിനും വീട്ടുകാർക്കും ടീച്ചേഴ്സിനും ഉണ്ടാവേണ്ടത് ഡോക്ടറുടെ ഈ സംഭാഷണത്തിലൂടെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. കാരണം നമ്മൾ കതിരിൽ വളം വയ്ക്കുന്നത് എന്നുള്ള പ്രയോഗം ഈ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ശരിയുമാണ്.
1: തീർച്ചയായിട്ടും
0: അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ നമുക്ക് ഒരു ഡോക്ടറുമായുള്ള കുറച്ച് സമയം കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ട്. അത് പരിമിതികളുണ്ടെങ്കിൽ കൂടി അതിലേക്ക് തുറക്കുന്ന ഓരോ വാതിലുകളും വെളിച്ചത്തിൻ്റെ ഒരു പ്രകാശ വിധാനങ്ങളെ അതിലേക്ക് എത്തിക്കുകയാണെന്ന് നമുക്കറിയാം. എന്തായാലും ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വന്നതിൽ പ്രത്യേകം നന്ദി ഡോക്ടർ. താങ്ക് യു.
1: താങ്ക് യു.
2: സമൂഹത്തിൽ മാനസിക ആരോഗ്യ മേഖലയിൽ മാതൃകാപരമായ സേവനങ്ങൾ നൽകുന്ന കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് MHAT എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടറും ക്ലിനിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ ടി മനോജ് കുമാറുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. ആരോഗ്യവാണി.

അല്പസമയത്തിനകം ദേശീയ സംഗീത പരിപാടിയോടനുബന്ധിച്ച് രാജ്കുമാർ മജുംദാറിന്റെ സന്തൂർ വാദനം ആസ്വദിക്കാം ഡൽഹിയിലെ

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനം കേൾക്കാം. പി ഉദയഭാനുവിൻ്റെ വരികൾക്ക് ഹരിപ്പാട് KPN പിള്ളൈ സംഗീതം നൽകി. പി വസന്തകുമാരി പാടിയത്.